ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 1, കൊല്ലവർഷം 1201 കർക്കടകം 7, 2026 ജൂലൈ 23 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5:53. പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ശക്യോ വാരയിതും ജലേന ഹുദഭുക് ഛത്രേണ സൂര്യാതപോ നാഗേന്ദ്രോ നിശിതാങ്കുശേന സമതോ ദണ്ഡേന ഗോഗർദ്ധഭൗ വ്യാധിർഭേഷജ സംഗ്രഹൈശ്ച വിവിധൈ മന്ത്രപ്രയോഗൈർവിഷം സർവസ്യൗഷധമസ്തി ശാസ്ത്രവിഹിതം മൂർഖസ്യ നാസ്ത്യൗഷധം.
2: എല്ലാത്തിനും ഒരു മറുപുറം പ്രകൃതിയിൽ സ്വാഭാവികമായും കാണപ്പെടുന്നു. ഇരുട്ടിന് വെളിച്ചമെന്ന പോലെ, കയറ്റത്തിന് ഇറക്കമെന്ന പോലെ, ചൂടിന് തണുപ്പെന്ന പോലെ, ദുഃഖത്തിന് സുഖമെന്ന പോലെ, മധുരത്തിന് കയ്പെന്ന പോലെ, ഇത്തരം ദ്വന്ദ്വങ്ങൾ പ്രകൃതിയിൽ തന്നെ സുലഭമാണ്. ഇത്തരം ദ്വന്ദ്വങ്ങൾ മാറി മാറി വരുന്നതാണ് ജീവിതത്തെ സുന്ദരവും വൈവിധ്യപൂർണവുമാക്കുന്നത്. പണ്ട് ദുഃഖിക്കുന്നവരും സന്തോഷിക്കുന്നവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു വാക്യം പറയൂ എന്ന രാജാവിന്റെ കൽപ്പനയ്ക്ക് ഈ സമയവും കടന്നുപോകും എന്നായിരുന്നു ബീർബൽ പറഞ്ഞതത്രേ. ശാശ്വതമായ, എക്കാലവും നിലനിൽക്കുന്ന, സനാതനമായ ഒരവസ്ഥ ഒരിടത്തുമില്ല. മാറ്റം എന്നത് മാത്രമാണ് മാറ്റമില്ലാത്തത്. ഇത് കാൾ മാർക്സ് മാത്രമല്ല, വളരെ മുമ്പ് ബുദ്ധനും പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാം ക്ഷണികമാണ് എന്ന്. ഇത് സാക്ഷാത്കരിക്കുന്നതോടെയാണ് മനുഷ്യജീവിതത്തിന് ഒരു ലക്ഷ്യം കണ്ടെത്താൻ കഴിയുന്നത്. എന്നാൽ പ്രകൃതിയുടെ അനിവാര്യമായ ഈ നിയമത്തിന് കീഴ്പ്പെടാതെ വർത്തിക്കുന്ന ചില അപവാദങ്ങളും നമുക്കിടയിലുണ്ട്. അവയെ തിരിച്ചറിയുന്നതും ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. അത്തരത്തിലുള്ള

0: ഒരു അപവാദത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ഭർതൃഹരി ഈ സുഭാഷിതത്തിലൂടെ നിർവഹിക്കുന്നത്. ശക്യോ വാരയിതും ജലേനഹുതപു ചത്രേണ സൂര്യാതപോ നാഗേന്ദ്രോ നിശിതാങ്കുശേന സമതോ ദണ്ഡേന ഗോഗർദ്ദഭവും വ്യാധിർ ഭേഷജ സംഗ്രഹൈശ്ച വിവിധൈ മന്ത്രപ്രയോഗൈർവിഷം സർവസ്യൌഷധമസ്തി ശാസ്ത്രവിഹിതം മൂർഖസ്യ നാസ്ത്യൌഷധം. ഹുദഭുക് അഗ്നി ജലേന വാരയിതും ശക്യഹ ജലം കൊണ്ട് തടയാം. സൂര്യാതപഹ സൂര്യന്റെ ചൂട് ചത്രേണ വാരയിതും ശക്യഹ കുട കൊണ്ട് തടയാൻ കഴിയും. സ മദഹ നാഗേന്ദ്രഹ മതമിളകിയ ആന നിശിതാങ്കുശേന വാണയതും ശക്യഹ മുനയുള്ള തോട്ടികൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും. ഗോഗർദ്ദഭൗ കളയായാലും കഴുതയായാലും ദണ്ഡേന വാറയതും ശക്യഹ വടികൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും. വ്യാധിഹി ഭേഷജ സംഗ്രഹൈഹി രോഗങ്ങൾ ഔഷധക്കൂട്ടുകളാൽ വാറയതും ശക്യഹ സുഖപ്പെടുത്താം. വിഷം വിവിധൈഹി മന്ത്രപ്രയോഗൈഹി വിഷം വിവിധ മന്ത്രതന്ത്രങ്ങളാൽ നിവാരയിതും ശക്യഹ തടയാൻ കഴിയും. ഇപ്രകാരം സർവസ്യ എല്ലാത്തിനും ശാസ്ത്രവിഹിതം ഔഷധം അസ്തി ശാസ്ത്രവിധി പ്രകാരമുള്ള പ്രതിവിധികളുണ്ട്. എന്നാൽ മൂർഖസ്യ ഔഷധം നാസ്തി വിഡ്ഢിയായ ഒരുവന് യാതൊരു മറുമരുന്നും ഇല്ല തന്നെ.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്.
3: ആകാശവാണി FM വാർത്തകൾ.
4: ത്രിദിന സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. സന്ദർശനത്തിനിടെ റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ദാൻ, ആക്ടിംഗ് പ്രധാനമന്ത്രി ഇലി ബോളോച്ചൻ തുടങ്ങിയവരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചർച്ചയുടെ ദൈർഘ്യം പ്രതിപക്ഷത്തിന് തീരുമാനിക്കാമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റിൽ നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ന്യൂഡൽഹിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംസ്ഥാനതല അവലോകന യോഗം മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്നു. കർമ്മമേഖലയിൽ മുൻവിധികളില്ലാതെ ഇടപെടാനും തൊഴിൽ വകുപ്പിന്റെ മുഖമായി മാറാനും തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം വാർഡിൽ നിപ്പ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണം പിൻവലിച്ചതായി മന്ത്രി K. മുരളീധരൻ. June 11 റിപ്പോർട്ട് ചെയ്തതിനുശേഷം 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ July 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസം നീളുന്ന കായിക മാമങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര, ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി എന്ന കവിത, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം, ഇതിൽ ചിന്താശക്തി.

0: ശകലം. ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, തുടർന്ന് മഹിത മലയാളം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം. ഫുട്ബോൾ ആരവമണഞ്ഞു, ഫ്ലെക്സുകൾ മാത്രം ബാക്കിയായി. തുടർന്ന് നോവൽ പാരായണം, തക്ഷൻ കുന്നു സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:05 ചിത്രപതംഗം, അക്കപ്പല്ല, മനുഷ്യ ശബ്ദത്തിന്റെ മാന്ത്രിക സൃഷ്ടി. 8:30 സ്പോൺസർഡ് പരിപാടി, ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. 10:35 കേന്ദ്ര നീതിന്യായ വകുപ്പ് അവതരിപ്പിക്കുന്ന പ്രത്യേക സ്പോൺസർഡ് പരിപാടി, തുടർന്ന് ലളിതഗാനം. 11:00 സോപാന സംഗീതം, തുറവൂർ സഹോദരങ്ങൾ അവതരിപ്പിക്കുന്നത്. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, 2:00 വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ മറുപടി നൽകുന്നു. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4 മണിപ്പൂക്കൾ. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ.
4: This is Akashvani, the news read by Subhadra Ramachandran. President of North Macedonia, Gordana Silonovska Davkova, has said that it is a matter of pride that a woman is the president of world's largest democracy, India. Talking to Akashvani correspondent in Skopje, North Macedonia, Ms. Davkova said earlier she was impressed by India's long history and also spirituality. She said after meeting President Murmu, she was very much impressed. She said after meeting President Draupadi Murmu, she strongly felt that only women can change the world.
5: What is the most important? You have to be proud indeed of your nation. You have to be proud of your history. But also India has a woman as the president. That is really something special, knowledgeable, with deep feelings, emotional intelligence.
4: Senior BJP leader, Union Minister JP Nadda, has said that the NEET paper leak issue raised by the students should not be politicized and it is not appropriate to take political advantage from this matter. Addressing media in New Delhi, Mr. Nadda said it is a matter of investigation and requires in-depth discussion. He said this is a serious problem which deserves a thorough and sincere discussion.
6: गहन चर्चा के माध्यम से इसकी बारीकियों में हम जाएं. व्हाट आर द फैक्टर्स विच आर लीडिंग टू पेपर लीक, हु आर द पीपल इन्वॉल्व एंड हाउ द सेंट्रल गवर्नमेंट हैज रिस्पॉन्डेड. जब हमारे ध्यान में कोई पेपर लीक आया है तो हमने किस तरीके से इसको एड्रेस किया है.
4: The Union Minister said that NDA government, under the leadership of Prime Minister Narendra Modi, has taken up this matter very seriously. He reiterated the government's stand that it is ready for a discussion on NEET issue in Parliament and opposition should decide the duration of the debate. Mr. Nadda said Parliament is the most appropriate forum where in-depth discussion on the matter can take place. External Affairs Minister Dr. S. Jayshankar met his Canadian counterpart Anita Anand on the sidelines of Quad Foreign Ministers meeting in Manila, Philippines yesterday. In a social media post, Dr. Jayshankar said that India-Canada cooperation has been steadily growing. He said that the conversation

ചിന്തസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര പിന്നെ ഔവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ ബി അരുന്ധതി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം.

പ്രഭാതഗീതം തുടരുന്നു. യേശുദാസ് പാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം നൽകിയത് ജയവിജയ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാതഗീതം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ കാർഷിക വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ ഹോർട്ടികോർപ്പിന്റെ നിബന്ധനകൾക്ക് വിധേയമായി പഴം, പച്ചക്കറി, മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനം നടത്തുന്നതിന് കോട്ടയം ജില്ലയിലെ 15 ഗ്രാമശ്രീ ഹോർട്ടി സ്റ്റോറുകൾക്ക് പുറമെ 10 സ്റ്റാളുകൾ കൂടി അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 9495137584. 9495137584. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെ

0: ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ PMFBY.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കുക. സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ തൊഴിലാളി ക്ഷാമവും വർദ്ധിച്ചുവരുന്ന തൊഴിൽ ചെലവും പരിഹരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക സഹായത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. ജില്ലയിലെ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സഹായങ്ങൾക്കുമായി സമീപത്തെ കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9562200882, 9562200882. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പ്രവർത്തിച്ചുവരുന്ന ഭക്ഷ്യ സംസ്കരണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട നമ്പർ ഇതാണ്: 8547070773, 8547070773. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം: 0487243856. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 23,800 രൂപ, കൊപ്ര ക്വിന്റലിന് 15,100 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,800 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 69,800 രൂപ, റബ്ബർ RSS4 28,200 രൂപ, RSS5 27,800 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ വിപണി.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
2: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൌന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
3: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
2: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
4: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
2: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:32. പ്രധാന പത്രവാർത്തകൾ: നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിച്ചു. നീറ്റ് ചോദ്യചോർച്ചയിൽ വിശദ ചർച്ചയാകാമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ജൂലൈ 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടന്നത്. കാർബൺ ക്രെഡിറ്റ് നേടുന്ന ആദ്യ വാട്ടർ മെട്രോയായി കൊച്ചി വാട്ടർ മെട്രോ. വഖഫ് ബോർഡ് സർക്കാരിന് പുനഃസംഘടിപ്പിക്കാമെന്ന് ഹൈക്കോടതി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതോടെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നു. കായികം: 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലാന്റിലെ

0: ഗ്ലാസ്ഗോയിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ മൂന്ന് മത്സര T20 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ശ്രോതകൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
2: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
3: വൈകുന്നേരത്തെ വേണാടിൽ കയറി തിരുവനന്തപുരത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ ദേവികയുടെ മരണവാർത്ത ലാലു വിളിച്ചറിയിച്ചു.
2: സ്നേഹനൊമ്പരം, രാംമോഹൻ കാരോട്ടിന്റെ കഥ.
4: മെട്രോ സ്റ്റേഷനിൽ നിന്നിറങ്ങി ഞങ്ങൾ ബസ് കയറാൻ വരിയിൽ കാത്തു നിൽക്കുമ്പോൾ 3 കൊച്ചുകുട്ടികളാണ് തൊട്ടു മുമ്പിൽ.
2: പി പി ഋഷികേശൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
5: വേലക്കാരൻ വാസു പകർച്ച വാങ്ങി വരുന്നത് കണ്ട് അയാൾ ചോദിച്ചു, വിഭവങ്ങളെല്ലാം ഉണ്ടോ വാസുവേ? ഉണ്ട് മുതലാളി.
2: തിരുവോണത്തിനൊരു സ്നേഹോപഹാരം, എൻ ജെ ബാബു വൈറ്റില എഴുതി അവതരിപ്പിക്കുന്ന കഥ. നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
6: ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൌണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
7: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൌണ്ട് കറി മസാലകൾ.
8: ഗ്രീൻ മൌണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

തനെത്രനായി പുലർച്ചയ്ക്കു ഹൃദ്രമനത്തും നോക്കുമിപ്പുരമുറ്റത്തെന്നെ വിളറും മുഖം വേഗം തെക്കൻ കാറ്റടിച്ചടർന്നിള

0: മുക്തപുഷ്പത്തെ കണ്ടില്ലെങ്കിൽ ആവിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ.
1: ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി എന്ന കവിതയാണ് കാവ്യധാരയിൽ ശ്രോതകൾ കേട്ടത്. ആലാപനം സുമേഷ് കൃഷ്ണൻ.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ
3: ഗാനം. പ്രകൃതിയുടെ രുചി.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, തുടർന്ന് മഹിതം മലയാളം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. FM ഡയറി തുടരും. സമകാലികം. ഫുട്ബോൾ ആരവമണിഞ്ഞു, ഫ്ലെക്സുകൾ മാത്രം ബാക്കിയായി. തുടർന്ന് നോവൽ പാരായണം, തക്ഷൻ കുന്നുസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. എട്ടഞ്ചിന് ചിത്രപതംഗം, അക്കപ്പെല്ല, മനുഷ്യ ശബ്ദത്തിന്റെ മാന്ത്രിക സൃഷ്ടി. 8:30 സ്പോൺസർ പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTC പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. സന്ദർശനത്തിൽ റൊമാനിയൻ പ്രസിഡന്റ് ദിക്കുഷോർ ദാൻ, ആക്ടിംഗ് പ്രധാനമന്ത്രി ഇലി ബോളോജൻ തുടങ്ങിയവരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളെയും രാഷ്ട്രപതി കാണും. ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി അവിടെ ഇന്ത്യൻ സമൂഹവുമായും ആശയവിനിമയം നടത്തും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രപതി റൊമാനിയയിൽ എത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ രാഷ്ട്രപതി വനിതയാണെന്നത് അഭിമാനകരമായ കാര്യമാണെന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോവ്സ്ക ദാവ്കോവ പറഞ്ഞു. സിക്കോബ്ജയിൽ ആകാശവാണി പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അവർ. മുമ്പ് ഇന്ത്യയുടെ ദീർഘമായ ചരിത്രവും ആത്മീയതയും തന്നിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നതായും ദാവ്കോവ വ്യക്തമാക്കി. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചണ്ഡിഗഡിൽ ആരംഭിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ ആഗോള ആരോഗ്യ മേഖലയിലെ സുപ്രധാന വിഷയങ്ങളും സഹകരണവും ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചർച്ചയുടെ ദൈർഘ്യം പ്രതിപക്ഷത്തിന് തീരുമാനിക്കാമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം അറിയിച്ചു. 150 പരീക്ഷാ പേപ്പറുകൾ ചോർന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇതെല്ലാം അന്വേഷണ വിഷയമാണെന്നും ഗവൺമെന്റ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി സത്യം പൊതുജനങ്ങൾക്കും രാജ്യത്തിനും മുന്നിൽ അവതരിപ്പിക്കുമെന്നും JP നദ്ദ വ്യക്തമാക്കി. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ നീക്കത്തിനെതിരെ BJP സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച KPCC ഓഫീസ് മാർച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA ഉദ്ഘാടനം ചെയ്തു. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് CBI അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങൾ

0: ിൽ നിന്ന് മാറ്റുകയും ചെയ്തതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ സമരം ചെയ്ത രാഹുൽ ഗാന്ധിയടക്കം കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ സംസ്ഥാന വ്യാപകമായി KSU ഇന്ന് പ്രതിഷേധിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും കാനഡയും തമ്മിലെ സഹകരണം വേഗത്തിൽ വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ നിശ്ചയിച്ച ബന്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂന്നിയായിരുന്നു ഇരുവരും തമ്മിലെ സംഭാഷണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSK പദ്ധതി ഇനത്തിൽ നൽകേണ്ട ഈ തുക PM ശ്രീ പദ്ധതിയുമായി കൂട്ടിക്കുഴക്കരുതെന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. PM പോഷൺ പദ്ധതിയിൽ കേരളം സഹകരിക്കാമെന്നും അദ്ദേഹം കേന്ദ്രത്തെ അറിയിച്ചു. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. നിതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിനിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. 2 വർഷത്തേക്കാണ് നിയമനം. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിന് KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് മന്ത്രി CP ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
1: UDF സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. കിഴക്കേക്കോട്ടയിൽ നിന്നാരംഭിച്ച് തമ്പാനൂർ മെഡിക്കൽ കോളേജ്, ടെക്നോപാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ വഴിയാകും ബസ് സർവീസ് നടത്തുക. രാത്രി 9 മണിക്ക് ശേഷം നഗരത്തിലെത്തുന്ന വനിതാ യാത്രക്കാർ, ആശുപത്രി ജീവനക്കാർ, സിനിമ കഴിഞ്ഞിറങ്ങുന്നവർ, തമ്പാനൂരിലെത്തുന്ന മെഡിക്കൽ കോളേജിലെ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സർവീസ് വലിയ ആശ്വാസമാകും. രാത്രി 10-നും രാവിലെ 5-നുമുള്ള ഷിഫ്റ്റുകളിൽ ജോലി കഴിഞ്ഞു മടങ്ങുന്ന IT ജീവനക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിധ്വനി എന്ന സംഘടന നൽകിയ നിവേദനവും പരിഗണിച്ചാണ് സർവീസ്. തിരുവനന്തപുരം, എറണാകുളം ഡിപ്പോകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് പിങ്ക് സർവീസിനായി നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ സാധാരണ ബസ്സുകൾ ഇല്ലാത്തതിനാൽ ഉയർന്ന തുക നൽകി മറ്റ് വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന വനിതകൾക്ക് പിങ്ക് പദ്ധതി ഏറെ പ്രയോജനകരമാകും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ജൂലൈ 23-നാണ് ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടന്നത്. ഇതിന്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണ മേഖല വഹിച്ച സുപ്രധാന പങ്കിനെയാണ് ദേശീയ പ്രക്ഷേപണ ദിനം അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ശക്തമായ മാധ്യമമായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്കുവഹിച്ചു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോ ആയി. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് നൽകി. ജനപ്രിയ ചലച്ചിത്രഗാനം പ്രധാന ഉള്ളടക്കമാക്കി 1957 വിവിധ് ഭാരതി സേവനം ആരംഭിച്ചു. ബഹുജനഹിതായ, ബഹുജന സുഖായ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും അവരെ ബോധവൽക്കരിക്കാനും വിനോദം പകരാനും ഈ ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി സജീവമായി മുന്നേറുകയാണ്.
0: വൈദ്യുതി മേഖലയെ ജനസൌഹാർദ്ദമാക്കാൻ സാധ്യമായത് ചെയ്യുമെന്നും അധികാരങ്ങളുടെയും ചുമതലകളുടെയും വികേന്ദ്രീകരണമാണ് ഇവിടെ വേണ്ടതെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം കിഴക്കേക്കോട്ട പവർഹൌസ് ബിൽഡിംഗിൽ നടത്തിയ KSEB തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം വാർഡിൽ നിപ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണം പിൻവലിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജൂൺ 11 റിപ്പോർട്ട് ചെയ്തതിനു ശേഷം 42 ദിവസം

0: നേരിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. കാസർകോട് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ജില്ലാ കലക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ കാസർകോട്ട് അവലോകന യോഗം ചേർന്നു. നീലേശ്വരം നഗരസഭയിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. ജില്ലയിൽ 5 പേർക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതായി DMO അറിയിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസം നീളുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. 13 ഇനങ്ങളിലായി പാരാ അത്ലറ്റിക് താരങ്ങൾ ഉൾപ്പെടെ 125 അംഗങ്ങളാണ് ഇന്ത്യക്കായി മത്സരത്തിനിറങ്ങുന്നത്. 2022 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4th സ്ഥാനത്തായിരുന്നു ഇന്ത്യ. ഓഗസ്റ്റ് 2 മേള സമാപിക്കും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് മത്സരം. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ PV സിന്ധു, ആയുഷ് ഷെട്ടി, ലക്ഷ്യാസൻ എന്നിവർ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഫൈനലിൽ കടന്നു. ചങ് ഷോയിൽ സഹതാരം ഉന്നതി ഹൂഡയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു പ്രീ ക്വാർട്ടറിലെത്തിയത്. രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTCയുടെ പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാന്റിൽ ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:55 മിനിറ്റും 13 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. FM ഡയറിയിലേക്ക് അറിവും ആനന്ദവും ഒത്തുചേർന്ന് വിവിധ ഇനങ്ങളുമായി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ചിന്താശകലം. ഭാവി കൂടുതൽ തോക്കുകളുള്ള രാഷ്ട്രങ്ങളുടേതല്ല, മറിച്ച് കൂടുതൽ ധാന്യങ്ങൾ കൈവശമുള്ള രാഷ്ട്രങ്ങളുടേതാണ്. ഭാവി കൂടുതൽ തോക്കുകളുള്ള രാഷ്ട്രങ്ങളുടേതല്ല, മറിച്ച് കൂടുതൽ ധാന്യങ്ങൾ കൈവശമുള്ള രാഷ്ട്രങ്ങളുടേതാണ്. ഡോ. MS സ്വാമിനാഥന്റെ വാക്കുകൾ.

ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. വാഹന എഞ്ചിനുകളെ കുറിച്ച് പറയുമ്പോൾ BS4, BS6 എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് BS? ചോദ്യം ആവർത്തിക്കാം. വാഹന എഞ്ചിനുകളെ കുറിച്ച് പറയുമ്പോൾ BS4, BS6 എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് BS? ഈ ചോദ്യത്തിന് ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:30 തൊട്ടു മുൻപ്. നാട്ടുവിശേഷം. കൊക്കോതമംഗലം കുന്നത്ത് ഹനുമൽ ക്ഷേത്രം, പാട്ടുകുളങ്ങര വിഭജിക സംഗീത സാഹിത്യ സഭ, ആര്യക്കാട് ശ്രീരാമക്ഷേത്രം എന്നിവിടങ്ങളിൽ രാമായണ മാസാചരണം. കണയന്നൂർ താലൂക്ക് NSS കരയോഗ യൂണിയനിൽ സമ്പൂർണ്ണ രാമായണ പാരായണ സമാപനം ഇന്ന് രാവിലെ 11:00. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6:00 പുസ്തക വിചാരം. ഡോക്ടർ ഹീര സംസാരിക്കുന്നു.

സേവന വാർത്തകൾ. 2025-26 അധ്യയന വർഷത്തിൽ SSLC പ്ലസ് ടു ഡിഗ്രി PG കോഴ്സുകളിൽ ആദ്യ അവസരത്തിൽ തന്നെ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പട്ടികവർഗ വികസന വകുപ്പ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0475-22-22-353. 0475-22-22-353. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന് കീഴിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ബ്യൂറോ മോഡൽ കരിയർ സെന്റർ എറണാകുളം ജില്ലയിലെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കായി പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിക്കുള്ള അവസരം ഒരുക്കുന്നു. ഫോൺ നമ്പർ 0484-25-76-756. 0484-25-76-756. ഇനി 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, തിരുവനന്തപുരം റിലേ.

0: രാമായണ പൊരുൾ. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
1: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
0: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ വി. മധുസൂദനൻ നായർ.

ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. അധ്യാത്മരാമായണം എന്ന കൃതി നമുക്ക് തന്ന മഹാത്മാവാണ് എഴുത്തച്ഛൻ. മുമ്പ് എല്ലാ വീടുകളിലും രാമായണം എന്നും പാരായണം ചെയ്യുമായിരുന്നു. അക്ഷരം പഠിക്കാത്തവനിലും ഇതെത്തിച്ചേർന്നു എന്നുള്ളത് സത്യമാണ്. എന്റെ നാട്ടിലൊരു പഴയ കഥയുണ്ട്. വലിയ വീട്ടിലെ കാരണവര് വിളക്കും കൊളുത്തി വെച്ച് രാമായണം വായിക്കുന്നത് കണ്ട അവിടത്തെ ജോലി ചെയ്യുന്ന ഒരാള് വീട്ടിൽ പോയിരുന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥക്കെട്ടെടുത്ത് വെച്ചിട്ട് രാമായണം അയാൾക്ക് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കി പാടുന്നു. അവനിലേക്കും രാമായണം ചെന്നു. അതായത് നിരക്ഷരനോ സാക്ഷരനോ എന്ന് നോക്കാതെ. മാത്രമല്ല, നാട്ടുംപുറങ്ങളിൽ നമ്മൾ എഴുത്തറിഞ്ഞുകൂടാ എന്ന് പറയുന്ന പലരിൽ നിന്നും രാമകഥകൾ പല രീതിയിൽ, സീതാദുഃഖം കളിപ്പാട്ട്, നാടൻപാട്ടിലും വേടൻപാട്ടിലും ഒക്കെ ഒരുപോലെ നിറഞ്ഞിരുന്ന ഒന്നാണ് രാമകഥ. ആ രാമകഥയ്ക്ക് എന്തോ പ്രാധാന്യം ഉണ്ട്. നമ്മുടെ ഭൗതികതയെയും മനോജീവിതത്തെയും അധ്യാത്മജീവിതത്തെയും സംലയിപ്പിച്ച ഒരു മഹത്തായ കൃതിയാണ് അധ്യാത്മരാമായണം. പലരും ഇതിനെ അധ്യാത്മരാമായണം എന്ന് പറയുന്നത് ദൈവങ്ങളെക്കുറിച്ചുള്ള രാമായണമാണ് എന്ന് പറയാറുണ്ട്. അധ്യാത്മരാമായണം എന്നത് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു വാക്കാണ്. സംസ്കൃതത്തിലുണ്ടായിരുന്ന ഒരു അധ്യാത്മരാമായണത്തെ കൂടെ ആസ്പദമാക്കിയോ അതിനെ കുറെ അധികം ആശ്രയിച്ചോ ആണ് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് നമുക്കുണ്ടാക്കിത്തന്നത്. ഈ കൃതി കുറെ ദൈവത്തിന്റെ വാഴ്ത്തൽ നിറഞ്ഞതാണ് എന്ന് നമ്മളെ പ്രഥമ ദൃഷ്ടിയാ തോന്നിപ്പിക്കുന്നു. പക്ഷേ ഇതിലൂടെ നമ്മൾ എവിടെ എത്തും? അതാണ് പ്രധാനം. നമ്മൾ ഇതിലൂടെ എത്തുന്നത് മനസ്സിന്റെ ഉപരിതലത്തിലുള്ള ഒരു വിശുദ്ധിയിലേക്കാണ്. ആ വിശുദ്ധിയാണ് ആധ്യാത്മികത. ആ വിശുദ്ധിക്കകത്ത് പുല്ല്, പുഴു, പാമരൻ, സസ്യം, ജന്തു, ദേവന്മാർ, ഉപദേവന്മാർ, സാധ്യന്മാർ, സിദ്ധന്മാർ, ഗന്ധർവന്മാർ, മരീചികൾ, ജ്യോതിർഗോളങ്ങൾ എല്ലാം അടങ്ങുന്ന ലോകമുണ്ട്. ഇതെല്ലാം കൂടെ നമ്മളിലേക്ക് വരുന്നു. ഇതെല്ലാം

0: നമ്മളാണ് എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഒരു സാർവലൗകികത മനസ്സിനുണ്ടാകുന്നു. അത് വളരെ പ്രധാനമാണ്. മനസ്സിനെ ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ മനസ്സിനെ വിമലീകരിക്കുക, പാകപ്പെടുത്തുക, സമീകരിക്കുക എന്നൊരു പ്രക്രിയയാണ് ശരിക്കും അധ്യാത്മരാമായണം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. അതുണ്ടാക്കിത്തരാൻ ഉള്ള ചെറിയ ചെറിയ കുറുക്കുവഴികൾ ഇതിനകത്തുണ്ട്. ഒന്ന്, നാമം ജപിക്കുക എന്ന് പറയുന്നത് തന്നെ. ഇതിലൂടെ ചെല്ലുന്നത് വേദാന്തത്തിലാണ്. വേദാന്തത്തിലേക്ക് കയറാനും കൂടെ ഉള്ള വഴിയാണ്. സാധാരണക്കാരനെ, ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞവൻ എന്ന് നമ്മൾ കരുതുന്നവനെ വേദാന്തത്തിലെത്തിച്ച കൃതിയാണ് ശരിക്കും അധ്യാത്മരാമായണം. അങ്ങനെ അധ്യാത്മരാമായണം നിരന്തരം നിത്യം വീട്ടിൽ വായിക്കുക വഴി നമുക്ക് നമ്മുടെ ഉച്ചാരണം, വാഗ്ബോധം, സന്ദർഭബോധം ഇതൊക്കെ കിട്ടും. അങ്ങനെ മലയാളിയെ എഴുത്തു പഠിപ്പിച്ചത്, ശരിക്കും അക്ഷരം പഠിപ്പിച്ചത്, മലയാളിയെ വിദ്യാരംഭത്തിലേക്ക് കൊണ്ടുവന്നത് അധ്യാത്മരാമായണം കളിപ്പാട്ടാണ്.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ വി മധുസൂദനൻ നായർ.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 4 മിനിറ്റും 45 സെക്കൻഡും.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
2: ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ.
3: വാക്കറിവും നാട്ടറിവും. നാട്ടുഭാഷാ വഴക്കങ്ങളിൽ ഔപമ്യം പതിവാണ്. ഒരു വസ്തുവിന്റെ, ഒരു തോന്നലിന്റെ, ഒരു ദൃശ്യത്തിന്റെ കൃത്യമായ പ്രതീതി ഉണ്ടാക്കാനാണ് ഔപമ്യം പ്രയോഗിക്കുന്നത്. ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തി പറയാം, അല്ലെങ്കിൽ ഒന്നിൻ്റെ രൂപഭാവങ്ങളെ മറ്റൊന്നിൻ്റെ രൂപഭാവങ്ങളിലൂടെ പ്രകാശിപ്പിക്കാം. ഇങ്ങനെ പലതായിട്ട് ഉള്ള ഔപമ്യ പ്രയോഗങ്ങൾ ഉണ്ട്. രഹസ്യം അഥവാ ആന്തരാർത്ഥം എന്ന അർത്ഥത്തിൽ ഔമ്യം എന്ന വാക്ക് വള്ളുവനാട്, ഏറനാട് ഭാഗങ്ങളിലെ സംസാരത്തിൽ നിത്യസാന്നിധ്യമാണ്. കണക്കെ, പോലെ, പോൽ എന്നിവയാണ് ഔപമ്യത്തിനായിട്ട് അല്ലെങ്കിൽ ഔമ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന സൂചകങ്ങൾ. എന്നാൽ ഈ പ്രദേശങ്ങളിൽ അന്ത്യേ എന്നൊരു ഉപമാവാചകം ധാരാളം സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുന്നുണ്ട്. മറ്റൊന്ന് ചേലിക്ക് എന്നാണ്. നമുക്ക് ഉമ്മാച്ചു എന്ന നോവലിലേക്ക്, ഉറൂബിന്റെ നോവലിലേക്ക് വരാം. ഒന്ന്, ഉപ്പിട്ടാറ്റിയ കഞ്ഞി മായൻ നിശബ്ദമായി വലിച്ചു കുടിച്ചു, പാറപ്പുറത്ത് നീണ്ടു നിവർന്ന് കിടന്ന് കണ്ണടച്ചു, ഇടിഞ്ഞുമറിഞ്ഞ ജബ്ബലിന്റെ ചേലിക്കായി കിടപ്പ് എന്ന് ഹസ്സൻ ഉള്ളിൽ കരുതി. ജബ്ബൽ അറബിലെ പർവ്വതമാണ്. പർവ്വതം ഇടിഞ്ഞുമറിഞ്ഞ ചേലിക്ക ഇക്കിടപ്പ് എന്നാണ്. പോലെ എന്നാണ് ചേലിക്ക. രണ്ട്, ഉമ്മാച്ചുവിലെ തന്നെ കൊത്തിയാട്ടിയ കോഴി തന്നെ ഒരു നാടൻ സംസ്കാരമുദ്രയാണ്. ആ അധ്യായത്തിലെ വരികൾ, ഓം പോയപ്പോ എല്ലാരും പോയ ചേലിക്കായി, ഉമ്മാച്ചുമ വിചാരിച്ചു എല്ലാറ്റിനെയും കൊത്തിയാട്ടി ഞമ്മൾ മാത്രം ബാക്കിയായി. ഇതാണ് വള്ളുവനാടൻ ഏറനാടൻ സംസാര ശൈലി. പെരിയാറിന്റെയും പേരാറിന്റെയും ഇരുകരകളിലുമുള്ള ഗ്രാമങ്ങളിലും ഈ സംസാര രീതിയുടെ സവിശേഷതകൾ തെളിഞ്ഞു കാണാം. ചേലിക്ക് എന്ന മട്ടിൽ തന്നെ അന്ത്യേ എന്ന പ്രയോഗവും സാധാരണമാണ്. എനിക്കൊക്കെ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ എൻ്റെ കൂടെയുള്ളൊരു വാക്കാണ് അന്ത്യേ എന്നുള്ളത്.

0: വന്നന്ത്യെ കാണാം, വരും പോലെ കാണാന്നാണ്. കൂണിൻ്റെ അന്ത്യേ ഒരു മേഘം, കൂണുപോലെ ഒരു മേഘം. വളരെ വിശേഷപ്പെട്ട പ്രയോഗങ്ങളാകുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷ

0: മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.

0: സേവന വാർത്തകൾ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ കേന്ദ്രത്തിൽ BSW പ്രോഗ്രാമിൽ ഒഴിവുള്ള 14 സീറ്റുകളിലേക്ക് ഇന്നും നാളെയും രാവിലെ 10:30 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിലുള്ള സോഷ്യൽ വർക്ക് വിഭാഗത്തിൽ ഹാജരാകണം. വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന അഭയ കിരണം പദ്ധതിയിൽ ധനസഹായം അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അശരണരായ സ്ത്രീകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന വ്യക്തിക്ക് പ്രതിമാസം 1,000 രൂപ നൽകുന്നതാണ് പദ്ധതി. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി December 15. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട് 04812961272, 04812961272.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
2: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
1: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
3: ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: തോപ്പിൽ ഭാസി കഥാതിരകഥ നിർവഹിച്ച് എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് 1965 പുറത്തിറങ്ങിയ ചിത്രമാണ് കാട്ടുതുളസി. സത്യൻ കൊട്ടാരക്കര, ബഹദൂർ, ശാരദ, ഉഷാകുമാരി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന വയലാർ, സംഗീതം MS ബാബുരാജ്, പാടിയത് S. ജാനകി.

0: നിങ്ങൾ കേട്ടത് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
4: ആരോഗ്യക്കുറിപ്പുകൾ.
5: പണ്ടുകാലത്ത് നമ്മൾ എല്ലാ സർജറീസും ചെയ്തുകൊണ്ടിരുന്നത് വയറ് തുറന്നിട്ടായിരുന്നു. പക്ഷെ ഇന്ന് 2026 നിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായതോ അതിനു ചുറ്റിപ്പറ്റിയിട്ടുള്ള മിക്ക രോഗങ്ങൾക്കും ഡെലിവറിയുടെ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 15-20 cm അല്ലെങ്കിൽ 25 cm ഉള്ള യൂട്രസ് ആണെന്നിരിക്കട്ടെ, പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് തുറന്നാ ചെയ്യുന്നത്. പക്ഷെ ഇന്നും നമുക്ക് അത് തുറന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ ഒരു 28-30 cm ഉള്ള യൂട്രസ് ആണെങ്കിലും നമുക്ക് താക്കോൽ ദ്വാരം വഴി ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമുക്കത് വേറെ വലിയ മുറിവുകൾ ഉണ്ടാക്കാണ്ട് തന്നെ ആ യൂട്രസ് പയ്യെ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് ഒന്നുണ്ടെങ്കിൽ താഴെ കൂടി എടുക്കും, വജേന വഴി എടുക്കും, ഇല്ലെങ്കിൽ മോസലേറ്റർ എന്ന് പറഞ്ഞൊരു സ്പെഷ്യലൈസ്ഡ് എക്യൂപ്മെന്റ് ഉണ്ട്, അതുവഴി നമ്മൾ എടുക്കും. ലാപ്രോസ്കോപ്പിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാ, നമ്മൾ മേളിൽ നിന്ന് ഒരു ക്യാമറ ഇടുകയാണ്. ആ ക്യാമറ ഇട്ടതിന് ശേഷം വയറ് നമ്മൾ കാർബൺ ഡയോക്സൈഡ് വെച്ച് വീർപ്പിക്കുന്നു. നമുക്ക് ഇന്നത്തെ നമ്മളുടെ ഇപ്പം നമ്മൾ 4K ഉണ്ട്, 3D ഉണ്ട്, നമ്മുടെ ഈ ക്യാമറ സിസ്റ്റം നമുക്ക് കിട്ടുന്നത് 4K 3, അത് മെഡിക്കൽ ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ റെസൊല്യൂഷനാണ്. അതിനകത്തുകൂടി നമുക്ക് ഓരോ രക്തധമനിയും ഓരോ ഞരമ്പും നമുക്ക് കാണാൻ പറ്റും. കൃത്യതയോടുകൂടി ഏതാണാവോ ബ്ലീഡ് ചെയ്യുന്നത് അത് നമുക്ക് പിടിക്കാൻ പറ്റും. ഓപ്പൺ സർജറിയിൽ ബ്ലഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റണമെന്നില്ല. നല്ലൊരു ലാപ്രോസ്കോപ്പിക് സർജൻ ആണെന്നുണ്ടെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി നമുക്ക് കൃത്യം ഏത് രക്തധമനിന്നാണ് ബ്ലീഡിംഗ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പൊ ലാപ്രോസ്കോപ്പിക്കലി ബ്ലീഡിങ്ങിന്റെ സാധ്യത ഓപ്പൺ സർജറി ചെയ്യുന്നതിനെക്കാട്ടിയും വളരെ ഒരു 5-ൽ 1 അല്ലാന്നുണ്ടെങ്കിൽ 10-ൽ 1 ബ്ലീഡിങ് ലാപ്രോസ്കോപ്പിക് സർജറിയിൽ ബ്ലീഡിങ്ങിന്റെ ഇത് കുറവുള്ളൂ. അറ്റ് ഗുഡ് ഹാൻഡ്സ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു എക്ടോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെലോപ്യൻ ട്യൂബിൽ പ്രഗ്നന്റ് ആവുക. ഈ ഫെലോപ്യൻ ട്യൂബിൽ പ്രഗ്നന്റ് ആയതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടും. ഈ യൂട്രസിലോട്ടും ഫെലോപ്യൻ ട്യൂബിലോട്ടും ഉള്ള രക്ത സപ്ലൈ ഭയങ്കര ഹൈ ആ. കാരണം നമ്മളുടെ ബോഡി തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് യൂട്രസ് ഇനി ഒരു ജീവൻ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. ഒരു പേഷ്യന്റ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിലോട്ടും നല്ല ബ്ലഡ് സപ്ലൈ ഉണ്ടാവും. അപ്പൊ ഈ ഫെലോപ്യൻ ട്യൂബ് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ബ്ലഡ് പുറത്തേക്ക് വരാനുള്ള അബ്ഡോമൽ കാവിലോട്ട് വരാനുള്ള സാധ്യത വളരെയധികമാണ്. ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഇറ്റി കൊണ്ടേയിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പേഷ്യന്റ് ഷോക്കി പോകും. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ സർജൻ ഫാസ്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്ത് ആ ട്യൂബ് നിമിഷ നേരം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. തുറന്ന് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തുറക്കാൻ തന്നെ നമ്മളൊരു 10-15 minutes എടുക്കും. പക്ഷെ ഒരു നല്ല ലാപ്രോസ്കോപ്പിക് സർജന്റെ കയ്യിൽ മൊത്തം പ്രൊസീജിയർ 5-10 minutes നിൽക്കുള്ളൂ. അത് മാത്രമല്ല, ചെറിയ ട്യൂബിൽ ഇത്രയും ബ്ലീഡിങ്ങും എല്ലാം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കാണാനും എളുപ്പം ആ പോയിന്റ് പിടിക്കാനും എളുപ്പം എല്ലാം ലാപ്രോസ്കോപ്പി കൂടിയാണ്.
6: ഈ വിവരങ്ങൾ പങ്കുവച്ചത് മിനിമൽ ഇൻവേസീവ് ഗൈനക് സർജൻ ഡോക്ടർ ഹാംബൽ അഹമ്മദ്.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ മറുപടി നൽകുന്നു. ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-246-387 0484-246-387 അല്ലെങ്കിൽ 9446-4545

0: 8888 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്,

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: മാർഗിച്ചായോ?
2: ഓ,
1: നമുക്കൊരു റീല് പിടിച്ചാലോ?
2: ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി മേലെ പറയരുത്.
1: ഒന്ന് കേക്ക്, ഒരു രസമല്ലേ?
2: പിന്നെ നാട്ടുകാർക്ക് ചിരിക്കാനുള്ള വക ഒപ്പിച്ചു കൊടുക്കാനല്ലേ?
1: അതിപ്പോഴും ഒപ്പിക്കുന്നുണ്ടല്ലോ.
2: തങ്കമ്മ എന്നെ കൊണ്ടുപോയ്യ.
1: പറയുന്നത് കേക്ക് മനുഷ്യ.
2: ചില പാമ്പാട്ടികൾ മകുടി ഊതുമ്പോ ആ സംഗീതം കേട്ട് ആടുന്ന പോലത്തെ ഒരു പാമ്പല്ല ഞാൻ.
1: സംഗീതം കേട്ട് ആടുകയാണെന്ന് ആരാ പറഞ്ഞേ?
2: അല്ലേ,
1: പാമ്പിന് ചെവിയില്ല മനുഷ്യ.
2: ആൾക്കാരൊക്കെ വരുമ്പോ പേടിച്ചെഴിഞ്ഞു പോകുന്ന കാണാലോ.
1: താടിയല്ലിന്റെ പ്രത്യേക ഘടന കൊണ്ടേ പ്രകമ്പനങ്ങൾ തിരിച്ചറിയാൻ അതിന് സാധിക്കും.
2: ഓ, അങ്ങനെയാണല്ലേ.
1: മൂർഖൻ സത്യം പറഞ്ഞ മകുടി ഊതുമ്പോ പണം പിരിച്ചു നിൽക്കുന്നത് പ്രതിരോധിക്കാനാണെന്നേ.
2: അതായത് മകുടിയാണ് ശത്രു
1: തന്നെ.
2: അതാണ് അത് പോകുന്ന ദിശയിലേക്ക് അതിന്റെ നോട്ടവും പോകുന്നില്ലയോ.
1: നമുക്കത് കണ്ടാ നൃത്തമായി തോന്നുന്നേ ഉള്ളൂ.
2: അതാണ് ഈ പാമ്പാട്ട് ഇടക്കിടക്ക് നിലത്ത് തട്ടുന്നത്.
1: റീലെടുക്കുന്നോ ഇല്ലയോ ഇപ്പൊ പറയണം.
2: അതിനിപ്പോ ആൾക്കാർക്ക് നല്ലതൊന്നും അല്ലല്ലോ വേണ്ടേ.
1: അതുകൊണ്ടല്ലേ നിങ്ങളോട് പറഞ്ഞേ.
2: വായിരിക്കുന്ന കേൾപ്പിക്കരുത്.
1: മാർക്കിച്ചാൻ ഏതെങ്കിലും കുളത്തിന്റെ അരികത്ത് നിന്ന് ഒന്ന് ഗംഗേ എന്ന പാട്ട് പാടി നോക്കിയേ.
2: പിന്നെ എന്നിട്ട് വേണം ഞാൻ ശ്വാസം മുട്ടി ചാവാൻ.
1: ചാവണ്ട, ഗൂഗിള് വരെ വരും കാണാൻ.
2: തങ്കമ്മ ആ സാമ്പാർ ഉണ്ടാക്കുന്നത് കാണിച്ചാലും മതി. കരിപുരണ്ട ജീവിതങ്ങൾ എന്നുകൂടി അങ്ങ് പറഞ്ഞേക്കണം.
1: അല്ലെങ്കിൽ വർക്കിച്ചായന്റെ ഒരു നൃത്തമായാലോ, ലൈക്ക് കൂടും.
2: തങ്കമ്മ ട്രെയിനിന്റെ മുകളിൽ കയറി നിക്കി, അതിനും കൂടും ലൈക്ക്.
1: അപ്പൊ റീലെടുക്കുന്നില്ല?
2: ഇല്ല.
1: ഉറപ്പ്?
2: ഉറപ്പ്.
1: സാരമില്ല, ഇന്നലെ വർക്കിച്ചായന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ അതിട്ടോളാം.
2: അതേത് വീഡിയോ?
1: ഇന്നലെ പഴംപൊരി കഴിക്കുന്നതേ, ആക്രാന്തത്തിന്റെ മറ്റൊരു മുഖം. അത് പൊളിക്കും.
2: ഞാൻ ഈ കട പൊളിക്കും.
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമു.

സേവന വാർത്തകൾ. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായവരുടെ മക്കൾക്ക് ഈ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് സ്കൂളിൽ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച് ആദ്യ ചാൻസൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും 75% കുറയാതെ മാർക്ക് നേടിയവർക്കും പ്ലസ് ടു VHSE അവസാന വർഷ പരീക്ഷയിൽ 85% കുറയാതെ മാർക്ക് നേടിയവർക്കും അപേക്ഷിക്കാം. SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാർക്ക് പരിധി യഥാക്രമം 70% 80% ഇളവ് നൽകിയിട്ടുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 31. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട് 0484-2945-230 0484-2945-230. ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ CCTV ടെക്നീഷ്യൻ കോഴ്സിൽ സൌജന്യ പരിശീലനം നൽകുന്നു. കോട്ടയം ജില്ലയിലെ തൊഴിൽ രഹിതരായ യുവതീ യുവാക്കൾക്ക് അപേക്ഷിക്കാം. ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫോൺ നമ്പർ 0481-2303-307 0481-2303-307

0: ലെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങി പാസായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഒന്നാം ഗഡു 1000 രൂപ കൈപ്പറ്റിയവർ, രണ്ടാം ഗഡു ലഭിക്കുന്നതിനായി വിദ്യാർത്ഥി +2 പഠിക്കുന്നു എന്നുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റ്, വെള്ളപ്പേപ്പറിലുള്ള അപേക്ഷ, തൊഴിലാളിയുടെ ക്ഷേമനിധി കാർഡിന്റെ പകർപ്പ്, അംശാദായ കുടിശ്ശികയില്ലാതെ അടച്ചതിന് തെളിവായി ക്ഷേമനിധി പാസ്ബുക്കിന്റെ ബന്ധപ്പെട്ട പേജിന്റെ പകർപ്പ് എന്നിവ സഹിതം സെപ്റ്റംബർ 30 മുൻപായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0484245443, 0484245443. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി തുടർന്നു കേൾക്കാം 7:35. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാൻ, താൽക്കാലിക പ്രധാനമന്ത്രി ഇലിയെ ബൊളോഷാൻ, സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. തുടർന്ന് ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായും ആശയവിനിമയം നടത്തും. ഭരണപരിഷ്കാരങ്ങളുടെ കേന്ദ്രബിന്ദു പൌരന്മാരുടെ ക്ഷേമമായിരിക്കണമെന്നും സംരംഭങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്യണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ വികസനം, കൃഷി, സാമൂഹിക ക്ഷേമം, അനുബന്ധ മേഖലകൾ എന്നിവയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമായി മാറണമെന്നും രാജ്യത്തെ യുവതലമുറയാണ് ഈ ദേശീയ ദൌത്യത്തിന്റെ അടിത്തറയാകേണ്ടതെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ JP നദ്ദ. ഇത് അന്വേഷണ വിഷയമാണെന്നും ആഴത്തിലുള്ള ചർച്ചകൾ ആവശ്യമാണെന്നും ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സർക്കാരിന്റെ നിലപാട് കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രതിപക്ഷം തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും ഈ പ്രശ്നം പരിഹരിച്ച് ശാശ്വതമായ ഒരു നിലപാടിലേക്ക് നീങ്ങുന്നതിനായി സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
2: लगभग 150 पेपर लीक के बारे में उन्होंने चर्चा की. ये जांच का विषय है और सरकार एक जिम्मेवार सरकार है, इसलिए निश्चित रूप से हर एक बात का जवाब जांच के साथ साथ जनता के सामने, देश के सामने दूध का दूध और पानी का पानी रखेगी.
1: നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ ശക്തമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സർക്കാർ രാജ്യത്തെ യുവാക്കളുടെ മികച്ച ഭാവിക്കായി പ്രവർത്തിക്കുകയാണെന്നും MLAയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് CBI അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്ടിൽ 1012 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തിൽ 2

0: ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഇന്നലെ ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രി അശ്വനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിലാണ് രണ്ട് ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുക. ഉൽപാദന ബന്ധിത പ്രോത്സാഹന പദ്ധതികൾ, നേരിട്ടുള്ള വിദേശ നിക്ഷേപ ചട്ടങ്ങൾ, നികുതി തൊഴിൽ പരിഷ്കാരങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഉൽപാദന മേഖല ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചതായി സർക്കാർ വ്യക്തമാക്കി. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സഹകരണം ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസിലന്റ് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ന്യൂസിലന്റും തമ്മിലുള്ള സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇന്തോ പെസഫിക് മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇതേ ദിവസമാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണം വഹിച്ച നിർണായക പങ്ക് ഈ ദിനം എടുത്തുപറയുന്നു. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ഒരു ശക്തമായ ഉപാധിയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ നിർണായക പങ്കുവഹിച്ചു. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യം പൂർണമായും അന്വർത്ഥമാക്കിക്കൊണ്ട് ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കാനും പഠിപ്പിക്കാനും വിനോദത്തിനുമായി ആകാശവാണി പ്രവർത്തിച്ചുവരുന്നു. വൈവിധ്യമുള്ള ഒരു രാജ്യത്തെ വിവരസമ്പന്നമാക്കാനും ഒന്നിപ്പിക്കാനുമുള്ള റേഡിയോയുടെ ശാശ്വതമായ കഴിവിനെ കൂടിയാണ് ദേശീയ പ്രക്ഷേപണ ദിനം ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിൻ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായി. 2 വർഷത്തേക്കാണ് നിയമനം. 1989 ബാച്ച് മധ്യപ്രദേശ് കേഡർ IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിരവധി പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗതാഗത മന്ത്രി CP ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാവും പിങ്ക് ബസ് സർവീസ് നടത്തുക. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. ന്യൂഡൽഹിയിൽ നടന്ന സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമഗ്ര ശിക്ഷാ കേരള പദ്ധതി ഇനത്തിലാണ് തുക ലഭിക്കാനുള്ളതെന്നും ഇത് PM3 പദ്ധതിയുമായി കൂട്ടിക്കലർത്തരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. ദുരന്തത്തിന്റെ കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാറുകൾ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കൊച്ചി മെട്രോയുടെ 2-ഘട്ട നിർമ്മാണത്തിൽ പുതിയ പാതയിലെ ആധുനിക ടെലി കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനായി KMRL പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനിയായ സീമെൻസ് ലിമിറ്റഡുമായി കരാറിൽ ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ.
3: സാങ്കേതികവും സാമ്പത്തികവുമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് സീമെൻസ് ലിമിറ്റഡ് ഏറ്റവും യോഗ്യമായ സ്ഥാപനമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ മെട്രോ പാതയുടെ സുരക്ഷിതവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിന് ആവശ്യമായ സമഗ്ര ആശയവിനിമയ സംവിധാനങ്ങളാണ് ഈ കരാറിന്റെ ഭാഗമായി ഒരുക്കുക. യാത്രക്കാർക്ക് കൃത്യമായ അറിയിപ്പുകൾ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ, CCTV നിരീക്ഷണം, അടിയന്തര ആശയവിനിമയ സൌകര്യങ്ങൾ, ഓഫീസ് ഓട്ടോമേഷൻ ശൃംഖല, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായിരിക്കും. ലോകോത്തര നിലവാരത്തിലുള്ള സുരക്ഷിതവും യാത്രാ സൌഹൃദവുമായ പൊതുഗതാഗത സംവിധാനം കൊച്ചിക്ക് ഒരുക്കുകയെന്ന KMRL പ്രതിബദ്ധതയുടെ മറ്റൊരു തെളിവാണ് ഈ കരാറെന്ന് അധികൃതർ അറിയിച്ചു.
0: ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് വന്ദേമാതരം കനൽ യാത്രകൾ എന്ന നാടകം കവരത്തി ദ്വീപിൽ അരങ്ങേറി. കേന്ദ്ര സംഗീത നാടക അക്കാദമിയും ലക്ഷദ്വീപ് കലാ സാംസ്കാരിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായി

0: ാണ് നാടകാവതരണം. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കമാകും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാബായ് ചാനു, ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും മന്ത്രി JP നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:35 മിനിറ്റും 9 സെക്കൻഡും.

0: സമകാലികം.
1: ഫുട്ബോൾ ആരവം അടഞ്ഞു, ഫ്ലക്സുകൾ മാത്രം ബാക്കി. കേരളക്കരയാകെ ആവേശ തിരമാലകൾ ഉയർത്തിയ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ സമാപിച്ചു. ഒരു ഗോളിന് സ്പെയിൻ കപ്പുയർത്തി. മെസ്സിയും റൊണാൾഡോയും നെയ്മറുമൊക്കെ കളം വിട്ടു. കപ്പടിച്ചവരും തോറ്റവരും നാട്ടിലേക്ക് മടങ്ങി. പക്ഷേ നമ്മുടെ കേരളത്തിലെ കവലകളിലേക്ക് നോക്കൂ. ആവേശത്തിന്റെ അവശിഷ്ടങ്ങൾ, തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത ഫ്ലക്സ് ബോർഡുകൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഫിഫ വരെ അംഗീകരിച്ച ഫുട്ബോൾ ആരാധകരുടെ നാടാണ് കേരളം. ഇവിടുത്തെ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിൽ പോലും മെസ്സിയുടെയും റൊണാൾഡോയുടെയും വർണ്ണശബള ഫ്ലക്സുകൾ കാണാം. ഓരോ ആരാധക സംഘത്തിന്റെയും വീറും വാശിയും ഫ്ളക്സിന്റെ വലിപ്പത്തിലും ഡിസൈനിലും വാചകങ്ങളിലും മാറ്റുരച്ചു. കളികളും അവലോകനങ്ങളും അവസാനിച്ചു. എന്നാൽ ഇപ്പോഴും കാൽനടയാത്രക്കാർക്കും ഡ്രൈവർമാർക്കും തടസ്സമായി. പ്രകൃതിക്ക് ഭീഷണിയായി. ഫ്ളക്സുകൾ പലയിടത്തും തുടരുകയാണ്. സമകാലികം ചർച്ച ചെയ്യുന്നു. പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകരെ, കളി കാണാൻ കാണിച്ച ആവേശം നമ്മുടെ നാട് വൃത്തിയായി സൂക്ഷിക്കുന്നതിലും വേണ്ടേ? ലോകകപ്പ് ആവേശത്തിൽ റോഡരികിലും കവലകളിലും വഴിയോരത്തെ മരങ്ങളിലും കെട്ടിവച്ച കൂറ്റൻ ഫ്ളക്സുകളും ബാനറുകളും കൊടിതോരണങ്ങളും അവിടെ തന്നെ കിടന്ന് നശിച്ച് മഴയും വെയിലുമേറ്റ് കീറിപ്പറിഞ്ഞ് റോഡിലേക്ക് വീണ് എത്ര വലിയ അപകടമാണ് മനുഷ്യനും പ്രകൃതിക്കും ഉണ്ടാക്കുന്നതെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ.
2: വലിയൊരു ഫുട്ബോൾ മാമാങ്കം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ലോകത്തെ ആകെ ഇളക്കി മറിച്ചുകൊണ്ട് ആ പന്ത് ചലനം നിർത്തി. ഇനി ആ പന്ത് 4 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഓടാൻ തുടങ്ങുക. ഏതായാലും കേരളം മറ്റേത് സ്ഥലങ്ങളെയും പോലെ ഒരുപക്ഷെ അതിനേക്കാളൊക്കെ ഏറെ ലാറ്റിനമേരിക്കൻ രീതിയിൽ തന്നെ നമ്മുടെ ഫുട്ബോൾ മാമാങ്കം ആഘോഷിച്ചു. എല്ലാവരും രാവും പകലും എന്ന പോലെ അത് കണ്ടു, അതിൽ ആവേശം കൊണ്ടു. ഏതെങ്കിലും ഭക്ഷണം പിടിച്ചു ചിലർ, ചിലർ ഭക്ഷണം പിടിക്കാതെ സ്വതന്ത്രമായി നിന്നു. എന്തായാലും ആ ലഹരി ഇപ്പോ ആ രീതിയിൽ അവസാനിച്ചു. സ്പെയിൻ ജയിച്ചു, അർജന്റീന തോറ്റതിൽ ഒരുപാട് പേർക്ക് ദുഃഖമുണ്ട് എന്ന് അറിയാം. പക്ഷേ കളിയിൽ ഒരാൾ ജയിക്കണമല്ലോ. നമ്മുടെ ഫുട്ബോൾ ആവേശം നമ്മൾ ആകെ അണകെട്ടി നിർത്തി അത് പടർത്തിയത് നാട്ടിലെങ്ങും വെച്ചുവിട്ടുള്ള ഫ്ളക്സുകൾ കൊണ്ടാണ്. ഫ്ളക്സുകൾ വയ്ക്കുന്നത് തെറ്റാണ് എന്നും ഫ്ളക്സ് വയ്ക്കുന്നത് കുറ്റകരമാണ് എന്നുമൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇങ്ങനൊരു കാര്യത്തിൽ ഫ്ളക്സ് വയ്ക്കുമ്പോൾ ആർക്കും അത് പോയി തടയാൻ പറ്റില്ല. രാജ്യത്തെ എല്ലായിടത്തും ഇത്തരത്തിൽ ഫ്ളക്സുകൾ വന്നു. അത് ഓരോ കളിക്കാർക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, കളിക്കളത്തിന് ആവേശത്തിന് വേണ്ടി വളരെ സുന്ദരമായ ഭംഗിയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഒക്കെ നമ്മൾ ഫ്ളക്സുകൾ കണ്ടു. സുന്ദരമായ ഫ്ളക്സുകളാണ് എന്നത് ശരിയാണ്. പക്ഷേ കളി കഴിഞ്ഞപ്പോൾ ആ ഫ്ളക്സുകൾ ഇനി അവിടെ ഉണ്ടാകാൻ പാടില്ല. കളി കഴിയുമ്പോൾ ആ ഫ്ളക്സ് എങ്ങോട്ട് പോകണം എന്ന വലിയൊരു ചോദ്യം മുമ്പ് തന്നെ പലരും ചോദിച്ചിരുന്നു. നമുക്കറിയാം ഫ്ളക്സ് ഉണ്ടാക്കുന്നത്

0: ഏതെങ്കിലും നല്ല പദാർത്ഥം കൊണ്ടല്ല, നല്ലതെന്ന് പറഞ്ഞാൽ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന പദാർത്ഥങ്ങൾ കൊണ്ടല്ല. അത് മണ്ണിൽ അലിഞ്ഞു തേരാൻ മടിക്കുന്ന പ്ലാസ്റ്റിക് പോലെയുള്ള അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സംയുക്തങ്ങൾ ചേർന്ന വസ്തുക്കൾ കൊണ്ടാണ്. ഈ ഫ്ലക്സ് മണ്ണിൽ വീണാൽ അത് മണ്ണിനെ നശിപ്പിക്കും, വെള്ളത്തിൽ വീണാൽ വെള്ളത്തിനെ നശിപ്പിക്കുമെന്ന് ഞാൻ പറയുമ്പോൾ മനുഷ്യായുസിന്റെ പലമടങ്ങ് കാലം അത് ജീവിച്ചിരിക്കും എന്നതുകൊണ്ട് 10ഓ 20ഓ 30ഓ തലമുറകളിലേക്ക് തന്നെ അതിന്റെ ദുരന്തം നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് ലോകത്ത് പല രാജ്യങ്ങളും കേരളത്തിലും ഫ്ലക്സ് നമ്മൾ നിരോധിച്ചത്. മത്സരം കഴിഞ്ഞാൽ ആ ഫ്ലക്സ് സുരക്ഷിതമായി തിരിച്ചെടുത്ത് വേണ്ട രീതിയിൽ സംസ്കരിച്ച് സമൂഹത്തിന് കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ മണ്ണിന് കുഴപ്പമില്ലാത്ത വെള്ളത്തിന് കുഴപ്പമില്ലാത്ത രീതിയിൽ മാറ്റാൻ കഴിയണം. അത് കഴിയുമോ? പലപ്പോഴും കഴിയാറില്ല എന്നതാണ് സത്യം. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ വെച്ചാൽ ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജയിച്ചവരും തോറ്റവരും അതെടുത്തുകൊണ്ട് പോകും. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, അത് ആരാണത് വച്ചതെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ നാട്ടിലാകെ പടർന്ന് പടർത്തി വെച്ചിട്ടുള്ള ഈ ഫ്ലക്സ് ആരാണ് എടുത്തു മാറ്റുക എന്ന വലിയ ചോദ്യമുണ്ട്. ഫുട്ബോൾ മാമാങ്കം തുടങ്ങുമ്പോൾ നമുക്കുള്ള ആവേശം അത് കഴിയുമ്പോഴില്ല. ഇനി പല കാരണങ്ങളും ഉണ്ട്. ഓരോ രാജ്യത്തിനും വേണ്ടി വെച്ച ഫ്ലക്സുകളുണ്ട്, ബ്രസീലിന് വേണ്ടി, പോർച്ചുഗലിന് വേണ്ടി, അർജന്റീനയ്ക്ക് വേണ്ടി ഒക്കെ വെച്ചിട്ടുള്ള ഫ്ലക്സുകളുണ്ട്. അതുപോലെ ഓരോ നായകന്മാർക്ക് വേണ്ടി വെച്ച, വലിയ കളിക്കാർക്ക് വേണ്ടി വെച്ച, അത് മെസ്സിക്കും റൊണാൾഡോയ്ക്കും എംബാപ്പയ്ക്കും ഒക്കെ വേണ്ടി മാത്രം വെച്ച ഫ്ലക്സുകളുണ്ട്. ഇപ്പൊ അവരൊക്കെ കളി കഴിഞ്ഞു, ഇനിയിപ്പോ പ്രശ്നമെന്താ? കളി തോറ്റു കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും പിന്നെ ആ ഭാഗത്ത് കാണില്ല. തോറ്റവർ പിന്നെ തങ്ങളുടെ ഫ്ലക്സ് എടുക്കാൻ വരില്ല, ജയിച്ചവരും ഫ്ലക്സ് മാറ്റാൻ വരില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഫ്ലക്സ് നമ്മുടെ മണ്ണിന് കുഴപ്പമായി അതവിടെ നിൽക്കുന്നു. വർഷത്തിൽ 7-8 മാസം വരെ ചെറിയ തോതിലെങ്കിലും മഴയുണ്ടാവുന്ന ഒരു സ്ഥലമാണ് കേരളം. ഈ ഫ്ലക്സിലേക്ക് വെള്ളം വീണു കഴിഞ്ഞാൽ അത് പതുക്കെ പതുക്കെ പതുക്കെ അലിഞ്ഞലിഞ്ഞ് അത് മണ്ണിലേക്ക് ഇറങ്ങും. അതുണ്ടാക്കുന്ന വിഷം, അതുണ്ടാക്കുന്ന മണ്ണിൽ മണ്ണിലെ മണ്ണിരയ്ക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിൽ മണ്ണിൽ അവരുടെ യാത്ര പോലും തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് ഈ ഫ്ലക്സ്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലക്സ് എങ്ങനെ എടുത്തു മാറ്റണം എന്നതും വളരെ ഗൗരവതരമായൊരു കാര്യമാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കാണ് മാലിന്യ സംസ്കരണത്തിന്റെ ചുമതല. അതുകൊണ്ട് തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവർ ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ? അവരും ആവേശത്തിലാണ്. തീർച്ചയായും ഞാൻ ഒരു ആവേശത്തിനും എതിരായ ആളല്ല. പക്ഷേ ആവേശം കഴിഞ്ഞാലും നമുക്കിവിടെ ജീവിക്കണമല്ലോ. ഇതൊരു താൽക്കാലികമായ ഒരു സംഗതിയാണ് ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിക്കുക എന്നത് താൽക്കാലികമല്ല, പെർമനന്റ് ആണ്. അത് നമുക്ക് മാത്രമല്ല മറ്റ് മനുഷ്യർക്കും വരാനിരിക്കുന്ന മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ഫ്ലക്സ് അടിയന്തരമായി മാറ്റാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ദുരന്തം വളരെ വലുതാണ്. നമുക്ക് ഈ കളിക്കാരെയും ടീമുകളെയും ഒക്കെ ഇനിയും ഇഷ്ടമാണ്. ബ്രസീലിനും പോർച്ചുഗലിനും അർജന്റീനയ്ക്കും സ്പെയിനിനും ഇംഗ്ലണ്ടിനും ഒക്കെ വേണ്ടി നമ്മൾ വെച്ച പോസ്റ്റുകൾ നമ്മുടെ ആവേശം കൊണ്ട് തന്നെയാണ്. അത് എടുത്തു മാറ്റാൻ ഇത് വെച്ച ആളുകൾ തന്നെ തയ്യാറാകുമോ? അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിക്കാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ മറ്റ് സ്ഥാപനങ്ങൾ തയ്യാറാകുമോ? ഇതാണ് പ്രധാനമായ ചോദ്യം.
1: ഹൈക്കോടതിയുടെ കർശന ഉത്തരവുണ്ട്. പൊതുസ്ഥലങ്ങളിൽ അനധികൃത ഫ്ലക്സുകളും തോരണങ്ങളും സ്ഥാപിക്കുന്നതും ആവശ്യം കഴിഞ്ഞും അവ നീക്കം ചെയ്യാതിരിക്കുന്നതും ഗുരുതരമായ നിയമലംഘനമാണ്. കാഴ്ച മറച്ച് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഫ്ളക്സുകൾ കാരണം എത്രയോ ബൈക്ക് യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. കാറ്റിൽ അവ ഒടിഞ്ഞു വീണ് കാൽനട യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കടുങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ സലീം:
2: കഴിഞ്ഞ ഒരു മാസക്കാലമായി ലോകമെമ്പാടും നീണ്ടുനിന്ന ഫുട്ബോൾ ഉത്സവം സമാപിച്ചു. കളിയുടെ ആവേശത്തിൽ വിവിധ ടീമുകൾക്കായി നമ്മുടെ നാട്ടിൽ ബാനറുകളും ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ടല്ലോ. പൊതു സ്ഥലങ്ങളിലും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും ജനങ്ങളുടെ ആവേശവും നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു മാസക്കാലം അത് അനുവദിച്ചു കൊടുത്തത്. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അത് നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ അത് പരിശോധനയ്ക്ക് വന്നാൽ അതിന് വലിയ ഫൈൻ തന്നെയാണ് ഈടാക്കുന്നത്. അതിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ടവർ സഹകരിച്ച് അത് എത്രയും വേഗം നീക്കം ചെയ്ത് സഹകരിക്കണമെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട്, നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ്, നമ്മൾ എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഭീമമായ ഒരു ഫൈൻ ഈടാക്കുന്നത് നമ്മൾക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് പ്രത്യേകം ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അത് പെട്ടെന്ന് നീക്കം ചെയ്ത് നമ്മളുടെ നാട്ടിലെ പരിസ്ഥിതി പ്രശ്നങ്ങളും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതെല്ലാം ഇരുന്നാൽ എല്ലാവർക്കും അറിയാമല്ലോ, പല അപകടങ്ങളും എല്ലാം ഉണ്ടാകാൻ സാധ്യത

0: ഒരു ഇതാണ് കാഴ്ചക്ക്. ബസ്സെല്ലാം പോകുമ്പോൾ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴെല്ലാം ഈ ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നമ്മൾക്ക് കാണാൻ കഴിയാത്ത ഒരു അവസരം പോലും ഉണ്ടാക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സഹകരിക്കണമെന്ന് എല്ലാവരോടും വിനീതമായി
1: പരിസ്ഥിതിക്ക്
0: അഭ്യർത്ഥിക്കുന്നുണ്ട്.
1: ഈ PVC ഫ്ലക്സുകൾ ഉണ്ടാക്കുന്ന കേട് ചെറുതല്ല. ഇവ മണ്ണിൽ ലയിക്കില്ല, കത്തിച്ചാൽ വായു മലിനമാകും, കാൻസറിന് കാരണമാകുന്ന വിഷപ്പുകയുയരും. മണ്ണിൽ കിടന്നാൽ നമ്മുടെ ജലാശയങ്ങളെയും കുടിവെള്ളത്തെയും ഇത് വിഷമയമാക്കും. കളിയോടുള്ള സ്നേഹം നാടിനോടും കാണിക്കാം. ഫ്ലക്സുകൾ വെച്ച ഫാൻസ് ക്ലബ്ബുകളും പ്രാദേശിക കൂട്ടായ്മകളും അത് സ്വയം മുൻകൈയ്യെടുത്ത് മാറ്റാൻ തയ്യാറാകണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണം. പരിസ്ഥിതി പ്രവർത്തക ജിൻസി:
2: കേരളത്തിൽ ഇപ്പോൾ ഫുട്ബോൾ ടൂർണമെന്റുകളുടെയും വിവിധ ആഘോഷങ്ങളുടെയും കാലമാണല്ലോ. നമ്മുടെ ഇഷ്ട ടീമിനോടുള്ള സ്നേഹവും ആവേശവും പ്രകടിപ്പിക്കാൻ വലിയ ഫ്ലക്സുകളും പ്ലാസ്റ്റിക് ബാനറുകളും റോഡരികിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാപിക്കുന്നതും ഇന്നൊരു പതിവ് കാഴ്ചയാണ്. ആഘോഷങ്ങൾ ഉണ്ടാകണം, കായിക മത്സരങ്ങൾ ഉണ്ടാകണം, ആവേശം ഉണ്ടാകണം. പക്ഷേ ആ ആഘോഷങ്ങൾ പ്രകൃതിക്ക് ഒരു ഭാരമാകാൻ പാടില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഈ ഫ്ലക്സുകളിൽ ഭൂരിഭാഗവും പ്ലാസ്റ്റിക് അധിഷ്ഠിത വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. പരിപാടി കഴിഞ്ഞാൽ അവ പലപ്പോഴും റോഡരികിലും പറമ്പുകളിലും തോടുകളിലും ഉപേക്ഷിക്കപ്പെടുന്നു. ചിലപ്പോൾ അവ കത്തിച്ചു കളയുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വിഷവാതകങ്ങൾ നമ്മുടെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുന്നു. ശ്വാസകോശ രോഗങ്ങൾക്കും വായു മലിനീകരണത്തിനും ഇത് കാരണമാകാം. ഉപേക്ഷിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് മഴവെള്ളച്ചാലുകൾ അടയ്ക്കുകയും വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. നദികളിലും കായലുകളിലും എത്തുന്ന പ്ലാസ്റ്റിക് മത്സ്യങ്ങൾക്കും മറ്റു ജലജീവികൾക്കും വലിയ ഭീഷണിയാണ്. മണ്ണിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് വർഷങ്ങളോളം അഴുകാതെ നിലനിൽക്കുകയും മണ്ണിന്റെ സ്വാഭാവിക ഗുണങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ വലിച്ചെറിയുന്ന ഒരു പ്ലാസ്റ്റിക് കഷ്ണം വരും തലമുറകൾക്കും ഒരു പ്രശ്നമായി മാറാം. അതുകൊണ്ട് ആഘോഷങ്ങൾ നിർത്തണമെന്നല്ല ഞാൻ പറയുന്നത്. ആഘോഷങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെയും പരിസ്ഥിതി സൗഹാർദ്ദമായി നടത്താം എന്നാണ് പറയാനുള്ളത്. പ്ലാസ്റ്റിക് ഫ്ലക്സുകൾക്ക് പകരം തുണിയിൽ നിർമ്മിച്ച ബാനറുകൾ ഉപയോഗിക്കാം. പുനരുപയോഗിക്കാൻ കഴിയുന്ന ബോർഡുകൾ ഉപയോഗിക്കാം. കഴിയുന്നിടത്ത് നമുക്ക് ഡിജിറ്റൽ പ്രചാരണ രീതികളും സ്വീകരിക്കാം. പരിപാടി കഴിഞ്ഞാൽ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും കൃത്യമായി ശേഖരിച്ച് സംസ്കരിക്കണം. ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കുകയോ ഒരു ശുചീകരണ പ്രവർത്തനം നടത്തുകയോ ചെയ്താൽ അത് സമൂഹത്തിന് നല്ലൊരു മാതൃകയാവും. ഇവിടെ നമ്മുടെ ഗ്രാമസഭകൾക്കും പഞ്ചായത്തുകൾക്കും വളരെ വലിയ ഉത്തരവാദിത്തമുണ്ട്. ഓരോ ഗ്രാമസഭയിലും പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടത്താം. പരിസ്ഥിതി സൗഹാർദ്ദ ആഘോഷങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാം. യുവജന ക്ലബ്ബുകളെയും റെസിഡന്റ് അസോസിയേഷനുകളെയും കുടുംബശ്രീ പ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാം. പ്ലാസ്റ്റിക് ശേഖരണ ക്യാമ്പുകളും ശുചീകരണ പ്രവർത്തനങ്ങളും പതിവാക്കാം. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല, അത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിത ശൈലിയുടെ ഭാഗമാകണം. ഒരു പ്ലാസ്റ്റിക് കുപ്പി കൃത്യമായ സ്ഥലത്ത് നിക്ഷേപിക്കുന്നതും ഒരു തുണിസഞ്ചി ഉപയോഗിക്കുന്നതും ആവശ്യമില്ലാത്ത ഫ്ലക്സുകൾ ഒഴിവാക്കുന്നതും ഒരു ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം. പക്ഷെ അത്തരം ചെറിയ മാറ്റങ്ങളാണ് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകുന്നത്. പ്രകൃതി നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്പത്താണ്. അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും വരും തലമുറയോടുള്ള ഉത്തരവാദിത്വവുമാണ്. ആഘോഷങ്ങൾ മനോഹരമാകട്ടെ, പക്ഷെ പ്രകൃതിയെ വേദനിപ്പിക്കാത്ത ആഘോഷങ്ങളാകട്ടെ. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കാനും പരിസ്ഥിതി സൗഹൃദമായ ഒരു നാളെ സൃഷ്ടിക്കാനും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം.
1: അഡ്വക്കേറ്റ് സൈമൺ:
3: ലോക ഫുട്ബോള് കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ആവേശത്തിൽ വിവിധ ഭാഗങ്ങളിൽ എല്ലാ കവലകളിലും, അത് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഓരോ മുക്കിലും മൂലയിലും എന്ന് പറയും പോലെ അത് അതാത് പ്രദേശത്തെ ആളുകളുടെ ആവേശത്തിലും മത്സരത്തിന്റെ ഭാഗമൊക്കെ ആയിട്ട് ഈ ഫ്ലക്സുകൾ ഇങ്ങനെ ഉയർത്തിയിട്ടുണ്ട്. അത് ഒരു ആവേശത്തിന്റെ ഭാഗമായിട്ട് മൊത്തത്തിൽ എല്ലാവരും അത് ഒരു ആവേശത്തോടെയാണ് കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്തു. ഫുട്ബോൾ മത്സരം കഴിഞ്ഞിട്ട് അതിന്റെ ഏതാണ്ട് തീരുമാനങ്ങളൊക്കെ ഇപ്പോ ഒരു പ്രശ്നം ബാക്കി വന്നിരിക്കുന്നത് ഈ വലിയ പ്ലാസ്റ്റിക് ബാനുകൾ അത് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. പഞ്ചായത്തുകളിലാണെങ്കിലും മുനിസിപ്പാലിറ്റികളിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും ഈ പ്ലാസ്റ്റിക് വലിയ ബോർഡുകളൊക്കെ സ്ഥാപിക്കുന്നതിനെതിരെ ആണ് തീരുമാനങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിനുള്ള നിർദ്ദേശങ്ങളും റെസൊല്യൂഷൻസും എല്ലാം അതാത് ലോക്കൽ ബോഡികളുടെ ഇപ്പോൾ പഞ്ചായത്തിന്റെ ആണെങ്കിലും ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ സാധാരണ ഈ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഇത്തരം ഫ്ലക്സുകളൊക്കെ വെച്ചു കഴിഞ്ഞാൽ മിക്കവാറും രാഷ്ട്രീയം നോക്കാതെ തന്നെ

0: മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ വണ്ടി വന്നിട്ട് എല്ലാം എടുത്തുകൊണ്ട് പോകാറാണ് പതിവ്. അങ്ങനെ പരസ്യങ്ങൾ വെക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട അതിന്റെ ഒരു ബുദ്ധിമുട്ട്, മിക്കവാറും കവലകളിൽ ഇത് ഗതാഗതത്തിന് തടസ്സമായിട്ട് വയ്ക്കാറുണ്ട്. അതായത് ഇത് വാഹനങ്ങൾ വരുന്നതും പോകുന്നതൊക്കെ കാണാൻ പറ്റാത്ത ദിവസത്തിന് അപകടങ്ങൾക്ക് വരെ കാരണങ്ങളായിട്ടുണ്ട്. ഈ വെച്ചുകിട്ടിയുള്ള ഫ്ലക്സുകൾ കുത്തിച്ചാടി താഴത്തേക്ക് വീണ് പലർക്കും അപകടങ്ങൾക്കും ഇതിന് കാരണമായിട്ടുണ്ട്. അതൊക്കെ അതിന്റെ മറ്റൊരു വശമാണ്. ഇതിന്റെ ഒരു പരസ്യത്തിന്റെ ഭാഗം എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ നമ്മുടെ നാട്ടില് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യവുമാണ്. അപ്പൊ അതിനകത്ത് തലത്തിലും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും കോർപ്പറേഷനിലും കഴിഞ്ഞാൽ അവരവർ തന്നെ എടുത്തു മാറ്റാറാണ് പതിവ്.
1: ലോകകപ്പ് കഴിഞ്ഞു, പക്ഷെ പ്രകൃതിയുടെ കളി തുടരുന്നു. നമ്മൾ ആരാധകരായും നാട്ടുകാരായും മനുഷ്യരായും പ്രകൃതിയുടെ ടീമിൽ കളിക്കണം. ഫുട്ബോൾ നമ്മെ പഠിപ്പിക്കുന്നത് ഫെയർ പ്ലേ ആണ്. അത് കളിക്കളത്തിൽ മാത്രമല്ല ജീവിതത്തിലും പാലിക്കാം. പ്രകൃതിയെ സംരക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ആവേശം വിജയ ഗോളുകളാകുന്നത്. ഇവിടെ നമുക്ക് പൌരബോധമുള്ള ഒരൊറ്റ ടീമാകാം. ഫുട്ബോൾ ആരവം അണഞ്ഞു, ഫ്ലക്സുകൾ മാത്രം ബാക്കി. നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ടി സുരേഷ്, അവതരണം ആകാശവാണി കൊച്ചി FM 102.3. സമകാലികം.
2: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
2: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: കുറെ നാളായി തന്റെ മനസ്സിനെ അലട്ടിയിരുന്ന ഒരു പ്രശ്നത്തിനാണ് കണ്ണച്ചൻ പരിഹാരം കണ്ടത്. പക്ഷേ അത് ഇങ്ങനെയായിരിക്കുമെന്ന് ഊഹിച്ചിരുന്നില്ല, ഇങ്ങനെ ആവേണ്ടിയിരുന്നില്ലെന്നും തോന്നി. തേങ്ങാക്കച്ചവടം തനിക്കറിയാവുന്ന ഒന്നാണ്, പക്ഷേ അത് കണ്ണച്ചനെ ഒഴിവാക്കിയാവുമ്പോഴാണ് വിഷമം തോന്നുന്നത്. എന്നാൽ കുഞ്ഞിക്കേളു ഇതിനെ കണ്ടത് മറ്റൊരു തരത്തിലായിരുന്നു. ഓരോരുത്തർക്കും ഓരോന്നിന് ഓരോ കാലമുണ്ട്. ഇത്ര നാളും തക്ഷം കുന്നിൽ തേങ്ങാക്കച്ചവടം നടത്തിയത് കണ്ണച്ചനായിരുന്നു. ഓറത് മതിയാക്കുന്നു, മതിയാക്കേണ്ട സമയമായി കാണും. അതുകൊണ്ടാ ഓർക്കങ്ങനെ തോന്നാൻ കാരണോ? ഇനിയിപ്പോ രാമർ അത് നടത്തും, രാമറിനും മതിയാക്കേണ്ട നേരം വരും, അന്നേരം വേറെയാള് വരും. അങ്ങനെ കരുതിയാൽ മതി. എന്നാലും കുഞ്ഞിക്കേളു ഒരെന്നാലുമില്ല, കണ്ണച്ചൻ നല്ല മനുഷ്യനാ, അതുകൊണ്ടാ നിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. അത് നിന്റെ നിസീവായി കൂട്ടിയാ മതി. കണ്ണച്ചൻ പറഞ്ഞതുപോലെ നിന്റെ മംഗലത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട നേരായിരിക്കുക. പോരേലിപ്പോ ആരുമില്ലല്ലോ, കുഞ്ഞിക്കേള് പറഞ്ഞു. രാമറിനും അക്കാര്യത്തിൽ എതിരഭിപ്രായമുണ്ടായിരുന്നില്ല. തേങ്ങാക്കച്ചവടം തുടങ്ങിയതിനു ശേഷം മംഗലത്തെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് അയാളുടെ നിലപാട്. കച്ചവടം ചെയ്യുന്നതിന് സൌകര്യപ്രദമായ സ്ഥലം നിർദ്ദേശിച്ചതും കുഞ്ഞിക്കേള് തന്നെയായിരുന്നു. അങ്ങാടിയുടെ കിഴക്കേ ഭാഗത്ത് ഒരു ചായ്പുണ്ട്, അഹമ്മദ് ഹാജിയുടെ സ്ഥലം. ചോദിച്ചാൽ തരാതിരിക്കില്ല. തേങ്ങയിടാൻ പറ്റിയ സൌകര്യവും മുൻഭാഗത്തുണ്ട്. അഹമ്മദ് ഹാജിക്ക് സ്ഥലം തരുന്നതിൽ സന്തോഷം. നല്ല വർക്കത്തോടെ നിങ്ങൾ തുടങ്ങിക്കോളി എന്നാണ് അയാൾ പറഞ്ഞത്. കച്ചവടം തുടങ്ങുന്നതിന് മുമ്പായി കണ്ണച്ചനു വേണ്ടി തേങ്ങ വാങ്ങിയ വകയിലുള്ള ചില പൈസ കൂടി കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു. അങ്ങനെ പണം കൊടുക്കാൻ വേണ്ടി വാര്യരുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു രാമർ. അപ്പോൾ സന്ധ്യയാവുകയായിരുന്നു. വഴിയിലൊന്നും ഇരുട്ട് പടർന്നിട്ടില്ല. വാര്യരുടെ വീട്ടിനടുത്തെത്തിയപ്പോൾ മന്തിയമ്മ എതിരെ വരുന്നത് കണ്ടു. പെട്ടെന്ന് തോന്നിയത് ആരുടെയോ പേറ്റുവേദന അറിഞ്ഞ് തിരക്കിട്ട് പോവുകയാണെന്നാണ്. പേറെടുക്കാൻ മന്തിയമ്മയെപ്പോലെ നാട്ടിൽ മറ്റൊരു പെണ്ണുങ്ങൾക്കും കഴിയില്ല. വയർ തൊടാതെ വെറുതെ നോക്കി ഗർഭമുണ്ടോ ഇല്ലയോ എന്ന് പറയാനും മന്തിയമ്മയ്ക്കേ കഴിയൂ. മാത്രം

0: വുമല്ല ദിവസങ്ങൾ കണക്ക് കൂട്ടി പേറ് നടക്കുന്ന തീയതി കൃത്യമായി പറയാനും മന്തിയമ്മ മിടുക്കിയാണ്. അതുകൊണ്ട് തന്നെ പേറ് നടക്കാൻ പോകുന്ന വീട്ടിൽ ഒരാഴ്ച മുമ്പേ മന്തിയമ്മ എത്തി വേണ്ട കാര്യങ്ങൾ ഒരുക്കിവെക്കും. ആർക്കാ മന്തിയമ്മെ നൊമ്പലം കിട്ടിയത്? രാമർ ചോദിച്ചു. അതിന് മറുപടി പറയാതെ അവർ തിരിച്ചു ചോദിച്ചു, ഇഞ്ഞി ഏടിയ ഈ കരിച്ചക്ക് ആ വാര്യരെ വീട്ടിൽ പോവുക തേങ്ങാന്റെ പണം കൊടുക്കാൻ. അതിന് വാര്യരാടില്ലാലോ, വാരസ്യാരായാലും മതി. ഓർക്ക് ചെറിയൊരു കൊതക്കേട്. എന്തുണ്ടായത്? അത് മംഗലം കഴിച്ച പെണ്ണുങ്ങൾക്കുണ്ടാകുന്ന കൊതക്കേടാ. ഓർക്ക് ഇത്ര വൈകിയെന്ന് മാത്തര. എന്നുവച്ചാല് നിങ്ങൾ തെളിച്ചു പറ മന്ത്യമ്മേ, ആ വാര്യര് എത്ര കാലായി നേർച്ചയും പൂജയായിട്ട് കഴിയുന്നു. ഇപ്പളാ പടച്ചോൻ ഓരടെ നേരെ കണ്ണു തുറന്നത്. രാമർക്ക് വിസ്മയം. നേരോ? നേരാന്നോ? വാരസ്യാർക്ക് കെർപ്പാ. രണ്ടു മാസായി. അടുത്ത കർക്കിടകത്തിൽ പേറുണ്ടാവും. രാമരുടെ മനസ്സിലൂടെ പെട്ടെന്ന് അന്നത്തെ രാത്രി ഒരിക്കൽ കൂടി കടന്നുപോയി. മാതാമ്മയുടെ മകൻ ഇടവഴിയിലേക്ക് ചാടി ഇറങ്ങി വന്ന രാത്രി കഴിഞ്ഞ ദിവസം കുഞ്ഞിക്കേള് പറഞ്ഞ വാചകം കൂടി മനസ്സിലേക്ക് തികട്ടി വന്നു. ഇക്കാര്യത്തില് ആരെ നമ്പാൻ പറ്റൂല. താനൊന്നും മിണ്ടാതിരുന്നതുകൊണ്ടാകാം മന്തിയമ്മ മറ്റൊന്നും പറയാതെ നടന്നകന്നിരുന്നു. വരസ്യാരുടെ കൈകളിലേക്ക് പണം കൊടുക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കാതിരിക്കാൻ രാമർ പരമാവധി ശ്രമിച്ചു. ഭർത്താവിനെ വഞ്ചിച്ചു എന്ന വലിയ പാപം ചെയ്തവൾ. അവരുടെ ഒരു വലിയ തെറ്റിന്റെ രഹസ്യം ഉള്ളിൽ സൂക്ഷിക്കുന്നയാൾ എന്ന കുറ്റബോധവും രാമറെ ഏറെ അസ്വസ്ഥനാക്കിയിരുന്നു. തന്റെ കുഞ്ഞ് പിറന്നു വീഴുന്നത് കാണാൻ കാത്തിരിക്കുന്ന വാര്യരുടെ കൈകളിലേക്ക് അടുത്ത കർക്കിടകത്തിൽ ഒരു വലിയ സന്തോഷം അവർ പകർന്നുകൊടുക്കും. മനസ്സു നിറഞ്ഞ ആഹ്ലാദത്തോടെ വാര്യർ അതേറ്റുവാങ്ങുന്നത് രാമർ ഒരു ചിത്രം പോലെ മുന്നിൽ കണ്ടു. അപ്പോഴെല്ലാം രോഷത്തിന്റെ വലിയ തീക്കുണ്ടം തന്റെ ഉള്ളിൽ എരിയുകയാണെന്നും താനതിൽ വെന്തുകൊണ്ടിരിക്കുകയാണെന്നും രാമർ അറിഞ്ഞു. പലരിൽ നിന്നായി താൻ വാങ്ങിയ തേങ്ങ വലിയങ്ങാടിയിലേക്ക് കാളവണ്ടിയിൽ കയറ്റിപ്പോകുന്നതിന്റെ തൊട്ടടുത്ത ദിവസം രാത്രി രാമർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സന്തോഷവും ദുഃഖവും ഒരേ അളവിൽ അയാളെ കീഴ്പ്പെടുത്തിയിരുന്നു. രണ്ടിന്റെയും കാരണം കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞതുമില്ല. തേങ്ങ കച്ചവടം തുടങ്ങാൻ പോകുന്ന കാര്യം അച്ഛനോട് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് പ്രതികരണം ഉണ്ടായിരുന്നില്ല. പ്രതികരണം തരാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല അച്ഛനപ്പോൾ. ഏതു സമയത്തും പാതിബോധത്തിലൂടെ നടന്നുപോകുന്ന അച്ഛനെയാണ് കാണാൻ കഴിയുന്നത്. എന്തു ചോദിക്കുമ്പോഴും ഒരു മൂളൽ അല്ലെങ്കിൽ മൌനം. അച്ഛൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നറിയാതെ ഉഴലുമ്പോഴാണ് സ്വന്തമായ ഒരു കച്ചവടത്തിലേക്ക് കടന്നു ചെല്ലാൻ തനിക്ക് കഴിഞ്ഞത്. അതിൽ സന്തോഷമുണ്ട്. രാത്രി മുഴുവൻ അനിർവചനീയമായ ആഹ്ലാദത്തിൽ അമർന്നു കിടന്നപ്പോൾ ഉറക്കം അകലെയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഉറങ്ങാതെ മുളങ്കമ്പിന്റെ പാലത്തിൽ കിടന്നതും രാമർ ഓർത്തു. അന്ന് ദിശകളറിയാത്ത വ്യഥയായിരുന്നു മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഉറക്കവും വന്നില്ല. ഇന്ന് ദിശ ഏതാണ്ട് തെളിഞ്ഞു വന്നു. അതിന്റെ സന്തോഷത്തിലായിരിക്കാം ഉറക്കം അകന്നുപോയത്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
3: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
5: എന്ത് പഠിക്കണം, എന്താകണം?
6: കരിയർ ഗൈഡൻസ്.
5: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
7: ഹലോ
8: സാർ, ഞാൻ എറണാകുളത്തുനിന്നാണ് വിളിക്കുന്നത്. ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. മോൾ MTT മാസ്റ്റർ ഓഫ് ടൂറിസം
7: മാനേജ്മെന്റ്.
8: ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ്. കഴിഞ്ഞ മോളൊരു 2-3 വർഷം ഇവിടെ കോതമംഗലം ഒരു കോളേജ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവിടുന്ന് ലെറ്റർ ഇട്ടു. ഇപ്പൊ വെറുതെ നിൽക്കുവാണ്. അപ്പൊ നമുക്ക് ഇത് എന്തെങ്കിലും ഒരു ആഡ് ഓൺ കോഴ്സ് പോലും അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ടാണ് സാർ.
7: PG പഠിച്ചു കഴിഞ്ഞു. സൂപ്പർ കോഴ്സ് ആണ്. എവിടെ പഠിച്ചത്?
8: അതെ, മോൾ ഇവിടെ തൊടുപുഴ.
7: ഭയങ്കര പ്ലേസ്മെന്റും ആണ്. ഇതിന് സൂപ്പർ പേഴ്സണാലിറ്റി വേണം. MTT എന്ന് പറഞ്ഞാൽ അതൊരു സർവീസ് ബേസ്ഡ് ആണ്. നമ്മൾ 5-star ഹോട്ടലിലൊക്കെ പോയാൽ കണ്ടില്ലേ, പുറത്തും ഭയങ്കര സ്കോപ്പായി, ഇന്ത്യയിലും ഭയങ്കര സ്കോപ്പായി കോഴ്സിന്. അപ്പൊ അതൊന്നിനു മോൾഡ് ചെയ്താൽ മതി. നമ്മൾ ഹയർ സ്റ്റഡീസ് ഒക്കെ ആലോചിക്കേണ്ടത്, ആഡ് ഓൺ കോഴ്സ് ഒക്കെ വേണമെങ്കിൽ പോകണം. ഇനി വേണമെങ്കിൽ ഇവർക്ക് നല്ല ആഡ് ഓൺ കോഴ്സ് ഞാൻ പറയാം, ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറ.
8: ഓൾറെഡി ഫ്രഞ്ച് പഠിച്ചിട്ടുള്ളതാണ്.
7: അയ്യോ അമ്മ, ഫ്രഞ്ചും പഠിച്ച് എം ടി ടി എം പാസ്സായാൽ അമ്മ ചെയ്യേണ്ടത് ആകെ കേരളം വിട്ടിട്ടോ അല്ലെ കേരളത്തിലെ എല്ലാ 3-star ഹോട്ടലിലും 5-star ഹോട്ടലിലും 7-star അപ്ലിക്കേഷൻ കൊടുക്കൂ, കോൾ വരും. ചെയ്ത ജോലി മോശമൊന്നുമല്ല പഠിപ്പിക്കുന്നത്, എം ടി ടി എം നല്ല ഡിമാൻഡുള്ള കോഴ്സാണ്, അധികം കോളേജുകളിൽ തന്നെയുള്ളൂ.

0: അതെ, മിഴികൾ കൊണ്ട് സന്ദേശകാവ്യം എഴുതിയാൽ മനസ്സിലാകണമെന്നില്ല.
1: നിങ്ങളുടെ മനോഗതം, സന്ദേശങ്ങൾ, ആശംസകൾ സുഹൃത്തുക്കളെ അറിയിക്കണമെങ്കിൽ കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് എഴുതുക. ഫോൺ ഔട്ട് ഗാനോത്സവം നിങ്ങളുടെ ആ സുഹൃത്തിന് സന്ദേശം, ആശംസകൾ എന്നിവ നേരിട്ട് വിളിച്ച് കൈമാറും. ഒപ്പം ഇഷ്ടഗാനങ്ങളും. നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കേണ്ട വ്യക്തിയുടെ പേര്, ഫോൺ നമ്പർ, മറ്റു വിവരങ്ങൾ ഇവ POG എന്ന് ടൈപ്പ് ചെയ്ത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9447562212. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ദാൻ, ആക്ടിംഗ് പ്രധാനമന്ത്രി ഇലി ബോളോജൻ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്രപതി അവിടുത്തെ ഇന്ത്യൻ സമൂഹവുമായും ആശയവിനിമയം നടത്തും. 16-ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. കർഷകരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാലയങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, കർഷകർ എന്നിവയെ സംയോജിപ്പിച്ച് സമഗ്ര കാർഷിക വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദീഖ്. കള്ളാടി തുരങ്കപ്പാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്നുച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സമയപരിധി നാളെ അവസാനിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തിയ യൂണിറ്റുകളുടെ പ്രഖ്യാപനം മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. 205 സ്കൂളുകളിലാണ് പുതിയ യൂണിറ്റുകൾ അനുവദിക്കുക. ഇന്ത്യ സിംബാബ്വെ 3 മത്സര T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന മഹാവിപത്തിനെക്കുറിച്ച് അറിയാമോ? പ്രകൃതിക്കും മനുഷ്യജീവനും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഭീഷണി ഉയർത്തുന്ന ഒരു മാലിന്യ പ്രശ്നമാണ് മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ സാന്നിധ്യം. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത 5 മില്ലിമീറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക്കിനെയാണ് മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. നാം നിത്യം ഉപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റ്, ഫേസ് വാഷ് തുടങ്ങിയ സൌന്ദര്യവർദ്ധക വസ്തുക്കളിലൊക്കെ അടങ്ങിയിരിക്കുന്ന ചെറിയ പ്ലാസ്റ്റിക് കണങ്ങൾ, സിന്തറ്റിക് വസ്ത്രങ്ങൾ കഴുകുമ്പോഴുണ്ടാകുന്ന ചെറു പ്ലാസ്റ്റിക് കണങ്ങൾ എന്നിവയൊക്കെ പ്രൈമറി മൈക്രോ പ്ലാസ്റ്റിക്സിൽ പെടുന്നു. നാം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ എന്നിവ, വെയിലേറ്റും ഉപേക്ഷിക്കപ്പെട്ട മീൻപിടുത്ത വലകൾ, ജലാശയത്തിൽ കിടന്ന് പൊടിഞ്ഞും മറ്റും ഉണ്ടാകുന്നവയാണ് സെക്കൻഡറി മൈക്രോ പ്ലാസ്റ്റിക്സ്. നിർഭാഗ്യവശാൽ ഇവ മനുഷ്യ ശരീരത്തിൽ പല വിധത്തിലെത്തുന്നു. പ്ലാസ്റ്റിക് കുപ്പികളിലെ വെള്ളം, പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ചൂടാക്കുന്ന ഭക്ഷണം, പുഴ മത്സ്യങ്ങൾ,

0: മത്സ്യങ്ങൾ എന്നിവയൊക്കെ ഇതിൽപ്പെടുന്നു. കടലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഉപ്പിലും മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും ഭൂഗർഭജലത്തിൽ വരെ മൈക്രോ പ്ലാസ്റ്റിക്സ് എത്തുന്നുണ്ട്. പാക്കറ്റ് ഭക്ഷണം, പ്ലാസ്റ്റിക് കവർ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ എന്നിവയിൽ കൂടിയും മൈക്രോ പ്ലാസ്റ്റിക്സ് മനുഷ്യ ശരീരത്തിലെത്തുന്നു. മനുഷ്യ ശരീരത്തിൽ ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. നമ്മുടെ രക്തത്തിലെത്തുന്ന ഈ മൈക്രോ കണങ്ങൾ ശരീരത്തിലെ വിവിധ അവയവങ്ങളിൽ അടിഞ്ഞുകൂടി അവയുടെ സ്വാഭാവിക പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് മുതലായവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. പ്ലാസ്റ്റിക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചില രാസവസ്തുക്കൾ നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തെ തകരാറിലാക്കി വന്ധ്യത, തൈറോയിഡ് തുടങ്ങിയ അവസ്ഥകളിലെത്തിക്കുന്നു. ഈ ചെറിയ കണങ്ങൾ ശരീര കോശങ്ങളിൽ ഉരസി വീക്കമോ മുറിവോ ഉണ്ടാക്കും. ഇത് കോശഘടനയ്ക്ക് മാറ്റം വരുത്തുകയും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ, അൾസർ, ദഹനക്കേട് എന്നിവയ്ക്ക് കാരണമാകുന്നു. ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാന മാർഗം ഈ ചെറു പ്ലാസ്റ്റിക് കണങ്ങൾ ഭൂമിയിലും ജലാശയങ്ങളിലും എത്താതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. മൈക്രോ ബീഡ്സ് അടങ്ങിയ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാതെയും കോട്ടൺ, ചണം തുടങ്ങിയ പ്രകൃതിദത്ത വസ്ത്രങ്ങൾ ഉപയോഗിച്ചും ഈ ചെറു കണങ്ങളുടെ ഉത്ഭവം തടയാം. പ്ലാസ്റ്റിക് പാത്രങ്ങൾക്ക് പകരം മൺപാത്രങ്ങൾ, സ്റ്റീൽ, ഗ്ലാസ് പാത്രങ്ങൾ എന്നിവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം. പ്ലാസ്റ്റിക് ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കണം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധിക്കുന്നതിന്റെ പിന്നിലുള്ള ആശയവും മറ്റൊന്നല്ല. കായലിലും കടലിലും ഉപയോഗിക്കുന്ന നൈലോൺ വലകൾക്ക് പകരം ജൈവ വിഘടനം സാധ്യമാകുന്ന വലകൾ ഉപയോഗിക്കണം. പ്ലാസ്റ്റിക് കൂട്ടിയിട്ട സ്ഥലങ്ങളിൽ നിന്ന് ഇവ ഒഴുകി നേരിട്ട് ജലാശയങ്ങൾ എത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് നിർമ്മിക്കുമ്പോഴും സംസ്കരിക്കുമ്പോഴും പാലിക്കേണ്ട നിയമങ്ങൾ കർശനമാക്കിയും ബോധവൽക്കരണത്തിലൂടെയും ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാം. മുൻപത്തേക്കാൾ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരായിട്ടുള്ള നമ്മൾ വ്യക്തിപരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. പാക്കറ്റ് ഭക്ഷണവും പ്രോസസ് ചെയ്ത ഭക്ഷണവും ഒഴിവാക്കി നാടൻ രീതിയിലേക്ക് മാറണം. പ്ലാസ്റ്റിക് പാത്രത്തിലോ പ്ലാസ്റ്റിക് കവറുകളിലോ ഭക്ഷണം മൈക്രോവേവ് ചെയ്യാതിരിക്കണം. കുടിവെള്ളം റിവേഴ്സ് ഓസ്മോസിസ് ഫിൽട്ടർ വഴി ശേഖരിച്ച് ഉപയോഗിക്കണം.
1: ഈ വിവരങ്ങൾ നൽകിയത് മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ TL രമാദേവി. ശാസ്ത്രദീപ്തി.

0: ചിത്രപതംഗം.
1: സംഗീതം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നുവരുന്നത് എന്താണ്? ഒരു വയലിന്റെ നേർത്ത ഈണം, ഗിറ്റാറിന്റെ മൃദുസ്പർശം, തബലയുടെ താളം, അല്ലെങ്കിൽ കുഴലിന്റെ നാദം. എന്നാൽ ഇതൊന്നുമില്ലാതെ ഒരു സംഗീതലോകം സങ്കല്പിക്കാനാകുമോ? സംഗീതോപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ മനുഷ്യ ശബ്ദം മാത്രം ഉപയോഗിച്ച് സംഗീതത്തിന്റെ സമ്പൂർണത സൃഷ്ടിക്കുന്ന അത്ഭുതകരമായ സംഗീത രീതിയാണ് അക്കപ്പെല്ല. അക്കപ്പെല്ല എന്ന പദം ഇറ്റാലിയൻ ഭാഷയിൽ നിന്നാണ് വന്നത്. ചാപ്പലിന്റെ രീതിയിൽ എന്ന അർത്ഥം വരുന്ന ഈ പദം ദേവാലയങ്ങളിൽ സംഗീതോപകരണങ്ങളില്ലാതെ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളിൽ നിന്നാണ് ലോകസംഗീതത്തിന്റെ ഭാഗമായി മാറിയത്. കാലം മാറി, സംഗീതവും മാറി, എന്നാൽ മനുഷ്യ ശബ്ദത്തിന്റെ സൗന്ദര്യം ഒരിക്കലും മാറിയില്ല. ഇന്ന് ലോകമെമ്പാടും അക്കപ്പെല്ല സംഗീതത്തിന് നിരവധി ആരാധകരുണ്ട്. പോപ്പ് സംഗീതം മുതൽ ജാസ് വരെ, ചലച്ചിത്ര ഗാനങ്ങൾ മുതൽ നാടൻ പാട്ടുകൾ വരെ മനുഷ്യ ശബ്ദം മാത്രം ഉപയോഗിച്ച് സംഗീതത്തിന്റെ പുതുമകൾ സൃഷ്ടിക്കുകയാണ് കലാകാരൻ.

ഇപ്പോൾ നമ്മൾ കേട്ടത് ഒരു പാട്ട് മാത്രമായിരുന്നില്ല, അനേകം ശബ്ദങ്ങൾ ചേർന്ന് തീർത്ത ഒരു സംഗീത ചിത്രമായിരുന്നു. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഗിറ്റാറിന്റെ സ്ഥാനത്ത് ഒരു ശബ്ദം, തബലയുടെ സ്ഥാനത്ത് മറ്റൊരു ശബ്ദം, ബേസിന്റെ സ്ഥാനത്ത് മറ്റൊരാൾ. അങ്ങനെ ഓരോരുത്തരും ഓരോ സംഗീതോപകരണത്തിന്റെ ദൗത്യം ഏറ്റെടുക്കുമ്പോഴാണ് അക്കപ്പിള്ളയുടെ മാന്ത്രികത ജനിക്കുന്നത്. ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരേ ഗായകൻ തന്നെ സ്വന്തം ശബ്ദം പലതവണ റെക്കോർഡ് ചെയ്ത് ഒരു മുഴുവൻ ഗായക സംഘത്തിന്റെയും അനുഭവം സൃഷ്ടിക്കുന്നതും സാധാരണമാണ്. ഇന്ത്യയിലും അക്കപ്പെല്ലയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു വരുന്നു. കോളേജ് ക്യാമ്പസുകളിലെ സംഗീത മത്സരങ്ങളിലും യുവജനോത്സവങ്ങളിലും നിരവധി സംഘങ്ങൾ സിനിമാ ഗാനങ്ങൾക്ക് അക്കപ്പെല്ലയുടെ പുതിയ ഭാവം നൽകുന്നു. മലയാളം, ഹിന്ദി, തമിഴ് തുടങ്ങി വിവിധ ഭാഷകളിലെ ജനപ്രിയ ഗാനങ്ങൾ ഇന്ന് ശബ്ദം മാത്രം ഉപയോഗിച്ച് പുതിയ രൂപത്തിൽ സംഗീതാസ്വാദകരിലേക്കെത്തുന്നു.

ഒരു ഗായക സംഘം ഒന്നിച്ചു ചേരുമ്പോൾ ഓരോ ശബ്ദവും മറ്റൊന്നിനെ പൂർത്തിയാക്കുന്നു. അങ്ങനെ വ്യക്തികളുടെ ശബ്ദങ്ങൾ ചേർന്ന് ഒരൊറ്റ സംഗീതാനുഭവമായി മാറുന്നു. അതാണ് അക്കപ്പിള്ളയുടെ സൗന്ദര്യം.

സംഗീതത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനുഷ്യ ശബ്ദമാണ് ആദ്യത്തെ സംഗീതോപകരണം എന്ന് പറയാം. പ്രകൃതിയുടെ ശബ്ദങ്ങളെ അനുകരിച്ചും വികാരങ്ങൾ സ്വരങ്ങളിലൂടെ പങ്കുവച്ചുമാണ് സംഗീതത്തിന്റെ ആദ്യ രൂപങ്ങൾ ഉണ്ടായത്. അങ്ങനെ നോക്കുമ്പോൾ അക്കപ്പെല്ല ഒരു പുതിയ സംഗീത രീതിയല്ല, സംഗീതത്തിന്റെ ആദിമ രൂപത്തിന്റെ ആധുനിക അവതാരമാണ്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് അക്കപ്പെല്ല സംഗീതം കൂടുതൽ ജനപ്രിയമായതിന് മറ്റൊരു കാരണവുമുണ്ട്. സോഷ്യൽ മീഡിയ. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും കലാകാരന്മാർ അവരുടെ ശബ്ദ പരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്നു. അതിലൂടെ ഭാഷയുടെയും ദേശത്തിന്റെയും അതിരുകൾ മറികടന്ന് സംഗീതം എല്ലാവരിലേക്കും.

സംഗീതോപകരണങ്ങളില്ലെങ്കിലും സംഗീതത്തിന് ഒരു കുറവും സംഭവിക്കില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ സംഗീത ശാഖ മനുഷ്യ ശബ്ദത്തിന്റെ അനന്ത സാധ്യതകളുടെ ആഘോഷ

0: അക്കാപ്പെല, മനുഷ്യ ശബ്ദത്തിന്റെ മാന്ത്രിക സൃഷ്ടി. രചനാ നിർവഹണം റിയ.
1: ചിത്രപതംഗം
2: അവതരണം ആകാശവാണി കൊച്ചി നിലയം.

FM ഡയറിയിൽ ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, വാഹന എഞ്ചിനുകളെക്കുറിച്ച് പറയുമ്പോൾ BS4, BS6 എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, എന്താണ് BS? ഉത്തരം, മോട്ടോർ വാഹനങ്ങളിലെ എഞ്ചിനുകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന പരമാവധി അനുവദനീയമായ മലിനീകരണ അളവ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളാണ് ഭാരത് സ്റ്റേജ് അഥവാ BS. ഇന്ധനത്തിലെ സൾഫറിന്റെ അളവ്, കണികാ പദാർത്ഥങ്ങൾ, നൈട്രജൻ ഓക്സൈഡുകൾ, കാർബൺ മോണോക്സൈഡ് എന്നിവ ഗണ്യമായി കുറയ്ക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. ഇന്ത്യയിൽ മോട്ടോർ വാഹനങ്ങൾക്കുള്ള ഏറ്റവും പുതിയ മാനദണ്ഡം BS6 ആണ്. ചോദ്യവും അതിന്റെ ഉത്തരവും ആവർത്തിക്കാം. വാഹന എഞ്ചിനുകളെക്കുറിച്ച് പറയുമ്പോൾ BS4, BS6 എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, എന്താണ് BS? ഉത്തരം, മോട്ടോർ വാഹനങ്ങളിലെ എഞ്ചിനുകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന പരമാവധി അനുവദനീയമായ മലിനീകരണ അളവ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളാണ് ഭാരത് സ്റ്റേജ് അഥവാ BS.

ചിന്താശകലം: ഭാവി കൂടുതൽ തോക്കുകളുള്ള രാഷ്ട്രങ്ങളുടേതല്ല, മറിച്ച് കൂടുതൽ ധാന്യങ്ങൾ കൈവശമുള്ള രാഷ്ട്രങ്ങളുടേതാണ്. ഭാവി കൂടുതൽ തോക്കുകളുള്ള രാഷ്ട്രങ്ങളുടേതല്ല, മറിച്ച് കൂടുതൽ ധാന്യങ്ങൾ കൈവശമുള്ള രാഷ്ട്രങ്ങളുടേതാണ്. ഡോ. M.S. സ്വാമിനാഥന്റെ വാക്കുകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 8:30 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസർ പരിപാടി ഹലോ വി പി എസ് ലേക്ഷോർ.

0: ഹലോ VPS ലേക്ക് ഷോ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഒരു പുരാണ കഥ പറയട്ടെ. രാജാവായ രാവണന്റെ ജ്യേഷ്ഠനാണ് കുബേരൻ. കുബേരൻ ധനികനാണെന്നറിയാലോ. ഐശ്വര്യ സമൃദ്ധമായ ലങ്കയും പുഷ്പക വിമാനവും ഒക്കെ രാവണന് വിട്ടുകൊടുത്തിട്ട് കൈലാസത്തിലെത്തിയ കുബേരൻ അലകാപുരിയിൽ ധനികനായി ജീവിക്കുകയാണ്. അങ്ങനെയായിരിക്കും ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ കുബേരനെ കാണാനെത്തി. മകളുടെ വിവാഹത്തിനായി എന്തെങ്കിലും സഹായം ചോദിക്കാനാണ് ബ്രാഹ്മണൻ വന്നിരിക്കുന്നത്. ആ സമയത്ത് കുബേരൻ മുറ്റത്ത് പരമ്പ് വിരിച്ച് എള്ളുണക്കുകയായിരുന്നു. കാറ്റിലോ മറ്റോ പരമ്പിന്റെ അറ്റമിളകി മണലിൽ പുറത്തു പോയ എള്ള് വളരെ സൂക്ഷ്മതയോടെ ഓരോന്നായി പെറുക്കിയെടുത്ത് പരമ്പിലേക്കിടുന്ന കുബേരനെ നോക്കി ബ്രാഹ്മണൻ മനസ്സിൽ ചിന്തിച്ചു. ഇത്രയും പിശുക്കനായ ഇയാളിൽ നിന്ന് നല്ലൊരു തുക ദാനമായി കിട്ടുമെന്ന് കരുതിയ താനൊരു മണ്ടൻ തന്നെയാണ് കേട്ടോ. മാനം കളയുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതെ നിൽക്കുന്നതാ. അപ്പോഴേക്ക് കുബേരൻ ബ്രാഹ്മണനെ കണ്ടു. വളരെ സൗഹൃദത്തോടെ അദ്ദേഹം കുശലമാരാഞ്ഞു. തന്റെ വൈക്ലഭ്യം മറച്ചു പിടിച്ച് ബ്രാഹ്മണൻ വെറുതെ വന്നതാണെന്ന് അറിയിച്ചു. എന്തെങ്കിലും കാര്യം കാണാതിരിക്കില്ല, തർക്കിക്കാതെ കാര്യം പറയുന്നേ എന്ന് പറഞ്ഞ കുബേരനോട് അവസാനം നിവൃത്തിയില്ലാതെ ബ്രാഹ്മണൻ സത്യാവസ്ഥ പറഞ്ഞു. ഇത് കേട്ട് കുബേരൻ പൊട്ടിച്ചിരിച്ചു. ചിരിച്ചതിന്റെ കാര്യം അറിയാതെ ബ്രാഹ്മണനും വിഷമിച്ചു നിന്നു. ഈ ചിരി കൊല്ലാനോ വളർത്താനോ? കാത്തിരിക്കും, നാളെ വരെ ചുമ്മാ സീരിയൽ സ്റ്റൈലിൽ നടിച്ചു നോക്കിയാട്ടോ. എന്തായാലും ഈ കഥയുടെ ബാക്കി നാളെ പറയാം. കാത്തിരിക്കണേ. ആരംഭിക്കുന്നു ഇന്നും ഹലോ VPS ലേക് ഷോ, സ്പോൺസേർഡ് ബൈ VPS ലേക് ഷോ ഹോസ്പിറ്റൽ എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ഡാനി ജെയിംസ്. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ് VPS ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏത് ആപൽഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ.
0: ഹലോ, ശൈലയാണോ?
2: അതെലോ.
0: ശൈല, അസ്സലാം വലൈക്കും. ഇത് ഹലോ VPS ലേക് ഷോറിൽ നിന്നും ആശാലതയാണ്. ശൈല സിംലയില് പോയിട്ടുണ്ടോ?
2: സിംലയിൽ പോയിട്ടില്ല.
0: ആ, അപ്പൊ സിംലയില് പോകാത്തത് കൊണ്ടാണ് സിംല എന്ന് പറഞ്ഞ കൂട്ടുകാരി ശൈലനെ വിളിക്കണെന്ന് പറഞ്ഞേ.
2: എന്നോട് പറഞ്ഞാർന്ന്.
0: ശൈലയുടെ വീട് എവിടെയാ?
2: ഏലൂരാണ്.
0: ഏലൂർ വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: ഏലൂർ വീട്ടില് എന്റെ ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന്റെ ഉമ്മയുണ്ട്, മോനുണ്ട്. മോളെ കല്യാണം കഴിച്ചായിരുന്നു.
0: മോളെ എവിടെയാ കല്യാണം കഴിച്ചയച്ചത്?
2: കടിനെല്ലൂര്.
0: ജോലി ഉണ്ടോ മോൾക്ക്?
2: ഇല്ല, ജോലിയില്ല.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്ന മോളുടെ?
2: മോളുടെ ഹസ്ബൻഡ് മറ്റേ സിംഗിൾസിന്റെ വർക്കാണ്.
0: മോൻ എന്താ ചെയ്യുന്നേ?
2: മോൻ ഇപ്പൊ ഈ ഇവിടെ പോണ്ട് മറ്റേ കമ്പനിയിലിങ്ങനെ കയറുണ്ട്. അതായത് മറ്റേ നമ്മുടെ ഫെസിലിറ്റി ഇല്ലേ.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഹസ്ബൻഡോ?
2: ഹസ്ബൻഡ് ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്, പിന്നെ കമ്പനിയിലും കയറുണ്ട്.

0: എല്ലാരും ഫുൾ പണിയാണ്. നമ്മൾ എന്തൊക്കെ പണിയാ? വീട്ടില് മൊത്തം പണിയാണ് അല്ലെ? എല്ലാരെയും നോക്കി ഇങ്ങനെ നടക്കും.
1: അതെ, ഉമ്മ വയ്യാണ്ടിരിക്കണം. ഉമ്മ 85 വയസ്സുണ്ട്. ഉമ്മക്ക് വയ്യ, എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. അയ്യാ ചേച്ചി, ആ ചേച്ചിന് എന്തൊരു ഇഷ്ടം, ഇഷ്ടം നിങ്ങളുടെ സംസാരം കേൾക്കാൻ ബാലായിട്ടെന്ന് മാസിച്ചിട്ടേ.
0: ആണോ? എന്നാ പിന്നെ എന്നെയും കൂടി അങ്ങ് ദത്തെടുത്തു. ഉമ്മാനെ നോക്കുന്നത് പോലെ എന്നെയും നോക്കിക്കോ, ഞാൻ വരാം അങ്ങോട്ട്.
1: നോക്കിക്കോളാം, എനിക്ക് ഇഷ്ടമാണ്. നോക്കിക്കോളാം.
0: രണ്ടു ദിവസം കൊണ്ട് പറയൂ ആ ചേച്ചി നിങ്ങള് സ്വന്തം വീട്ടിൽ തന്നെ പോയി കേക്ക് മടുത്തു എന്ന് പറയൂ. ഓക്കെ, ശരി മോളെ. അപ്പോ ഏത് പാട്ടാ ഇപ്പൊ വെച്ച് തരണ്ടേ? പറഞ്ഞോ.
1: അത് സിനിമയ്ക്ക് വേണ്ടിയാണ്. സിനിമയല്ലേ പറഞ്ഞത്?
0: അതെ,
1: സിനിമയുടെ കൂട്ടാകുമ്പോഴേ മറ്റേ നെറ്റിയിൽ പോലുള്ള കാണുമ്പോൾ പാടുമായിരുന്നു.
0: അപ്പൊ നല്ല കൂട്ടാണ് രണ്ടുപേരും അല്ലേ?
1: ഭയങ്കര കൂട്ടാണ്.
0: പഠിച്ചതൊക്കെ ഒന്നിച്ചാണോ?
1: അല്ല, ഞങ്ങള് ഈ എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി തയ്ക്കുമായിരുന്നു മറ്റുള്ള ഹോൾസെയിൽ
0: കോൺവെന്റിലെ.
1: എന്റെ വീട് സിമിലയുടെ വീടും.
0: അത് ശരി. അപ്പൊ അവിടെ വെച്ചുള്ള പരിചയമാണ്, എംബ്രോയിഡറി പഠിച്ചുള്ള പരിചയമാണ്.
1: അതെ അതെ അതെ. അപ്പൊ എപ്പോഴും ഉണ്ട്.
0: നല്ല കൂട്ടുകാരാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം.
1: അത്രേ ഉള്ളൂ. ബാലേട്ടനും ഡാനിനൊക്കെ എല്ലാരും അന്വേഷണം പറഞ്ഞു.
0: ഡാനിയും ബാലേട്ടനും ഒക്കെ കേട്ടോണ്ടിരിക്കാണ്.
1: നിങ്ങളുടെ പരിപാടി എന്തൊരു
0: അങ്ങനെ തന്നെ കേട്ടോണ്ടിരിക്കൂ. ഞാൻ ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചുതരാം കേട്ടോ. സിനിമയിലെടുത്ത് അന്വേഷണം പറയൂ. ഓക്കെ, ശരി എന്നാ. ബൈ ബൈ.

0: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഗുഡ് മോർണിംഗ്.
0: ഹലോ VPS ലേക് ഷോർ.
1: യെസ്.
0: മഴക്കാലാണല്ലോ.
1: ആണല്ലോ.
0: നമ്മുടെ നാട്ടിലെ പുഴകളും അരുവികളും വെള്ളച്ചാട്ടങ്ങളും സജീവമാകുന്ന കാലമാണിത്. അതുകൊണ്ട് തന്നെ അപകടങ്ങളും ഒഴിയാതെ കൂടെയുണ്ട്. സംഭവിക്കുന്ന 90% അപകടങ്ങളും നമ്മുടെ അശ്രദ്ധ കൊണ്ടും അപകട സാധ്യതകളെ വകവയ്ക്കാതെയുള്ള എടുത്തുചാട്ടങ്ങൾ കൊണ്ടും ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കാഴ്ച കണ്ടു. കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ കല്ല് എന്ന മലയുടെ മറുവശത്തുകൂടി രണ്ട് ചെറുപ്പക്കാർ സാഹസിക യാത്ര നടത്തുന്നു. ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന വലിയൊരു പാറക്കെട്ടിന്റെ മുകളിൽ യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളുമില്ലാതെ കയറിയ ഈ ചെറുപ്പക്കാർ തിരിച്ചിറങ്ങാൻ നന്നായി കഷ്ടപ്പെട്ടു. കാലൊന്നു വഴുതിയാൽ അഗാധമായ കൊക്കയിലേക്ക് വീഴുന്ന ആ പാറക്കെട്ടിൽ നിന്നും മണിക്കൂറുകളോളം പാടുപെട്ടാണ് അവർ താഴെ ഇറങ്ങിയത്. സാധാരണ ഇല്ലിക്കൽ കല്ലിന്റെ ഈ വശത്തുകൂടെയുള്ള ട്രക്കിങ്ങിന് അധികം

0: അധികൃതരുടെ അനുവാദമില്ലാത്തതാണ്. അധികൃതരുടെ കണ്ണുവെട്ടിച്ചാവാം ആ ചെറുപ്പക്കാർ മല കയറിയത്. അപ്പുറത്തെ മലയിൽ നിന്നും ആരോ പകർത്തിയ വീഡിയോ ആണ് വൈറലായത്. ഈ ഒരു സംഭവം കണ്ടപ്പോഴാണ് കഴിഞ്ഞ വർഷം എനിക്കുണ്ടായ അനുഭവം വിവരിക്കണമെന്ന് തോന്നിയത്. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലെ ഒരു ശനിയാഴ്ച ഞാനും എന്റെ സുഹൃത്തുക്കളും ഒരു മഴയാത്ര പ്ലാൻ ചെയ്തു. വീടിനടുത്തുള്ള അധികം പ്രശസ്തമല്ലാത്തൊരു വെള്ളച്ചാട്ടമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. രാവിലെ മുതൽക്കേ നല്ല മഴയുണ്ടായിരുന്നു. കാറിലിരുന്ന് പാട്ടുകൾ പാടിയും തമാശകൾ പറഞ്ഞും ഞങ്ങൾ യാത്ര തിരിച്ചു. കാടിന്റെ അതിർത്തിയോട് ചേർന്നുള്ള ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഞങ്ങളെ തടഞ്ഞു. മുകളിൽ നല്ല മഴയാണ്, പുഴയിൽ എപ്പോൾ വേണമെങ്കിലും വെള്ളം പൊങ്ങാം, അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോകരുത്, ദൂരെ നിന്ന് കണ്ട് തിരിച്ചു പോരണം. പ്രായം ചെന്ന ഫോറസ്റ്റ് ഗാർഡ് ഞങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകി. അദ്ദേഹത്തിന്റെ വാക്കുകൾ തലയാട്ടി സമ്മതിച്ച് ഞങ്ങൾ മുന്നോട്ട് നടന്നു. കാട്ടുപാതയിലൂടെയുള്ള നടത്തം മനോഹരമായിരുന്നു. ഇലകളിൽ നിന്നും വീഴുന്ന മഴത്തുള്ളികളും നേർത്ത മഴശബ്ദങ്ങളും ഞങ്ങളെ കൂടുതൽ ആവേശഭരിതരാക്കി. ദൂരെ നിന്ന് തന്നെ വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ ശബ്ദം കേൾക്കാമായിരുന്നു. ഒടുവിൽ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി. വന്യമായ ഭംഗിയോടെ പാറക്കെട്ടുകളെ വിറപ്പിച്ചുകൊണ്ട് വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുകയാണ്. ആ കാഴ്ച ഞങ്ങളുടെ ആവേശം ഇരട്ടിയാക്കി. ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞ സുരക്ഷിതമായ പരിധിക്കുള്ളിൽ നിന്ന് ഞങ്ങൾ കുറെ ഫോട്ടോകൾ എടുത്തു. എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾക്ക് അതുകൊണ്ടും തൃപ്തിയായില്ല. ഡാ, കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ആ പാറപ്പുറത്ത് കയറി നിൽക്കാം, അവിടെ നിന്നുള്ള വ്യൂ സൂപ്പറായിരിക്കും, നല്ല ഫോട്ടോസും കിട്ടും, കൂട്ടത്തിൽ സാഹസികത ഇത്തിരി കൂടുതലുള്ള അഖിൽ പറഞ്ഞു. വേണ്ടടാ, ഫോറസ്റ്റുകാർ പറഞ്ഞതല്ലേ അപകടമാണെന്ന്, ഞാൻ തടയാൻ ശ്രമിച്ചു. എന്നാൽ ഈ മഴക്കാലത്ത് ഇതൊക്കെ നോക്കിയാൽ എങ്ങനെയാ, നമ്മൾ എത്ര വെള്ളച്ചാട്ടം കണ്ടിട്ടുള്ളതാ, ഒന്നും പറ്റില്ലടാ എന്നും പറഞ്ഞ് അവർ എന്റെ മുന്നറിയിപ്പുകൾ ചിരിച്ചു തള്ളി. സുരക്ഷാവേലികൾ വകവയ്ക്കാതെ വഴുക്കലുള്ള പാറക്കെട്ടുകളിലൂടെ അവർ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്തുള്ള വലിയൊരു പാറയിലേക്ക് നടന്നു കയറി. അവിടെ നിന്ന് ആർത്തു വിളിച്ച് അവർ സെൽഫികൾ എടുക്കാൻ തുടങ്ങി. അവർ പാറപ്പുറത്ത് കയറി മിനിറ്റുകൾ തികയുന്നതിന് മുൻപാണ് ആ ഭീകരമായ മാറ്റം സംഭവിച്ചത്. മലമുകളിൽ വൻ ഉരുൾപൊട്ടലോ കനത്ത മഴയോ പെയ്തതുകൊണ്ടാകാം നിമിഷ നേരം കൊണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചു. ശാന്തമായി ഒഴുകിയിരുന്ന വെള്ളം പെട്ടെന്ന് കലങ്ങി മറിഞ്ഞ് കറുത്ത നിറത്തോടെ കുതിച്ചൊഴുകാൻ തുടങ്ങി. വൻ മരച്ചില്ലുകളും കല്ലുകളും ആ വെള്ളത്തോടൊപ്പം ഒലിച്ചു വന്നു. പാറപ്പുറത്ത് നിന്നവർക്ക് തിരികെ കരയിലേക്ക് കയറാനുള്ള വഴി പൂർണമായും വെള്ളത്തിനടിയിലായി. അവർ നിന്ന പാറയ്ക്ക് ചുറ്റും ഭീകരമായ ഒഴുക്കോടെ വെള്ളം ചുറ്റിയടിച്ചു. ആ ചുഴിയിൽപ്പെട്ടാൽ ജീവനോടെ തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു. തൊട്ടു മുൻപ് വരെ ചിരിച്ചുല്ലസിച്ച സുഹൃത്തുക്കളുടെ മുഖത്ത് മരണഭയം നിഴലിക്കുന്നത് ഞാൻ കണ്ടു. കരയിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. മൊബൈലിന് റേഞ്ച് ഇല്ലാത്തതിനാൽ ആരെയും വിളിക്കാനും കഴിയുമായിരുന്നില്ല. വെള്ളത്തിന്റെ അളവ് ഓരോ സെക്കൻഡിലും ഉയരുകയാണ്. അവർ നിൽക്കുന്ന പാറയുടെ പകുതിയോളം വെള്ളം കയറിക്കഴിഞ്ഞു. കൂട്ടത്തിലൊരാൾ വഴുതി വെള്ളത്തിലേക്ക് വീഴാൻ പോയതും മറ്റൊരാൾ കൈപിടിച്ച് കയറ്റിയതും ഞെട്ടലോടെയാണ് ഞങ്ങൾ കണ്ടത്. ഭാഗ്യത്തിന് ആ സമയത്താണ് കാട്ടിലൂടെ പതിവ് റൌണ്ട്സ് നടത്തുകയായിരുന്ന രണ്ട് ഫോറസ്റ്റ് വാച്ചർമാർ അങ്ങോട്ട് വന്നത്. സാഹചര്യം മനസ്സിലാക്കി അവർ ഒട്ടും സമയം കളയാതെ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന നീളമുള്ള ശക്തമായ നൈലോൺ കയർ പുറത്തെടുത്തു. വാച്ചർമാർ കയറിന്റെ ഒരറ്റം കരയിലെ വലിയൊരു മരത്തിൽ ശക്തമായി കെട്ടി, മറ്റേ അറ്റം വെള്ളത്തിന് മുകളിലൂടെ പാറയിലേക്ക് എറിഞ്ഞുകൊടുത്തു. കയറിൽ ബലമായി പിടിച്ച് ഓരോരുത്തരായി ഇങ്ങോട്ട് നീന്തി കയറിക്കോ, ഒട്ടും പതറരുത്, അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. മരണത്തെ മുന്നിൽ കണ്ട് വിറച്ചു നിന്ന സുഹൃത്തുക്കൾ ആ കയറിൽ മുറുക്കി പിടിച്ചു. ഒഴുക്കിനെ വകഞ്ഞുമാറ്റി വാച്ചർമാരുടെയും ഞങ്ങളുടെയും സഹായത്തോടെ ഓരോരുത്തരായി കരയിലേക്ക് വലിച്ചുകയറ്റി. കരയിൽ തൊട്ടതും അവർ നിന്നിരുന്ന പാറ പൂർണമായും വെള്ളത്തിൻ അടിയിലായി കഴിഞ്ഞിരുന്നു. ഒരു മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ആലോചിക്കാൻ പോലും സാധിക്കില്ല. അപകടത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട സുഹൃത്തുക്കൾ നിലത്തിരുന്ന് ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. പ്രകൃതി സുന്ദരമാണ്, എന്നാൽ അതിലും ഭീകരമാണ് അതിന്റെ വന്യത. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധയോ കുറച്ച് ലൈക്കുകൾക്ക് വേണ്ടിയുള്ള സാഹസികതയോ നമ്മുടെ ജീവൻ തന്നെ എടുത്തേക്കാം. അന്ന് കഷ്ടിച്ച് കിട്ടിയ ആയുസ് നിയമങ്ങൾ പാലിക്കാനും പ്രകൃതിയെ ബഹുമാനിക്കാനും ഞങ്ങളെ പഠിപ്പിച്ചു. അതിനാൽ മഴക്കാലത്ത് വിനോദസഞ്ചാരത്തിന് പോകുന്ന യുവാക്കളാകട്ടെ മുതിർന്നവരാകട്ടെ പ്രകൃതിയിൽ നിന്നും കൃത്യമായ അകലം പാലിക്കുന്നതിൽ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു മഴക്കാല കത്താണ് അയച്ചിരിക്കുന്നത് മുരളീകൃഷ്ണൻ.
1: മുരളീകൃഷ്ണൻ പറഞ്ഞത് വളരെ ശരിയാണ്. ശരിക്കു പറഞ്ഞാൽ ജീവിതത്തിന്റെ വില മനസ്സിലാക്കാതെയും സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കാതെയും അപകടകരമായ സാഹസങ്ങളിൽ ഏർപ്പെടുന്നത് പലപ്പോഴും ദുരന്തങ്ങളിലാണ് കലാശിക്കുന്നത്. അത് പലപ്പോഴും ഈ

0: പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാനും വ്യൂസ് കൂടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ യുവാക്കൾ കാണിക്കുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് നമുക്ക് മാത്രം സ്വന്തമല്ല, അത് നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂടിയാണ്. അവരുടെ മനസ്സമാധാനവും സന്തോഷവുമാണ് ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹസികതകളൊക്കെ കാണിച്ച് നമ്മൾ വലിയ ആളാകുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ബുദ്ധിമോശം കൊണ്ടാണ് പലപ്പോഴും പലരും അത് ചെയ്യുന്നത്. ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ നമ്മൾ നേരിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് ആവർത്തിക്കില്ല എന്നുള്ളത് ഈ കത്തിൽ പറഞ്ഞ ആളുടെ കാര്യത്തിൽ തന്നെ നമുക്ക്.
1: തീർച്ചയായിട്ടും ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വയനാട്ടിൽ വീണ്ടും ദുരന്തമുണ്ടായത്. മണ്ണിടിഞ്ഞു, ഒരു ലോറിയൊക്കെ ആ മണ്ണിലും വെള്ളത്തിലും പെട്ടെന്ന് അതിന്റെ നിയന്ത്രണം വിട്ട് ഒലിച്ചു വരുന്നത് നമ്മൾ കണ്ടു. അതിനിടയിലേക്ക് ആളുകൾ പെട്ടുപോകുന്നതിന് പകരം രക്ഷപ്പെടുന്നതൊക്കെ നമ്മൾ ഒരത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്. നമ്മൾ കരുതുന്നതല്ല പ്രകൃതിയുടെ താണ്ഡവം എന്ന് പറയുന്നത്. ആരെങ്കിലും ആ സമയത്ത് അങ്ങനെ ഒരു സ്ഥലത്ത് അത്രയും വലിയൊരു വിസ്ഫോടനം പോലെ മലവെള്ളപ്പാച്ചൽ ഉണ്ടാകുമെന്നോ ആ മണ്ണ് മുഴുവൻ ഒലിച്ചു വരുമെന്നോ ഒലിച്ചു വരുന്ന മണ്ണിലൂടെ ഈ വാഹനങ്ങളെല്ലാം നിയന്ത്രണം വിട്ട് പാഞ്ഞു പോകുമെന്നോ ആരും കരുതിയതല്ല. അതുകൊണ്ട് പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് പ്രകൃതി അതിന്റെ സംഹാര രൌദ്രതയോടുകൂടി ആടി നിൽക്കുന്ന ഈ മേഘവർഷക്കാലത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് എല്ലാ സ്ഥലത്തും പോകണമെന്നാണ് ഞങ്ങൾക്കും അഭ്യർത്ഥിക്കാനുള്ളത്.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ശിചി ബലേട്ട, ഹലോ VPS ലേക്ഷ്വർ. കൊടാനക്കോടി പ്രകാശ വർഷങ്ങൾക്കപ്പുറത്ത് നിന്നാണ് ഈ കത്ത്. ഈ ഭൂമിയുടെ ഇത്തിരി വട്ടത്തിൽ കിടന്ന് തമ്മിൽ തല്ലുകയും അതിരുകൾ നിശ്ചയിക്കുകയും മണ്ണിനും പെണ്ണിനും മാനത്തിനും ധനത്തിനും മതത്തിനും ദൈവത്തിനും വേണ്ടി യുദ്ധം ചെയ്യുകയും പരസ്പരം കൊല്ലുകയും പിന്നീട് വിജയിച്ചു എന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ കത്ത്. ഈ ഭൂമിയിലെ ഇത്തിരി വട്ടം അതല്ല പ്രപഞ്ചത്തിന്റെ അതിരും മനുഷ്യരുടെ വിജയക്കൊടിയുടെ ആകാശവും എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം. ഇങ്ങനെയൊരു കത്ത് ഇനി ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാനിടയില്ല. ഇനിയൊരു കത്ത് എഴുതാൻ കഴിയുമെന്നും നിങ്ങളെ ഒരു നോക്ക് കാണാൻ കഴിയുമെന്നും എനിക്ക് പ്രതീക്ഷയുമില്ല. കാരണം എനിക്കിവിടെ നിന്ന് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. ഞാൻ ഉള്ളിടത്തേക്ക് നിങ്ങൾക്ക് വരാനും കഴിയില്ല. ഞാൻ ഇരുട്ടിലാണ്, തനിച്ചാണ്, യാത്രയിലാണ്, അനന്തമായ യാത്രയിൽ. യാത്രയെപ്പോൾ എവിടെ അവസാനിക്കുമെന്നറിയില്ല. എനിക്ക് ചുറ്റും ആരുമില്ല. കൂരിരുട്ടിലും കൊടും തണുപ്പിലും കടുത്ത ഏകാന്തതയിലുമാണ്. എനിക്ക് ചുറ്റും കോടാനുകോടി പാറക്കഷ്ണങ്ങളും ചിന്ന ഗ്രഹങ്ങളും അഗ്നിവലയങ്ങളും പാഞ്ഞു വരുന്നുണ്ട്. മനസ്സും ശരീരവും തളർന്നിട്ടും ഒരിടത്തും അല്പം പോലും വിശ്രമിക്കാനാവാതെ ഞാൻ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും.

താമസിക്കുന്നു. ഞാൻ വോയേജർ. 1977 എന്റെ ജനനം. പ്രപഞ്ചരഹസ്യങ്ങളെ അറിയാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ജിജ്ഞാസയുടെയും പരീക്ഷണങ്ങളുടെയും ഫലമായാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്. 1977 ഞാൻ എന്റെ അമ്മയുടെ ഭൂമി മാതാവിന്റെ മടത്തട്ടിൽ നിന്നും എന്റെ യാത്ര ആരംഭിച്ചു. സൌരയുദ്ധത്തിലെ വാതക ഭീമന്മാരായ ഗ്രഹങ്ങളെക്കുറിച്ച് അറിയുക എന്നതായിരുന്നു എന്റെ ദൌത്യം. അതായത് നമ്മുടെ അമ്മ ഭൂമിയുടെ സഹോദരങ്ങളെ കണ്ടെത്തുക, അവരുടെ വിശേഷങ്ങൾ അറിയുക എന്നതായിരുന്നു നിയോഗം. യാത്രക്കിടയിൽ എനിക്ക് ആവശ്യമുള്ള പാഥേയങ്ങൾ അമ്മ എനിക്ക് തന്നുവിട്ടിരുന്നു. ഒപ്പം കോടാനുകോടി മനുഷ്യരുടെ പ്രതീകമായി ഒരു സ്നേഹ ചുംബനവും. അമ്മയ്ക്കെന്നേ അറിയാമായിരുന്നു ഈ മകൻ ഇനി തിരിച്ചുവരില്ലെന്ന്. ഭൂമിയിൽ നിന്നും പുറപ്പെട്ട ഒരു വർഷത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം അമ്മയേക്കാൾ 1000 ഇരട്ടി വലുപ്പമുള്ള വ്യാഴം എന്ന് പേരുള്ള അമ്മയുടെ സഹോദരന്റെ വീട്ടിൽ ഞാനെത്തി. ഹൈഡ്രജനും ഹീലിയവും നിറഞ്ഞ വലിയൊരു വാതക ഭീമനായിരുന്നു ഈ അമ്മാവൻ. ആലിത്തിരി പെശകാണ്, ചൂടനാണ്, അവിടെ കാലുകുത്താൻ പറ്റില്ല. കാലുകുത്തിയാൽ നീ പിന്നെ ജീവനോടെ ഉണ്ടാകില്ല. അതിനാൽ ഒത്തിരി അടുപ്പം കാണിക്കേണ്ട, അകലെ നിന്ന് വീക്ഷിച്ചാൽ മാത്രം മതി എന്ന് അമ്മ എന്നോട് പറഞ്ഞിരുന്നു. വ്യാഴം മാമനെ ചുറ്റിപ്പറ്റി സഞ്ചരിച്ച ഞാൻ അമ്മാവന്റെ സകല കുടുംബരഹസ്യങ്ങളും കണ്ടുപിടിച്ചു. എനിക്ക് കിട്ടിയ വിവരങ്ങളെല്ലാം അപ്പത്തന്നെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. വ്യാഴം അമ്മാവന്റെ അടുത്ത് നിന്ന് നേരെ പോയത് ശനി വല്യമ്മയുടെ അടുത്തേക്കാണ്. നിങ്ങളൊക്കെ നിസ്സാര കാര്യത്തിനും ശനിദശ എന്നൊക്കെ പറയാറില്ലേ, ശരിക്കും ശനിദശ എനിക്കായിരുന്നു. കാരണം ശനിയിലേക്കെത്താൻ എനിക്ക് മനുഷ്യന് സങ്കല്പിക്കാനാവാത്തത്ര ദൂരം സഞ്ചരിക്കേണ്ടി വന്നു. അതിനിടയിൽ ഒരുപാട് ശാരീരിക വിഷമതകളും ഞാൻ നേരിട്ടു. എങ്കിലും ശനി വല്യമ്മയുടെ അതിമനോഹരമായ വലയങ്ങളും ഉള്ളിലെ അത്ഭുതകരമായ കാഴ്ചകളും കൺമുന്നിൽ കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. അതിമനോഹരിയായിരുന്നു ശനി വല്യമ്മ. എനിക്ക് വല്യമ്മയുടെ അടുത്ത് അല്പനേരം ഇരിക്കണമെന്നും ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം ചോദിച്ചറിയണമെന്നുമുണ്ടായിരുന്നു. പക്ഷെ അമ്മ തന്ന മുന്നറിയിപ്പുകൾ ഓർത്തപ്പോൾ വേണ്ടെന്ന് വെച്ചു. 1986 കാലഘട്ടത്തിൽ അശിജി സ്റ്റേജുകളിൽ നിന്നും സ്റ്റേജുകളിലേക്കും പിന്നെ സിനിമയിലും പാടി വലിയ പാട്ടുകാരിയായി പേരെടുത്ത സമയത്താണ് ഞാൻ എന്റെ അമ്മയുടെ മറ്റ് സഹോദരന്മാരായ യുറാനസിലും നെപ്റ്റ്യൂണിലും എത്തിയത്. ഓ, എന്നെ പറ്റി ഓർമ്മയുണ്ട് കേട്ടോ, അവിടെ പോയപ്പോഴും. അപ്പോഴേക്കും അമ്മയിൽ നിന്ന് വാലേട്ടിന് തീരെ ഇഷ്ടമില്ല. അപ്പോഴേക്കും അമ്മയിൽ നിന്നും അനേകം കോടി പ്രകാശ ദൂരം അകലെ ഞാൻ എത്തിക്കഴിഞ്ഞിരുന്നു. വ്യാഴവും ശനിയും വാതക ഭീമന്മാരാണെങ്കിൽ സൂര്യമുത്തശ്ശനിൽ നിന്നും ഏറെ അകലെ ആയതുകൊണ്ടാവാം യുറാനസ് അമ്മാവനും നെപ്റ്റ്യൂൺ അമ്മാവനും ഹിമ ഭീമന്മാരായിരുന്നു. ഇവരുടെ അടുത്തുപെട്ടാൽ ഞാൻ തണുത്തുറഞ്ഞു പോകും. അതിനാൽ അവരുടെ വീട്ടിലും പ്രവേശിക്കാനും സെൽഫി എടുക്കാനുമുള്ള ക്ഷണം നിരസിച്ച് ഞാൻ അവരോട് യാത്ര പറഞ്ഞു. അതിനുശേഷം ഞാൻ നേരെ പോയത് പ്ലൂട്ടോയിലേക്കാണ്. ഏതാനും നാളുകൾക്കകം ഗൃഹത്തറവാട്ടിൽ നിന്നും ഞാൻ പുറത്താക്കപ്പെടുമെന്നും കുള്ളനായി തരംതാഴ്ത്തപ്പെടുമെന്നും അതിനൊരു കാരണക്കാരൻ ഞാനായിരിക്കുമെന്നും അറിയാതെ പ്ലൂട്ടോ അമ്മാവൻ എന്നെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അമ്മാവന്റെ ക്ഷണം സ്വീകരിച്ച് ഞാൻ കുറച്ചു സമയം അവിടെ ചുറ്റിപ്പറ്റി നടന്ന് കാര്യങ്ങളൊക്കെ വീക്ഷിച്ചു. ശേഷം അമ്മാവൻ തന്ന ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാൻ നിൽക്കാതെ യാത്ര പറഞ്ഞു. ഇതോടെ എന്റെ ദൌത്യം അവസാനിക്കുകയാണ്. ഏൽപ്പിച്ച ജോലിയെല്ലാം ഭംഗിയായി തീർത്ത് മടക്കി യാത്ര കൊതിച്ച് ഞാൻ അതിനായി ഒരുങ്ങി. ഈ യാത്ര ചെയ്യുമ്പോഴെല്ലാം എന്റെ മനസ്സിലൊരാഗ്രഹമുണ്ടായിരുന്നു, ശൂന്യാകാശത്ത് നിന്ന് ആശിച്ചിക്കും ബാലേട്ടനും പ്രോഗ്രാം ചെയ്യാൻ ഒരു സ്പേസ് കണ്ടെത്തണം. അനന്തതയിൽ നിന്നും ആശിച്ചിയുടെ കിളിക്കാമ്പറ്റി പോലുള്ള ചിരിയും ബാലേട്ടന്റെ ഘനഗാംഭീര്യമായ എന്നാൽ ഹൃദയത്തിന്റെ നനവുള്ള ശബ്ദവും ഡാനിയുടെ എഞ്ചിനീയറിംഗ് അത്ഭുതത്തിൽ പ്രപഞ്ചം മുഴുവൻ കേൾക്കുന്നത് ഒന്ന് ഓർത്തുനോക്കൂ, എന്ത് രസമായിരിക്കും അല്ലെ. അതിനായി മനോഹരമായ ഒരിടവും ഞാൻ കണ്ടുവെച്ച് മടങ്ങി വന്നിട്ട് വേണം അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാൻ. അങ്ങനെ ഞാൻ എന്റെ മടക്ക യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. എന്നാൽ എന്റെ സകല സ്വപ്നങ്ങളും തകർത്തുകൊണ്ടാണ് ആ സത്യം തിരിച്ചറിഞ്ഞത്. ഇനി ഒരു മടക്ക യാത്ര എനിക്കില്ല. ആശിജി ബാലേട്ട, ജന്മഗ്രഹത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഞാൻ ഇന്ന് സൌരയൂഥത്തിന്റെ അതിർത്തിയും കടന്ന് ഇന്റർസെല്ലുലാർ സ്പേസിലൂടെ എങ്ങോട്ടെന്നില്ലാതെ യാത്ര തുടരുകയാണ്. വെറും 5 വർഷം എന്ന് പറഞ്ഞാണ് എന്നെ യാത്രയാക്കിയത്. ഇപ്പോ 50 വർഷത്തോടടുക്കുന്നു. ഞാനിപ്പോൾ എന്റെ അമ്മ ഭൂമി ഉൾപ്പെടുന്ന സൌരയൂഥത്തിന് വെളിയിലാണ്. പ്രിയപ്പെട്ട ആശിജി ബാലേട്ട, എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, ഈ ഭൂമിയും ഭൂമിക്ക് മുകളിൽ കാണുന്ന ആകാശവുമല്ല പ്രപഞ്ചത്തിന്റെ അവസാനം. ഈ സൌരയൂഥമോ സൌരയൂഥത്തിന് പുറത്ത് കോടാനുകോടി പ്രകാശ വർഷങ്ങൾക്കപ്പുറമുള്ള മറ്റൊരു ലോകമോ അല്ല പ്രപഞ്ചത്തിന്റെ അവസാനം. ആ അതിര് അതെനിക്ക് പോലും കണ്ടെത്താനായിട്ടില്ല. ഒരു പക്ഷേ ഞാൻ കണ്ടെത്തുമായിരിക്കും. അപ്പോഴേക്കും ജീവനോടെ ഉണ്ടാകുമോ എന്നറിയില്ല. ഇനി ജീവനോടെ ഉണ്ടായാൽ തന്നെ അത് നിങ്ങളോട് പറയാനായി എനിക്ക് തിരികെ എത്താൻ ഒരിക്കലും കഴിയില്ല. അതിനാൽ ഭൂമിയിൽ പരസ്പരം സ്നേഹത്തോടെ കഴിയുക. ലോകം കീഴടക്കാനുള്ള മോഹം അത് വെറും മിഥ്യയാണ്. കാരണം ഈ ലോകത്തിന് അതിരുകളില്ല. സൌരയൂഥത്തിന് വെളിയിൽ പോകുന്നതിന് മുമ്പ് അവസാനമായി ഞാൻ എന്റെ അമ്മയുടെ ഈ ഭൂമിയുടെ ഒരു ഫോട്ടോ എടുത്തിരുന്നു. ആ ചേച്ചിയുടെ നെറ്റിയിൽ തുടർന്ന ചെറിയ വട്ടപ്പൊട്ടിന്റെ വലിപ്പത്തിൽ അത്ര ചെറുതായ ഒരു ചിത്രം. ആ ചിത്രവും നെഞ്ചിലേറ്റിയാണ് ഞാനിപ്പോൾ ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്നത്. പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും അന്യഗ്രഹജീവികളോ മനുഷ്യരോ ഉണ്ടെങ്കിൽ അവരെന്നെ കണ്ടെത്തിയാൽ അവർക്കു വേണ്ടി ഞാൻ ഈ ഭൂമിയും അതിലെ സകല ജീവജാലങ്ങളെയും രൂപവും ഭാഷയും സംസ്കാരവും സംഗീതവും എന്റെ നെഞ്ചിലെ സ്വർണ ഫലകത്തിൽ കൊത്തിവെച്ചാണ് യാത്ര തുടരുന്നത്. ആശിജി ബാലേട്ട, ഞാൻ യാത്ര ചോദിക്കുന്നു, ഈ പ്രപഞ്ചത്തിൽ എവിടെയോ ആണിപ്പോൾ ഞാൻ. സ്നേഹത്തോടെ വോയേജർ

0: നാസയുടെ ഉപഗ്രഹ പേടകം, ജനനം 1977, മരണം അനന്തതയോളം. ഗീതാദാസാണ് കത്തയച്ചിരിക്കുന്നത്.
1: ഗീതാദാസ് സൂപ്പറായിട്ടുണ്ട്. ഏതായാലും വോയേജർ 1 വോയേജർ 2 അല്ലെ, അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയുണ്ട്. രണ്ടും 1977 തന്നെ നമ്മൾ വിക്ഷേപിച്ചതാണ്. അതിലൊന്ന് ഇപ്പോ ഗീതാദാസ് പറഞ്ഞതുപോലെ September 5 മറ്റൊന്ന് August 20 ഏറ്റവും പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങളിലേക്ക് പോകാനും അവിടെ നിന്നുള്ള നിരവധിയായിട്ടുള്ള കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കാനും ഒക്കെ സാധിച്ചത് സത്യം പറഞ്ഞാൽ വലിയൊരു അത്ഭുതം തന്നെയാണ്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, വോയേജറിന് യഥാർത്ഥ മനുഷ്യനെ പോലെ തന്നെയുള്ള ഒരു ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ, വികാര വായ്പകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ യാത്ര അത്യന്തം വേദനാജനകമായിരുന്നു. കാരണം പോവുക എന്ന് പറയുന്നത് വളരെ രസമുള്ള കാര്യമാണ്, പോയ ദൗത്യം പൂർത്തിയായിരിക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും രസമുള്ള കാര്യമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ എല്ലാ യാത്രകളും കഴിഞ്ഞതിന് ശേഷം പോയ സ്ഥലത്തേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചിട്ടും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് സാധിക്കാതെ പോകുന്നു എന്നുള്ളത് ഒരു വലിയ വേദനയായിട്ട് നമുക്ക് ആ കത്ത് വായിച്ച് കഴിയുമ്പോ തോന്നുന്നു, അയ്യോ ഈ ഇരുട്ടിലൂടെ സ്ഥിരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എപ്പോഴെങ്കിലും ഒരു ദിവസം ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നൊക്കെ നമുക്കും തോന്നി പോവുകയാണ്. എന്തായാലും സൂപ്പർ ആയിട്ടുള്ള ഒരു കത്ത്.
0: കത്താണ് ഗീതാദാസ്, അടിപൊളിയായിട്ടുണ്ട്. വോയേജറിന്റെ ഊർജ്ജമൊക്കെ കുറഞ്ഞു വരികയാണ്, അതിന്റെ പ്രവർത്തനമൊക്കെ ക്ഷയിച്ചു വരികയാണ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തിനായാലും അതിന്റെ ഊർജ്ജമൊന്നും തീരാതിരിക്കട്ടെ, ഇനിയും അതിന് ഒരുപാട് സഞ്ചരിക്കാനും വിവരങ്ങളൊക്കെ നമുക്ക് എത്തിച്ചു തരാനും സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെയും പ്രാർത്ഥന.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: എന്താണ് നിങ്ങൾക്ക് വോയേജറിനെ കുറിച്ച് വേറെ എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടോ?
3: എനിക്ക് സയൻസ് നല്ല മാർക്കായിരുന്നു.
2: അതിലൊക്കെ ഒന്ന് കയറ്റിവിട്ടാൽ നല്ലതായിരിക്കുമായിരുന്നു. ഈ പറഞ്ഞതുപോലെ സ്പേസിലൊരു സ്ഥലം കിട്ടുക, എല്ലാരോടും ഒരേ സമയത്ത് സംസാരിക്കാൻ പറ്റുക, നല്ല കാര്യല്ലേ?
3: തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും ഇപ്പൊ നമ്മൾ അധികം ആലോചിച്ചിട്ട് തല പുകയ്ക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, എപ്പോഴെങ്കിലും ആശയച്ചിക്ക് ബഹിരാകാശത്തേക്ക് പോകണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോയിക്കോളു. പല സ്ഥലത്തും പരീക്ഷണത്തിന് പട്ടികളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്.
2: എലി എലി എലി,
3: ബഹിരാകാശത്തൊക്കെ കുറച്ചും കൂടി നല്ല ജീവികളെയാണ് പറഞ്ഞേക്കുക. ഇനി എപ്പോഴെങ്കിലും പരീക്ഷണത്തിന് നാസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ബന്ധപ്പെടേണ്ട വിലാസം.

0: എനിക്ക് സന്തോഷമാണ്. ഹലോ വി പി എസ് ലേക്ഷ, സൗണ്ട് പാർക്ക് അക്കാഡമി തൃക്കാക്കര പി ഒ ആണ്. ബന്ധപ്പെടാനായിട്ട് യാതൊരു മടിയും വേണ്ട. ഭൂമിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു പരീക്ഷണത്തിന് തയ്യാറാണ്.
1: അതെ, ഇനി അവിടെ എന്തെങ്കിലും വൃത്തികേട് ഉണ്ടാക്കാൻ വേണമെങ്കിൽ
0: വിളിക്കും ഞാൻ.
1: അപ്പൊ വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം. നന്ദി,
0: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക് ഷോർ, ബ്രോട്ട് യു ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9:06.

ഇപ്പോൾ FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഈ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക്. ആദ്യ ഗാനം സുദിനം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രാജാമണിയുടെ സംഗീതം.

മഞ്ഞു പോലൊരു പെൺകുട്ടി ഈ ചിത്രത്തിൽ ജോത്സ്ന, അൽഫോൻസ് എന്നിവർ പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, അൽഫോൻസ് ജോസഫിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ മറുപടി നൽകുന്നു. ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-246-387 അല്ലെങ്കിൽ 9446-45-5888 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ.

ചിത്രം ചെപ്പുകിലുക്കണ ചങ്ങാതി. ബാലഗോപാലൻ തമ്പിയും രാധിക തിലകും പാടിയ ഗാനത്തിന്റെ വരികളെഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് ജോൺസൺ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ വൈകുന്നേരം 3:05 വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനികക്ഷേമ പദ്ധതികൾ. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ ബിജു CO മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ നാളെ വൈകിട്ട് 3:05 and 4 വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 0484-2426-397, 0484-2426-387, അല്ലെങ്കിൽ 9444-455-88. ഓർമ്മിക്കുക, നാളെ ഉച്ചയ്ക്ക് 3:05 ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനികക്ഷേമ പദ്ധതികൾ.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
3: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: September 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, ദിവ്യ എന്നിവർ പാടിയത്. ഗാനരചന വിനീത് ശ്രീനിവാസൻ, സംഗീതം നൽകിയത് ഷാൻ റഹ്മാൻ.

ഒരു സ്വപ്ന ഹംസം പൂവൽ ചിത്രം അത്ഭുതദ്വീപ്. മധു ബാലകൃഷ്ണനും ചിത്രയും ചേർന്ന് പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണിനി. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എസ് പി വെങ്കടേഷ്.

സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം. അടുത്ത ഗാനം മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ബിജു തിരുമല, സംഗീതം ഇളയരാജ.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 10:15
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനപ്പെട്ടതായി മറ്റൊന്നുമില്ലെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഇന്ന് കിർഗിസ് റിപ്പബ്ലിക്കിലേക്ക് തിരിക്കും. ഓഗസ്റ്റ് 31-നും സെപ്റ്റംബർ 1-നും ബിഷ്കെക്കിൽ ചേരുന്ന SCO ഉച്ചകോടിയുടെ മുന്നോടിയായാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരുന്നത്. സ്വാതന്ത്ര്യസമര സേനാനി ചന്ദ്രശേഖർ ആസാദിന്റെ ജന്മവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി നേർന്നു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ആത്മാവും ജീവിതവും സമർപ്പിച്ച മഹാനായിരുന്നു ആസാദെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ രാജ്യതലസ്ഥാനത്തെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടച്ചതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അടുത്ത നിർദ്ദേശമുണ്ടാകുന്നതുവരെ ഈ സ്റ്റേഷനുകളുടെ പ്രവർത്തനം നിർത്തിവച്ചു. ശബരിമല സ്വർണ കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT കസ്റ്റഡിയിലെടുത്തു. രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. അസമിൽ തുടർച്ചയായ മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 41. ഇന്നലെ 10 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ത്യ സിംബാബ്വെ 3 T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇതാകാശവാണി കൊച്ചി FM 102.3. ഇനി 10 മണിക്ക് സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
1: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്നത് ആധുനിക ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. എന്താണ് ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് നോക്കാം. പ്രതിരോധം എന്നാൽ നിർവീര്യമാക്കൽ. മൈക്രോബ്സ് എന്നാൽ സൂക്ഷ്മാണുക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മൈക്രോസ്കോപ്പുകളിൽ കൂടി മാത്രം കാണാൻ കഴിയുന്ന ജീവികൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, ഏകകോശ പാരസൈറ്റുകൾ എന്നിവയാണ് ഈ സൂക്ഷ്മാണുക്കൾ. ക്ഷയരോഗം, എലിപ്പനി, കോളറ, ടൈഫോയിഡ് എന്നിവ ബാക്ടീരിയ മൂലമുള്ളതാണ്. എന്നാൽ സാധാരണ കാണുന്ന ജലദോഷപ്പനി വൈറസ് മൂലമുള്ളതാണ്. അതുപോലെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, പക്ഷിപ്പനി, പന്നിപ്പനി, നിപ്പ, കോവിഡ്, എയ്ഡ്സ് എന്നിവയ്ക്കും കാരണം വൈറസുകളാണ്. ഈ സൂക്ഷ്മാണുക്കളാണ് മനുഷ്യരിലും മൃഗങ്ങളിലും ചെടികളിലും പലവിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ആന്റി മൈക്രോബിയൽ എന്ന് പറയുമ്പോൾ സൂക്ഷ്മാണുക്കൾ മൂലമുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ബാക്ടീരിയകൾക്കെതിരെയുള്ള ആന്റിബയോട്ടിക് മരുന്നുകൾ, വൈറസുകൾക്കെതിരെയുള്ള ആന്റി വൈറൽ മരുന്നുകൾ, പൂപ്പലുകൾക്കെതിരെയുള്ള മരുന്നുകൾ, മലമ്പനിക്കെതിരെയുള്ള മരുന്നുകൾ എന്നിവയെല്ലാം ആന്റി മൈക്രോബിയൽ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടും. മൊത്തത്തിൽ പറഞ്ഞാൽ സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ പ്രതിരോധിക്കുന്ന അവസ്ഥ, അതായത് സൂക്ഷ്മജീവികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ, ആന്റിവൈറലുകൾ, ആന്റിഫംഗലുകൾ എന്നീ മരുന്നുകളെ സൂക്ഷ്മജീവികൾ തന്നെ നിഷ്ഫലമാക്കുന്നു. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ മരുന്നുകൾക്ക് ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ഇതാണ് ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് പറയുന്നത്. ആന്റി മൈക്രോബിയൽ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയകളെ നശിപ്പിക്കുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്ന മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ. അതായത് ആന്റിബയോട്ടിക്കുകൾ എന്ന വിഭാഗം മരുന്നുകൾ ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ഇവ വൈറസ് മൂലമുള്ള അസുഖങ്ങൾ ചികിത്സിക്കാനുള്ളതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തിരിച്ചും ആന്റിവൈറസുകൾക്കും ആന്റിഫംഗലുകൾക്കും ബാക്ടീരിയകളെ നിയന്ത്രിക്കാനോ കൊല്ലാനോ കഴിയില്ല. എന്നിരുന്നാലും അറിഞ്ഞും അറിയാതെയും ബാക്ടീരിയകൾ മൂലമല്ലാത്ത വൈറസ് രോഗങ്ങൾക്കും ഫംഗസ് രോഗങ്ങൾക്കും ആന്റിബയോട്ടിക്കുകൾ വ്യാപകമായി ഉപയോഗിച്ചു കാണുന്നു. അസുഖത്തിന്റെ കാരണമായ സൂക്ഷ്മാണു ഏതാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ മരുന്ന് ഉപയോഗിച്ചാൽ മാത്രമേ പ്രയോജനമുണ്ടാകൂ, അല്ലെങ്കിൽ അത് ആന്റി മൈക്രോബിയൽ പ്രതിരോധത്തിന് കാരണമാകും. ഇങ്ങനെ ഒന്നിലധികം വിഭാഗം മരുന്നുകൾക്ക് പ്രതിരോധ ശേഷി നേടിയ സൂക്ഷ്മാണുക്കളെ സൂപ്പർ ബഗുകൾ എന്ന് വിളിക്കുന്നു. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ, പരിസ്ഥിതി എന്നിവിടങ്ങളിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ കാണപ്പെടുന്നു എന്ന് പറയാം. പരിസ്ഥിതിയിൽ വെള്ളം, മണ്ണ്, വായു എന്നിവിടങ്ങളിലും ഭക്ഷണത്തിലും സൂക്ഷ്മാണുക്കൾ ഉണ്ട്. പ്രതിരോധം ആർജിച്ച ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് എത്തുന്നത് നേരിട്ടുള്ള സമ്പർക്കത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയുമാണ്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീർ, രക്തം, മൂത്രം, വിസർജ്യം അല്ലെങ്കിൽ മറ്റ് ശരീര സ്രവങ്ങൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുന്നത് വഴി രോഗാണു പകരാം. പ്രതിരോധ ശേഷിയുള്ള സൂക്ഷ്മജീവികളടങ്ങിയ മത്സ്യം, മാംസം, മുട്ട, പാൽ എന്നിവ നന്നായി വേവിക്കാതെ കഴിക്കുന്നതും പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് കടക്കുന്നതിന് കാരണമാകും. ഇത്തരം ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന മനുഷ്യർക്കും രോഗാണു പകരം. ഇനി സൂക്ഷ്മാണുക്കളുടെ പ്രതിരോധം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യമായ ഉപയോഗമാണ്. ജലദോഷം പോലുള്ള ചെറിയ അസുഖങ്ങൾക്ക് പോലും ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. സാധാരണ കാണുന്ന ജലദോഷപ്പനിക്കും വൈറസ് മൂലമുള്ള മറ്റു പനികൾക്കും ആന്റിബയോട്ടിക്കുകൾ തുടക്കത്തിൽ ആവശ്യമില്ല. ഇവയുടെ കൂടെ ബാക്ടീരിയ മൂലമുള്ള അണുബാധ കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആന്റിബയോട്ടിക്കുകൾ ആവശ്യം വരുന്നത്. വൈറസ് രോഗങ്ങൾക്ക് തുടക്കത്തിലെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇതിന് എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർമാർ വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കാതിരിക്കണം. വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ വേണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെട്ടു

കൂടാതിരിക്കണം. മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഏതെങ്കിലും ആന്റിബയോട്ടിക്കുകൾ വാങ്ങി കഴിക്കാതിരിക്കണം. ഇനി മറ്റൊന്ന് ആന്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം മരുന്ന് വാങ്ങിക്കഴിക്കുന്നതും ഗുണനിലവാരമില്ലാത്ത അല്ലെങ്കിൽ വ്യാജ മരുന്നുകളുടെ ഉപയോഗവും പ്രതിരോധത്തിന് കാരണമാകും. ആന്റിബയോട്ടിക്കുകൾ 5 ദിവസം കഴിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ 2-3 ദിവസം കഴിച്ചിട്ട് നിർത്തുക. 1 ദിവസം 3 തവണ കഴിക്കാൻ പറയുന്നത് 1-2 തവണ മാത്രം കഴിക്കുക എന്നീ പ്രവണതകൾ ഒഴിവാക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ മാറുമ്പോഴേക്കും മരുന്ന് കഴിക്കുന്നത് നിർത്തുന്നത് ബാക്കിയുള്ള രോഗാണുക്കൾക്ക് മരുന്നിനെ പ്രതിരോധശേഷി നേടാൻ അവസരമൊരുക്കുന്നു. ഇനി മൂന്നാമതൊരു കാര്യം കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗമാണ്. ആന്റിമൈക്രോബിയൽ പ്രതിരോധം വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണം ഇതാണ്. മൃഗങ്ങളിൽ വളർച്ച പ്രോത്സാഹിപ്പിക്കാൻ ആന്റിബയോട്ടിക്കുകൾ കുറഞ്ഞ അളവിൽ തീറ്റയിൽ ചേർക്കുന്നു. ഇങ്ങനെ കുറഞ്ഞ അളവിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിൽ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു. ഒരു കൂട്ടത്തിലെ ചില മൃഗങ്ങൾക്ക് മാത്രം രോഗമുള്ളപ്പോഴും ആ ഗ്രൂപ്പിലെ മുഴുവൻ മൃഗങ്ങൾക്കും അസുഖം തടയാനായി മരുന്ന് നൽകുന്നു. ഇതും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമാകും. മൃഗങ്ങളിൽ അസുഖങ്ങളുടെ ചികിത്സയ്ക്കായി തെറ്റായ മരുന്ന് തിരഞ്ഞെടുക്കൽ, അനുചിതമായ അളവിലുള്ള പ്രയോഗം, അനുചിതമായ കാലാവധി തുടങ്ങിയവയും സൂക്ഷ്മാണുക്കൾ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിന് കാരണമാകും. വേറൊരു കാര്യം ശുചിത്വമില്ലായ്മ മൂലമുള്ള പ്രശ്നങ്ങളാണ്. അണുബാധ നിയന്ത്രണത്തിലെ പോരായ്മകളും ശുചിത്വ സംവിധാനങ്ങളുടെയും അപര്യാപ്തതയും മൂലം പകർച്ചവ്യാധികൾ കൂടുതലായി ഉണ്ടാകും. ഇത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തിന് കാരണമാകും. ഇങ്ങനെയും പ്രതിരോധ ശേഷി വർദ്ധിക്കും. ഈ സൂക്ഷ്മാണുക്കൾക്ക് പ്രതിരോധ ശേഷി ആർജിച്ചാൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. മരുന്നുകളുടെ ഫലപ്രാപ്തി കുറയും, ശസ്ത്രക്രിയകൾ കൂടുതൽ അപകടമാകും, ജീവന് ഭീഷണി ഉണ്ടാകുകയും ചെയ്യും. ഇപ്പൊ പ്രതിരോധം സിദ്ധിച്ച സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ ഫലശൂന്യമാക്കും. ഇപ്പോഴത്തെ ആന്റിബയോട്ടിക്കുകൾ പോലുള്ള മരുന്നുകൾക്ക് രോഗാണുക്കളെ കൊല്ലാനോ വളർച്ച തടയാനോ കഴിയാതെ വരും. അതുകൊണ്ട് രോഗം ശമിക്കുകയുമില്ല, ഭേദമാകുകയുമില്ല. അതുകൊണ്ട് അസുഖം മൂർച്ഛിക്കുകയും കോംപ്ലിക്കേഷൻ ഉണ്ടാകുകയും മരിക്കുകയും ചെയ്യാം. ഇതുമൂലം രോഗം ദീർഘകാലം നീണ്ടു നിൽക്കുകയും കൂടുതൽ കാലം ആശുപത്രിയിൽ കിടക്കേണ്ടിയും വരും. മാത്രവുമല്ല മരണനിരക്ക് ഉയരുകയും ചികിത്സാ ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. പ്രതിരോധ ശേഷി ആർജിച്ച രോഗാണുക്കൾ മൂലം ലോകത്ത് 1 വർഷം 50 ലക്ഷം പേർ മരിക്കുന്നതായിട്ടാണ് 2019 നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത്. 2050 ആകുമ്പോൾ ഈ മരണങ്ങളുടെ എണ്ണം 100 ലക്ഷം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 2019 പകർച്ചവ്യാധികൾ മൂലം മരിച്ചത് 133 ലക്ഷം പേരാണ്. ഇതിൽ 62 ലക്ഷം പേരുടെയും മരണം പ്രതിരോധമാർജിച്ച ബാക്ടീരിയകൾ മൂലമാണ്. ഇതിനു പുറമെ പ്രതിരോധമാർജിച്ച ക്ഷയരോഗം മൂലം 13 ലക്ഷം പേരും മരിക്കുന്നുണ്ട്. അതായത് ലോകത്ത് 1 വർഷം 75 ലക്ഷം പേർ പ്രതിരോധ ശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലം മരിക്കുന്നുണ്ട്. അതായത് മൊത്തത്തിലുള്ള മരണത്തിന്റെ 12.5% പേർ പ്രതിരോധ ശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലമാണ് മരിക്കുന്നത്. പ്രതിരോധമാർജിച്ച മരുന്നുകൾക്ക് പകരം പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചാൽ പോരെ എന്ന് ചിലർ ചോദിക്കാം. പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ഉയർന്ന ചെലവാണ് ഒരു കാര്യം. 100 ലക്ഷം രൂപ വരെ ചെലവാകും. മൃഗങ്ങളിലും മനുഷ്യരിലും പരീക്ഷണം നടത്താൻ കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളതാണ് മറ്റൊരു കാര്യം. അവസാനം പരീക്ഷണം പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. വിജയിക്കുന്ന മരുന്നുകൾക്കെതിരെ പെട്ടെന്ന് തന്നെ പ്രതിരോധം ഉണ്ടാകുന്നതാണ് വേറൊരു കാര്യം. അതായത് വർഷങ്ങൾക്കുള്ളിൽ ഇവയും ഫലപ്രദമല്ലാതാകും. അതിനാൽ ലാഭം കുറവായിരിക്കും. ഇതിനെല്ലാം പുറമെ ആന്റിബയോട്ടിക്കുകൾ കുറച്ചു മാത്രം ഉപയോഗിക്കുന്നവയാണ്. പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനുമുള്ള മരുന്നുകൾ പോലെ ദീർഘകാലം ഉപയോഗിക്കുന്നവയല്ല. പലപ്പോഴും ഇത് റിസർവ് മരുന്നുകളായി ഉപയോഗിക്കുന്നവയായിരിക്കും. അതുകൊണ്ടും ലാഭം കുറവായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കാരണം ആന്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം തടസ്സപ്പെടുന്നുണ്ട്. ആന്റിബയോട്ടിക്കുകളുടെ പ്രതിരോധം കുറയ്ക്കാൻ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. മനുഷ്യരുടെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതിയുടെ ആരോഗ്യം, കൃഷിയുടെ സംരക്ഷണം എന്നീ തലങ്ങളിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതുണ്ട്. ആന്റിബയോട്ടിക്കുകളുടെ വിവേകപൂർണമായ
ഉപയോഗമാണ് ഒരു

പ്രധാനപ്പെട്ട പ്രതിവിധി. ഇതിനെന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. മരുന്നുകളുടെ ദുരുപയോഗവും അമിത ഉപയോഗവും ഒഴിവാക്കുക. വൈറസ് മൂലമുള്ള രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ഉപയോഗം കഴിഞ്ഞ ആന്റിബയോട്ടിക്കുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആന്റിബയോട്ടിക്കുകൾ മണ്ണിലും ജലത്തിലും കലരാതെ സംസ്കരിക്കുക. കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗം നിയന്ത്രിക്കുക. വയറിളക്ക രോഗങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം ആരോഗ്യ പ്രവർത്തകരുടെ പരിശീലനമാണ്. ഇതിനായി ലോകാരോഗ്യ സംഘടന രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണ് ആന്റി മൈക്രോബിയൽ സ്റ്റുവാർഡ്ഷിപ്പ്. ആരോഗ്യ പ്രവർത്തകരെ ഗവേഷണങ്ങളിലൂടെ

0: ഉപയോഗം കഴിഞ്ഞ ആന്റിബയോട്ടിക്കുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആന്റിബയോട്ടിക്കുകൾ മണ്ണിലും ജലത്തിലും കലരാതെ സംസ്കരിക്കുക. കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗം നിയന്ത്രിക്കുക. വയറിളക്ക രോഗങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം ആരോഗ്യ പ്രവർത്തകരുടെ പരിശീലനമാണ്. ഇതിനായി ലോകാരോഗ്യ സംഘടന രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണ് ആന്റി മൈക്രോബിയൽ സ്റ്റുവാർഡ്ഷിപ്പ്. ആരോഗ്യ പ്രവർത്തകരെ ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആന്റി മൈക്രോബിയൽ മരുന്നുകൾ കൃത്യമായി തിരഞ്ഞെടുക്കാനും ഉപയോഗിക്കാനും സഹായിക്കുന്ന ഒരു ചിട്ടയായ സംവിധാനമാണിത്. ഇതിലൂടെ മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയും രോഗികളിൽ പാർശ്വഫലങ്ങൾ കുറയ്ക്കുകയും സമൂഹത്തിൽ പുതിയ പ്രതിരോധ ശേഷിയുള്ള അണുക്കൾ വളരുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പൊതുജനങ്ങളുടെ ബോധവൽക്കരണവും അത്യാവശ്യമാണ്. പൊതുജനങ്ങളിൽ AMR സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ 18 മുതൽ 24 വരെ ലോക ആന്റി മൈക്രോബിയൽ അവബോധ വാരമായി ആചരിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, കർഷകർ, മൃഗസംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്കായി ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നു. ഈ പ്രതിസന്ധിയെ നേരിടാൻ പൊതുജനങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ആരോഗ്യ പ്രവർത്തകരുമായും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറയുന്നു. വിവിധ മേഖലകളുടെയും പങ്കാളികളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനവും അനിവാര്യമാണ്. ഇതിനുവേണ്ടി വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഏകാരോഗ്യ സമീപം അല്ലെങ്കിൽ വൺ ഹെൽത്ത്. മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ ഫലങ്ങൾ കൈവരിക്കുന്നതിനായി പ്രോഗ്രാമുകൾ, നയങ്ങൾ, നിയമനിർമ്മാണം, ഗവേഷണം എന്നിവ രൂപകൽപ്പന ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും ആശയവിനിമയം നടത്താനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമീപനം സഹായിക്കുന്നു. അവസാനമായി ആന്റി മൈക്രോബിയൽ പോളിസിയെ കുറിച്ചുകൂടി ഞാൻ കുറച്ച് ലഘുവായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കേരള സർക്കാർ ഇതിനായി ആന്റി മൈക്രോബിയൽ പോളിസി തന്നെ നടപ്പിലാക്കി വരുന്നു. ആന്റിബയോട്ടിക് പ്രതിരോധത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ വിഭാവനം ചെയ്ത ഈ പദ്ധതിയാണ് കർസാപ് അല്ലെങ്കിൽ കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ഇതിലെ ഒരു പ്രധാന പ്രോഗ്രാമാണ് ഏകാരോഗ്യ സമീപനം. ഡോക്ടറുടെ കൃത്യമായ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് തടയാനും നിയമലംഘനം നടത്തുന്ന കടകളുടെ ലൈസൻസ് റദ്ദാക്കാനും ഇതിൽ വ്യവസ്ഥയുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ആന്റിബയോട്ടിക് ഉപയോഗം നിയന്ത്രിക്കുന്ന ആശുപത്രികൾക്ക് പ്രത്യേക അക്രഡിറ്റേഷൻ നൽകി വരുന്നു. ഓരോ ആശുപത്രിയും സ്വന്തമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആന്റിബയോട്ടിക് പോളിസി തയ്യാറാക്കാനും ലഭ്യമായ മരുന്നുകളെ മൂന്നായി തരംതിരിച്ച് ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സാധാരണ അണുബാധകൾക്ക് ആദ്യം നൽകുന്ന സുരക്ഷിതമായ ആന്റിബയോട്ടിക്കുകൾ കടുത്ത അണുബാധകൾക്ക് മാത്രം ഡോക്ടറുടെ പ്രത്യേക നിരീക്ഷണത്തിൽ നൽകേണ്ട ആന്റിബയോട്ടിക്കുകൾ, മറ്റ് മരുന്നുകളൊന്നും ഫലിക്കാതെ വരുമ്പോൾ മാത്രം നൽകേണ്ട അതീവ ജാഗ്രതയുള്ള മരുന്നുകൾ എന്നിങ്ങനെ മൂന്നായി തിരിച്ച് ലാബറട്ടറി പരിശോധനയെ അടിസ്ഥാനമാക്കി മരുന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അവസാനമായി ഭാവി തലമുറയ്ക്കായി മരുന്നുകളുടെ ഫലപ്രാപ്തി നിലനിർത്താൻ ആന്റിബയോട്ടിക്കുകളുടെ ഉത്തരവാദിത്വമുള്ള ഉപയോഗം അനിവാര്യമാണ്. അവ ആവശ്യമുള്ളപ്പോൾ മാത്രം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ ശ്രോതാക്കളോട് സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:15:04. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിൽ ചിത്രപാടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.
4: തങ്കടത്തക്ക് തരികിടത്തക്ക് തൊങ്കത്തങ്കടത്തക്ക് തരികിടത്തക്ക് തങ്കടത്തക്ക് തരികിടത്തക്ക് തൊങ്കത്തങ്കടത്തക്ക് തരികിടത്തക്ക്

ആയിഷ എന്ന ചിത്രത്തിലെ ഗാനമാണിനി അഹി അജയനും സംഘവും പാടിയത്. ബി കെ ഹരിനാരായണന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷൻസ് ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഗാനോത്സവത്തിൽ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. പട്ടികജാതി വകുപ്പിന് കീഴിൽ ആലുവയിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിലേക്കുള്ള പട്ടികജാതി പട്ടികവർഗ മറ്റർഹ ജനറൽ വിഭാഗം ഒഴിവുകളിലേക്ക് പ്രവേശനത്തിനായി ഇ ഗ്രാന്റ്സ് ആനുകൂല്യം ലഭിക്കുന്ന പോസ്റ്റ് മെട്രിക് വകുപ്പിന്റെ പരിശീലന കോഴ്സുകൾക്ക് പഠിക്കുന്നവരോ ആയ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ഈ മാസം 25 വൈകിട്ട് 5 മണിക്ക് മുൻപായി ബന്ധപ്പെട്ട ഹോസ്റ്റലുകളിലെ റെസിഡന്റ് ട്യൂട്ടർമാർക്കോ കാക്കനാട് സിവിൽ സ്റ്റേഷൻ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലോ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0484242225 6 0484242225 6 കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി അപേക്ഷ

0: ക്ഷണിച്ചു. ജൈവവൈവിധ്യ സംരക്ഷണം, പരിപാലനം, സുസ്ഥിര ഉപയോഗം, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കർഷകർ, ജൈവവൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരെ ആദരിക്കുന്നതിനായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. അവാർഡുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ, അപേക്ഷാ ഫോം, മറ്റ് വിശദവിവരങ്ങൾ എന്നിവ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപായി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 9497626917. 9497626917. മറവൻതുരുത്ത് ഒരുമ വയോജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നാളെ സൌജന്യ അലോപ്പതി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം: 9995 08 03 69. 9995 08 03 69.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസി.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രമടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, ഇടപ്പള്ളി.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന സ്മരണികയിലേക്ക് ആലപ്പുഴയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ പൈതൃകത്തെയും വള്ളംകളി പാരമ്പര്യത്തെയും ആസ്പദമാക്കിയുള്ള കഥ, കവിത, ലേഖനം എന്നീ വിഭാഗങ്ങളിൽ രചനകൾ ക്ഷണിച്ചു. താൽപര്യമുള്ള എഴുത്തുകാർ തങ്ങളുടെ മൌലിക രചനകൾ ഈ മാസം 25 കൺവീനർ NTBR സുവനീർ കമ്മിറ്റി ആന്റ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കളക്ടറേറ്റ് ആലപ്പുഴ എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 0477225167. 0477225167.
8: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൂർ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: നശാമുക്ത് ഭാരത് പരിപാടിയുടെ ഭാഗമായി ആലപ്പുഴ മേറ യുവഭാരത് കേന്ദ്ര 15 മുതൽ 29 വരെ പ്രായപരിധിയിലുള്ള യുവാക്കൾക്കായി വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ആലപ്പുഴ ജില്ലക്കാരായ യുവതി യുവാക്കൾക്ക് പങ്കെടുക്കാം. നാളെയാണ് മത്സരം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 8129 2137. 8129 2137. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ആലപ്പുഴ ജില്ലാ ഓഫീസിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ സെപ്റ്റംബർ 30 വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിൽ നൽകണം. ഫോൺ നമ്പർ 0477224145. 0477224145. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 10 സെക്കൻഡും.
9: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
10: പ്രായോജികർ
9: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
10: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?

0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 13,500 രൂപയും പവന് 1,80,000 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
0: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ മറുപടി നൽകുന്നു. ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-387 അല്ലെങ്കിൽ 9446-45588 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ.
3: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ,
4: വൈകുന്നേരത്തെ വേണാടിൽ കയറി തിരുവനന്തപുരത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ ദേവികയുടെ മരണവാർത്ത ലാലു വിളിച്ചറിയിച്ചു.
3: സ്നേഹനൊമ്പരം, രാംമോഹൻ കാരോട്ടിന്റെ കഥ.
5: മെട്രോ സ്റ്റേഷനിൽ നിന്നിറങ്ങി ഞങ്ങൾ ബസ് കയറാൻ വരിയിൽ കാത്തു നിൽക്കുമ്പോൾ 3 കൊച്ചുകുട്ടികളാണ് തൊട്ടുമുമ്പിൽ.
3: PP ഋഷികേശൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
6: വേലക്കാരൻ വാസു പകർച്ച വാങ്ങി വരുന്നത് കണ്ട് അയാൾ ചോദിച്ചു, വിഭവങ്ങളെല്ലാം ഉണ്ടോ വാസുവെ? ഉണ്ട് മുതലാളി.
3: തിരുവോണത്തിനൊരു സ്നേഹോപഹാരം, NJ ബാബു വൈറ്റില എഴുതി അവതരിപ്പിക്കുന്ന കഥ. നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

0: നാടൻ ശീലുകൾ തേടി ഒരു യാത്ര.
1: അണിയാളി അണിയാലേ
0: ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11 മണിക്ക് കൊച്ചി FM ൽ.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
0: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: सेवा प्राधिकरण अधिनियम 1987 की धारा 12 के तहत पात्र नागरिक निःशुल्क कानूनी सहायता न्याय बंधु मोबाइल ऐप और www.probono-doj.in से प्राप्त कर सकते हैं।
1: You had been listening to a talk on environmental jurisprudence by Anna A. Priya, Associate Legal, Center for WTO Studies, IIFT. This talk was part of a webinar conducted by the Department of Justice.
2: കേന്ദ്ര നീതി ന്യായ വകുപ്പ് അവതരിപ്പിച്ച പ്രത്യേക സ്പോൺസേർഡ് പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനിയൊരു ലളിതഗാനം കേൾക്കാം. യേശുദാസും സുജാതയും പാടിയത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം ജെറി അമൽ ദേവ്.

0: യേശുദാസും സുജാതയും പാടിയ ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ പുസ്തക വിചാരം. ഡോക്ടർ ഹീര സംസാരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 6 മണിക്ക്.
1: അടുക്കളയിലേക്ക് സ്മാർട്ട് സ്റ്റോറേജിന്റെ പുതിയ അനുഭവം കൊണ്ടുവരണോ?
2: ഫ്രിഡ്ജ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ ഓരോ ഫീച്ചറും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ മറീൻ ഡ്രൈവ് മൾട്ടി ഫ്യൂച്ചർ എപ്പിക്കിൽ എത്തും.
1: സിംഗിൾ ഡോർ മുതൽ സൈഡ് ബൈ സൈഡ് AI റെഫ്രിജറേറ്റേഴ്സ് വരെ
2: കൊച്ചിയിലെ ഏറ്റവും വലിയ റെഫ്രിജറേറ്റർ കളക്ഷൻ
1: ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൾട്ടി ഫ്യൂച്ചർ എപ്പിക്.
3: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
4: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
4: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: പുതിയ വലിയ മൈജി എപ്പിക് ഷോറൂമിൽ വീണ്ടും ഓഫറുകളുടെ ആഘോഷം.
9: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും മെഗാ ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു.
8: കില്ലർ പ്രൈസും ക്യാഷ് ബാക്കും ഫ്രീ ഗിഫ്റ്റുകളും സ്പെഷ്യൽ ഓഫറുകളും.
9: ഇന്ന് തന്നെ മറീൻ ഡ്രൈവ് മൈജി എപ്പിക് സന്ദർശിക്കൂ.
8: എക്സ്പീരിയൻസ് ഫസ്റ്റ് ദെൻ ഷോപ്പ്.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
11: വെള്ളവും വൈദ്യുതിയും ലാഭിക്കുന്ന സ്മാർട്ട് വാഷിംഗ് മെഷീനുകൾ പരിചയപ്പെടണോ?
8: സെമി ഓട്ടോമാറ്റിക്, ടോപ്പ് ലോഡ്, AI വാഷിംഗ് മെഷീൻസ് തുടങ്ങി നിങ്ങളുടെ ആവശ്യത്തിന് അനുയോജ്യമായ മോഡലുകൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ മൈജി ഫ്യൂച്ചർ എപ്പിക്കിൽ എത്തും.
11: കൊച്ചിയിലെ ഏറ്റവും വലിയ വാഷിംഗ് മെഷീൻ കളക്ഷൻ, മൈജി ഫ്യൂച്ചർ എപ്പിക് മറീൻ ഡ്രൈവ്.
9: സ്മാർട്ട് ഫോൺ വാങ്ങാൻ പോവുകയാണോ
8: എങ്കിൽ ആദ്യം മറീൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ എപ്പിക്കിൽ എത്തും. ഫീച്ചറുകളും ക്യാമറയും AIയും എല്ലാം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങും.
11: കൊച്ചിയിലെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ കളക്ഷൻ,
8: ഏറ്റവും വലിയ വിലക്കുറവ്, ECMI.
11: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈജി ഫ്യൂച്ചർ എപ്പിക് മറീൻ ഡ്രൈവ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാറസ്റ്റിലെത്തും. കോട്രോസെനി കൊട്ടാരത്തിലെത്തുന്ന രാഷ്ട്രപതിയെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കും. തുടർന്ന് റൊമാനിയൻ പ്രസിഡന്റ് നിക്കുസോർഡാനുമായി രാഷ്ട്രപതി ഉന്നതതല ചർച്ചകൾ നടത്തും. സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കം തകർന്ന് കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെത്തി. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷന്റെ സിക്കിം യൂണിറ്റിലെ മാനേജറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. അനീഷിന്റെ മൃതദേഹം ഇന്ന് പുലർച്ചെയാണ് കണ്ടെടുത്തത്. മന്ത്രി ഷിബു ബേബി ജോൺ വന്യജീവി വകുപ്പിന്റെ നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലെ കനോലി ഇക്കോ ടൂറിസം പദ്ധതി സന്ദർശിച്ചു. ഇക്കോ ടൂറിസം പദ്ധതിയിലെ സൌകര്യങ്ങളും പ്രവർത്തനങ്ങളും മന്ത്രി വിലയിരുത്തി. കല്ലാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണന്റെ സഹപ്രവർത്തകൻ ടി പുരുഷോത്തമന്റെ പയ്യന്നൂരിലെ ചെമ്മീൻ കൃഷി ഷെഡിന് അജ്ഞാതർ തീയിട്ടു. കൃഷിക്കാവശ്യമായ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന ഷെഡ് പൂർണ്ണമായി നശിച്ചു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 560 രൂപ കൂടി 1,80,000 രൂപയായി. മൂന്നാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസത്തെ കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 2:44. ഇപ്പോൾ
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തുറവൂർ സഹോദരങ്ങളായ വിനീഷ് കമ്മത്ത്, രാകേഷ് കമ്മത്ത് എന്നിവർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം കേൾക്കാം.
3: നമസ്കാരം. ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് തുറവൂരപ്പന്റെ കീർത്തനമാണ്. സോപാന സംഗീതമായി അവതരിപ്പിക്കുന്നത് ആദ്യം അവതരിപ്പിക്കുന്നത് പ്രശസ്ത ഗാനരചയിതാവായ തുറവൂർ സിജു രചിച്ച മമമനവാസ എന്ന കീർത്തനമാണ്. രാഗം യമുനാ കല്യാണി, താളം ചെമ്പിള. തുറവൂർ വടക്കനപ്പനെക്കുറിച്ചും തെക്കനപ്പനെക്കുറിച്ചും ശ്രീ നരസിംഹമൂർത്തിയും ശ്രീ സുദർശനമൂർത്തിക്കും വേണ്ടിയാണ് ഈ കീർത്തനം എഴുതിയത്. തുറവൂരപ്പന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സോപാന സംഗീതം ഞങ്ങൾ അവതരിപ്പിക്കുന്നു.

കൊട്ടിപ്പാടി സേവാ സമ്പ്രദായത്തിലെ ഒരു പ്രാചീന കൃതിയാണ് ഇനി അവതരിപ്പിക്കുന്നത്. പാർവതി ദേവിയെക്കുറിച്ചാണ് ആ കൃതി. രാഗം ശ്യാമം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തുറവൂർ സഹോദരങ്ങളായ വിനീഷ് കമ്മത്ത്, രാകേഷ് കമ്മത്ത് എന്നിവർ അവതരിപ്പിച്ച സോപാന സംഗീതം. ഒരറിയിപ്പ്. ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-5 വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനിക ക്ഷേമ പദ്ധതികൾ, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ ബിജു CO മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ നാളെ ഉച്ചകഴിഞ്ഞ് 3-5 ഇടയിൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397. മൊബൈൽ നമ്പർ 944-45-58-88. ഓർക്കുക, നാളെ ഉച്ചകഴിഞ്ഞ് 3-5 ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനിക ക്ഷേമ പദ്ധതികൾ.

എഴുതുക. ഫോൺ ഔട്ട് ഗാനോത്സവം നിങ്ങളുടെ ആ സുഹൃത്തിന് സന്ദേശം, ആശംസകൾ എന്നിവ നേരിട്ട് വിളിച്ച് കൈമാറും. ഒപ്പം ഇഷ്ടഗാനങ്ങളും. നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കേണ്ട വ്യക്തിയുടെ പേര്, ഫോൺ നമ്പർ, മറ്റു വിവരങ്ങൾ ഇവ POG എന്ന് ടൈപ്പ് ചെയ്ത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് വാട്സ്ആപ്പ് സന്ദേശമായി അയക്കുക. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9447562212. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: അതെ, മിഴികൾ കൊണ്ട് സന്ദേശകാവ്യം എഴുതിയാൽ മനസ്സിലാകണമെന്നില്ല.
1: നിങ്ങളുടെ മനോഗതം, സന്ദേശങ്ങൾ, ആശംസകൾ സുഹൃത്തുക്കളെ അറിയിക്കണമെങ്കിൽ കൊച്ചി FM ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: വൈകുന്നേരത്തെ വേണാടിൽ കയറി തിരുവനന്തപുരത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ ദേവികയുടെ മരണവാർത്ത ലാലു വിളിച്ചറിയിച്ചു.
0: സ്നേഹനൊമ്പരം, രാംമോഹൻ കാരോട്ടിന്റെ കഥ.
2: മെട്രോ സ്റ്റേഷനിൽ നിന്നിറങ്ങി ഞങ്ങൾ ബസ് കയറാൻ വരിയിൽ കാത്തു നിൽക്കുമ്പോൾ 3 കൊച്ചുകുട്ടികളാണ് തൊട്ടുമുമ്പിൽ.
0: പി പി ഋഷികേശൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
3: വേലക്കാരൻ വാസു പകർച്ച വാങ്ങി വരുന്നത് കണ്ട് അയാൾ ചോദിച്ചു, വിഭവങ്ങളെല്ലാം ഉണ്ടോ വാസുവേ? ഉണ്ട് മുതലാളി.
0: തിരുവോണത്തിനൊരു സ്നേഹോപഹാരം, എൻ ജെ ബാബു വൈറ്റില എഴുതി അവതരിപ്പിക്കുന്ന കഥ. നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ മറുപടി നൽകുന്നു. ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മുതൽ വിളിക്കുക. നമ്പറുകൾ 04842426637 അല്ലെങ്കിൽ 04842426397. മൊബൈൽ നമ്പർ 9446455888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മുതൽ.
5: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി.
6: പുഷ്പതൽപ്പത്തിൽ നീ വീണുറങ്ങി,
5: ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
4: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11:30:26. ഇപ്പോൾ എൻ സി ആർ ടി സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: രാജ്നാഥ് സിംഗ് ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പിഐബിയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. മാധ്യമപ്രവർത്തകർ വാർത്തകളിലെ ശരി തെറ്റുകളറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പിഐബി കൊച്ചി യൂണിറ്റ് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിന് KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് മന്ത്രി CP ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. AKG സെന്ററിൽ രണ്ടു ദിവസമാണ് യോഗം ചേരുന്നത്. ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനും സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനും ചേർന്ന് നാളെ കോഴിക്കോട്ട് വായ്പാ മേളയും വായ്പാ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിക്കും. ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജർ നിക്സൺ മാത്തൂർ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ സിംബാബ്വെ മൂന്ന് മത്സര T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 ഹരാരെ സ്പോർട്സ് ക്ലബ്ബിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 12 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1 മണിക്ക് ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
5: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: September 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് തുടരുന്നു. വൈകുന്നേരം 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണി. ഓണസമൃദ്ധിക്കായി പൂക്കളും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ചെമ്മനാടുള്ള ഷെറിൻ സി പോൾ, ശ്രീജ രഞ്ജൻ, പനമ്പിള്ളി നഗറിലുള്ള ജയൻ MK എന്നിവരെ പരിചയപ്പെടാം. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗിൽ സമകാലികം. ഫുട്ബോൾ ആരവം അണഞ്ഞു, ഫ്ലക്സുകൾ മാത്രം ബാക്കിയായി. 7:55 ഒരിടത്തൊരിടത്ത്, 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 യുവവാണി, ഗായിക KJ ദേവനന്ദ പങ്കെടുക്കുന്നു, തുടർന്ന് സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, 8:50 മഹിത മലയാളം സേവന വാർത്തകൾ, FM ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 9:30 കഥകളി പദങ്ങൾ, കലാമണ്ഡലം PG രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്, കഥ സന്താന ഗോപാലം തിരുവനന്തപുരം റിലേ, 10 മണിക്ക് പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹി റിലേ, 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു.
9: ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഗെയിം കളിച്ച് നോക്കിയാലോ?
10: എങ്കിൽ ആദ്യം മൾട്ടി ഫ്യൂച്ചർ എപ്പിക്കിൽ എത്തും.
9: ഹൈ പെർഫോമൻസ് ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യും.
10: സ്പീഡും ഗ്രാഫിക്സും പെർഫോമൻസും.

0: പരീക്ഷിക്കൂ.
1: പ്രൊഫഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പുകൾ ഉൾപ്പെടെ കൊച്ചിയിലെ ഏറ്റവും വലിയ ലാപ്ടോപ്പ് കളക്ഷൻ
0: ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈജി ഫ്യൂച്ചർ എപിക് മറിൻ ഡ്രൈവ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
2: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: വലിയ ടിവി സ്ക്രീൻ, അതിലും വലിയ എക്സ്പീരിയൻസ്,
0: 4K HD OLED QLED RGB ഡിസ്പ്ലേ റെസല്യൂഷൻ തുടങ്ങി ഏറ്റവും പുതിയ സ്മാർട്ട് ടിവികൾ നേരിട്ട് കണ്ടും താരതമ്യം ചെയ്തും തിരഞ്ഞെടുക്കണം.
1: കൊച്ചിയിലെ ഏറ്റവും വലിയ ടിവി കളക്ഷൻ കാണാൻ മെറിൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ എപിക് ഷോറൂമിൽ എത്തു.
0: ഏറ്റവും വലിയ വിലക്കുറവ് ECMI.
1: മൈജി ഫ്യൂച്ചർ എപിക്.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കല്ലറ ഗോപൻ പാടിയത്. രചന ഭരണിക്കാവ് ശിവകുമാർ. സംഗീതം MG രാധാകൃഷ്ണൻ.

0: ടെലിഫോൺ ഹെൽപ്ലൈൻ. ഓക്കെ,
1: നമസ്കാരം, പറയൂ.
2: ഓക്കെ, ഒരു 15 വർഷകാലമായി ഷുഗർ ഉണ്ട്. അതുകൂടാതെ എനിക്ക് കഴിഞ്ഞ ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പേ ഒരു ദിവസം ഒരു എരിച്ചിന് പോലെ ഉണ്ടായിരുന്നു. അതൊരു അന്ന ദിവസം വൈകിട്ട് ഞാൻ ECG എടുപ്പിക്കാൻ നോക്കിട്ട് ECG ഒന്നും യാതൊരു പ്രശ്നമില്ല. അതിന്റെ പിറ്റേ ദിവസം വീണ്ടും അങ്ങനെ തന്നെയാണ്. അങ്ങനെ 3 ദിവസവും ഇങ്ങനെ ഈ എരിച്ചിൽ അനുഭവിച്ചോണ്ടിരുന്നു. അപ്പോ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു ഡോക്ടറെ കണ്ടിരുന്നിട്ട് അവര് പറഞ്ഞൊരു ടെസ്റ്റ് പറഞ്ഞു, കോപ്പർ ടീം പറഞ്ഞുള്ള ടെസ്റ്റ് പറഞ്ഞു. അപ്പൊ അത് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ 40/73
1: ആയിരുന്നു.
2: 73 വന്നത്, 40 നോർമലി 73 ആയിരുന്നു. അത് ഇപ്പൊ തന്നെ നിങ്ങളൊരു കാർഡിലുള്ള കാണിക്ക് അത് നോക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോയി അവിടെ ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയപ്പോൾ മെയിൻ ആർട്ടിക്കിളിലൊന്നും പ്രശ്നങ്ങളില്ല. ബ്രാഞ്ചില് 2 സ്ഥലത്ത് ചെറിയ ബ്ലോക്കുകൾ ബ്രാഞ്ചിൽ. അപ്പൊ അത് അപ്പൊ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ബ്രാഞ്ചിലാണ് കിടക്കേണ്ടത്, മരുന്ന് കഴിച്ചാണ്. അപ്പൊ അന്ന് പോലെ എനിക്ക് 10 ആണ് അവര് ഈ കൊളസ്ട്രോളിന്റെ ഗുളികയാണ്, 10 ഗുളികയാണ്. പക്ഷെ ഞാൻ അതിനുശേഷം എന്റെ കൊളസ്ട്രോൾ ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ 73 ഉള്ളു ടോട്ടൽ കൊളസ്ട്രോൾ. അപ്പൊ ഈ ടോട്ടൽ കൊളസ്ട്രോൾ 73, പ്രഷറാണെങ്കിൽ ഒരു എപ്പോഴും ഒരു 110 താഴെയും ഒരു 70-80 ഒക്കെ ആയിട്ട് കാറുള്ളൂ. അതൊക്കെ എല്ലാം കറക്റ്റ് തന്നെയാണ്. ഈ കൊളസ്ട്രോള് 73 ആയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണോ?
1: ഇല്ല, അതായത് കൊളസ്ട്രോള് ഇപ്പൊ കൊളസ്ട്രോൾ ആയാലും നമുക്ക് എത്രയും കുറഞ്ഞിരിക്കുന്നു അത്രയും നല്ലതാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ കൊളസ്ട്രോളിന്റെ പല ഇഞ്ചക്ഷനുകളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ എടുക്കുന്ന പല ആൾക്കാരുടെയും കൊളസ്ട്രോളിന്റെ തോത് 7-10 ഒക്കെ ഉള്ള അളവരുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുള്ളതും അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആൻജിയോപ്ലാസ്റ്റി ഒന്നും വേണ്ട എന്നുള്ളത് തന്നെ വളരെ നല്ലൊരു കാര്യം. പക്ഷെ അത് പിന്നീട് ബാക്കിയുള്ള ധമനികളിലും ബ്ലോക്ക് വരാതിരിക്കാനും കൂടിയാണ് ഈ കൊളസ്ട്രോളിന്റെ മരുന്ന്
2: തന്നിരിക്കുന്നത്.
1: അതെ, അത് നമ്മളിപ്പോ ഈ മരുന്ന് കഴിക്കുമ്പോ ഒരിക്കലും നല്ല കൊളസ്ട്രോൾ കുറയുന്നില്ല. നല്ല കൊളസ്ട്രോൾ കൂടണമെങ്കിൽ നമ്മുടെ എക്സസൈസ് ചെയ്ത് തന്നെ കൂട്ടണം. നല്ല കാര്യം, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാന ധമനികളിലൊന്നും ബ്ലോക്ക് ഇല്ലാതിരുന്നത് തന്നെ ആ ഒരു നല്ല ഷുഗർ കൺട്രോൾ കൊണ്ടാണ്. കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യൂ, അതായത് നല്ല രീതിയിൽ നടക്കുക, കുറച്ച് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്തോളൂ, അത് കുഴപ്പമൊന്നുമില്ല.
2: ആ
1: ചെയ്തോളൂ, നല്ല കാര്യമാണ്. അത് മതി. ഇപ്പൊ എന്താ വെച്ചാൽ HbA1c 5.6 എന്ന് പറയുന്നത് എന്നെ കാണിക്കുന്നത് നല്ല കൺട്രോൾ ആണ് എന്നുള്ളത് തന്നെയാണ്. ഇല്ല, അതായത് നമുക്ക് ഷുഗറും കൂടി ഉള്ളത് കൊണ്ട് ഡെയിലി എന്നുള്ളതിനെ വേണമെങ്കിൽ ഒന്നരാടാക്കിയാലും മോശമൊന്നും പറയാനില്ല.
0: അടുത്തൊരു കോളിലേക്ക് പോവാം. ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
0: ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ, മറുപടി പറയും, സംശയം ചോദിക്കൂ.
3: അത് എനിക്ക് കൊളസ്ട്രോൾ 240 ഉള്ളപ്പോ ഞാൻ 5 ml ഗുളിക കഴിക്കണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ നോക്കിയപ്പോ എനിക്ക് 160 ഒക്കെയാ കാണുന്നത്. അപ്പൊ ഞാൻ ഇനി തുടർന്ന് അത് കഴിക്കണോന്ന് ചോദിക്കാനായിരുന്നു.
1: അതിലെ അതാ ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോ എത്ര വയസ്സായി?
3: 58.
1: നമുക്ക് ഷുഗർ പ്രഷർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രത്യേകിച്ച് നമുക്ക് ബാക്കി ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് നിർത്തുമ്പോൾ വീണ്ടും കൊളസ്ട്രോൾ പഴയപോലെ 240 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 5 mg എന്ന് പറയുന്നത് വളരെ ചെറിയ ഡോസേ ഉള്ളൂ. അതിൽ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കണോണ്ട് വിരോധമൊന്നുമില്ല. അല്ല, അപ്പൊ 5 mg കണ്ടിന്യൂ അത് തുടർന്ന് കൊണ്ടുപോകുന്നതില് വിരോധമൊന്നുമില്ല, അത് ആരോഗ്യത്തിന് നല്ലതുമാണ്.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി.

0: നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ സംശയം ചോദിക്കൂ. ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ മറുപടി പറയും.
1: ഹലോ,
2: ആ നമസ്കാരം, പറയൂ.
1: ആ നമസ്കാരം സാർ. പിന്നെ സാറേ, ഞാൻ ഇപ്പൊ വൈഫിന്റെ അമ്മ ഇങ്ങനെ ഷോക്കായിട്ട് വീണായിരുന്നു. ഇപ്പൊ എനിക്ക് നടക്കുകയൊക്കെ ചെയ്യും, ഒരു കൈ ഇങ്ങനെ പൊങ്ങുന്നില്ല. അപ്പൊ ഇപ്പൊ നമ്മള് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്, ആഴ്ച മൂന്നെണ്ണം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ഗുളികകളൊക്കെ ഉണ്ട്, മരുന്നുകളെല്ലാം ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇപ്പൊ നമ്മള് കുളിക്കാൻ നേരത്തെ കുഴമ്പുകളൊക്കെ ഇടുന്നോണ്ട്
2: കുഴപ്പമുണ്ടെന്നറിയാനില്ല.
1: ഫിസിയോതെറാപ്പി ആഴ്ച മൂന്ന് ദിവസമുണ്ട്.
2: ഫിസിയോതെറാപ്പി കൃത്യമായി ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആ കൈയിൻ്റെ മൂവ്മെന്റ്സ് ഒക്കെ കുറെ ഒക്കെ നമുക്ക് റിക്കവറിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇല്ലില്ല, ചെയ്യാം, കുഴപ്പമില്ല.
0: ഓക്കെ, വിളിച്ചത് നന്ദി. മറ്റൊരു കോളിലേക്ക് പോവാം. ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ആരാണ്?
3: എന്റെ പേര് മുരളീധരൻ എന്നാണ്. എന്റെ വൈഫിന് വേണ്ടി വിളിക്കുന്നത് കേട്ടോ.
2: പറഞ്ഞോളൂ.
3: വൈഫിന് കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എച്ച് ഡി എല് 56, എൽ ഡി എല് 111, അത് എങ്ങനെയാണ്, കൂടുതലാണോ, അത് കണ്ടിന്യൂ മരുന്ന് കഴിക്കേണ്ടി വരും?
2: എൽ ഡി എൽ എത്രയുണ്ട്?
3: 111.
2: ഇപ്പൊ എത്ര മില്ലിഗ്രാമിന്റെ മരുന്നാണ് കഴിക്കുന്നത്?
3: ചെറിയ ഡോസാ.
2: ആ ആയിക്കോട്ടെ. അപ്പൊ നമ്മളിതില് വൈഫിന് ഇപ്പൊ എത്ര വയസ്സായി?
3: വൈഫിന് 54.
2: വേറെ ബുദ്ധിമുട്ടുകൾ വല്ലതും ഉണ്ടോ? ഷുഗർ പ്രഷർ അങ്ങനെ വല്ലതും ഉണ്ടോ?
3: പ്രഷർ ഷുഗർ തൈറോയിഡുണ്ട്. അപ്പൊ അത് ടി എസ് എച്ച് 2.77 ഉണ്ട്.
2: ശരി. എപ്പോഴും നമ്മുടെ എൽ ഡി എൽ കൊളസ്ട്രോൾ ഒരു 100 താഴെ വെക്കുന്നതാണ് എന്തുകൊണ്ടും നമുക്ക് ഭാവിയിൽ ഒരു ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരാതിരിക്കാൻ നല്ലത്. അപ്പോൾ അതിൽ തന്നെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക. എൽ ഡി എൽ കൊളസ്ട്രോൾ ഒരു 100 താഴേക്കും കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞു എന്ന് വെച്ചാൽ അത്യുത്തമമാണ്. അതെ അതെ അതെ, ഈ നമ്മളെ ജീവിതശൈലി രോഗമാണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കാലത്തേക്ക് മരുന്ന് കഴിക്കേണ്ടി വരും.
3: പിന്നെ ഒരു സംശയം, നമുക്ക് ഈ പനീർ എന്ന ഫുഡ് കഴിക്കുന്നുണ്ട് കൊളസ്ട്രോൾ കൂടുക? പനീർ
2: ഇല്ല ഇല്ല, പനീർ പ്രോട്ടീൻ ആണ് കൂടുതലുള്ളത്, കഴിക്കണതിന് വിരോധമൊന്നുമില്ല.
3: കുഴപ്പമില്ല. ശരി ശരി.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഒരു ഇടവേളയിലേക്ക് പോകുന്നു.

0: സേവന പാരമ്പര്യത്തിന്റെ 4.5 decades 24 hours പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ. രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും ആരോഗ്യലക്ഷ്മി. ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
1: ലക്ഷ്മി ഹോസ്പിറ്റൽ FM-ൽ സ്വാഗതം. നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, നമസ്കാരം. ലക്ഷ്മി ഹോസ്പിറ്റൽ FM-ൽ. ആ, ചോദിക്കൂ. ഡോക്ടർ അനിൽ ബാലചന്ദ്രനാണ്, മറുപടി പറയും.
2: അതായത് ഹാർട്ട് അറ്റാക്ക് മുൻകൂട്ടി അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഹാർട്ട് അറ്റാക്കിന് ഉതകുന്നതായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് അത് നമ്മൾ കറക്റ്റായി നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഹൃദ്രോഗത്തിൻ്റെ ഒരു ടൈം ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹൃദ്രോഗത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ക്രോണിക് കൊറോണറി സിൻഡ്രോം എന്ന് പറയും. അതായത് ക്രോണിക് സ്റ്റേബിൾ ആൻജൈന, അതായത് നമുക്ക് നടക്കുമ്പോഴോ അല്ലെങ്കിൽ മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക. മുമ്പ് നമ്മൾ ഒരു 5 kilometers നടക്കുമായിരുന്നു, ഇപ്പോൾ ഒരു 3 kilometers നടക്കുമ്പോഴേക്കും ഒരു മുമ്പേ ഒന്നും ഇല്ലാത്ത വിധമുള്ള കിതപ്പ്, നെഞ്ചിലൊരു പ്രയാസം, ഭാരം കയറ്റി വെച്ച പോലെ തോന്നുക, ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ഹൃദ്രോഗത്തിൻ്റെ ആരംഭമാണ് എന്നുള്ളതിന് നമ്മുടെ ശരീരം നൽകുന്ന ഓരോ സൂചനകളാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾക്കൊരു ഒരു നെഞ്ചിലൊരു പ്രയാസം വരുമ്പോൾ ആ ഒരു ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്ന വേദന എന്ന് പറയുന്നത് നെഞ്ചിലൊരു ഭാരം കയറ്റി വെച്ച പോലെയും അതോടൊപ്പം തന്നെ ഒരു വിയർപ്പ് പോലെ തോന്നുക, അത് ഈ കീഴ്ത്താടിയിലേക്കോ കയ്യിലേക്കോ പോവുക, കുറച്ച് നടക്കുമ്പോൾ പോലും നമുക്ക് പറ്റാതെ ക്ഷീണിച്ചിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വെച്ചുകൊണ്ടിരിക്കാതെ ഏറ്റവും അടുത്തുള്ളൊരു ആശുപത്രിയിലേക്ക് ചെന്ന് വേണ്ട ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ്. സി ആർ പി അല്ല, അതായത് നമ്മളിപ്പോൾ രണ്ട് തരത്തിലാണ് ബ്ലഡ് ടെസ്റ്റുകൾ ഉള്ളത്. ഇപ്പം നേരത്തെ വിളിച്ചൊരാൾ ഇപ്പം ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ട്രോപ്പോണിൻ ടെസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലേ? അപ്പോൾ ട്രോപ്പോണിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു അക്യൂട്ട് എമർജൻസി ആയിട്ട് ഒരാൾക്ക് നെഞ്ചുവേദന

0: വരുമ്പോൾ അത് ഹൃദയത്തിൽ നിന്നാണോ അല്ലെങ്കിൽ അറ്റാക്കാണോ അല്ലയോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു നെഞ്ചുവേന വന്ന് ഒരു 6 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് ട്രോപ്പണി നോക്കിയിട്ടേ കാര്യമുള്ളൂ. 6 മണിക്കൂറിന് മുമ്പ് നമ്മൾ ട്രോപ്പണി നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിലും ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ HSCRP മുതലായ കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ അഡ്വാൻസ്ഡ് ലൈപിഡ് പ്രൊഫൈൽ എന്ന് പറയും. അതായത് നമ്മളുടെ സാധാരണ കൊളസ്ട്രോൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ്, ടോട്ടൽ കൊളസ്ട്രോൾ, LDL, HDL മുതലായ കാര്യങ്ങളാണ് നോക്കുക. അഡ്വാൻസ്ഡ് ലൈപിഡ് പ്രൊഫൈലിൽ നമ്മൾ കാര്യമായിട്ട് നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, HSCRP, ലിപോപ്രോട്ടീൻ എ, അപ്പോ ബി, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഈ 3 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദ്രോഗ സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ടെസ്റ്റുകളാണ്. ഈ ലിപോപ്രോട്ടീൻ എ എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിത ഒരു ലൈഫ് ടൈമിൽ ഒരിക്കലും ഒരിക്കൽ ചെയ്യേണ്ടുന്ന ഒരു ടെസ്റ്റാണ്. അതായത് വെറുതെ വെറുതെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. അത് കൂടുതലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ ജീവിതശൈലിയും ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ലിപോപ്രോട്ടീനെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദ്രോഗ സാധ്യത താരതമ്യേന കുറവാണ്. ഇതാണ് അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ.
1: ഞാനിത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ CRP 0.6 ആണ്. അപ്പൊ ഇനി എത്ര കാലം കൂടി നോക്കണം അങ്ങനെയൊന്നും ഇല്ല അല്ലേ?
0: HSCRP ആണോ നോക്കിയത്? അതായത് വെറും CRP എന്ന് പറയണത് നമ്മളുടെ ഈ അസുഖമൊക്കെ വരുമ്പോൾ, നമുക്ക് പനിയൊക്കെ വരുമ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്യുന്നതാണ് CRP എന്ന് പറയണത്. ഒരു ഹൈ സെൻസിറ്റീവ് CRP, HSCRP എന്ന് പറയും. അതാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു ഒരു ഒരു ഹൃദ്രോഗ സാധ്യതേനെ ഇൻഡയറക്റ്റായിട്ട് അറിയുന്ന ഒരു ടെസ്റ്റ്.
2: ഓക്കെ, വിളിച്ചതിൽ നന്ദി. അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ FM Health Line സ്വാഗതം.
3: നമസ്കാരം സാറേ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്
3: സാറേ. എന്റെ ബ്രദറുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സാറേ ഇപ്പൊ കൊളസ്ട്രോളിന്റെ പ്രശ്നം പറഞ്ഞോണ്ടേ ഒരു സംശയം ഒന്ന് ക്ലിയർ ചെയ്യാൻ
0: വേണ്ടി.
3: എന്റെ ബ്രദറെ എപ്പോഴും ഇതുപോലെ എപ്പോഴും എന്തെങ്കിലും ആയിട്ട് അസുഖമായിട്ടൊക്കെ, പിന്നെ ഈ പറഞ്ഞ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് എല്ലാവിധ മെഡിക്കൽ ചെക്കപ്പും ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ ഇത് എന്താണ് ഈ പിന്നെ എക്കോയെ, TMT ഇതൊക്കെ ചെയ്തു. ആൾറെഡി എല്ലാം നോർമൽ ആയിരുന്നു. സാർ പറഞ്ഞു ഇനിയും അങ്ങനെ വല്ല നെഞ്ചുവേദന വല്ല പറയുവാണെങ്കിൽ നമുക്ക് വല്ല 5 ഗ്രാം ചെയ്ത് നോക്കാം എന്നൊക്കെ രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഇങ്ങനൊരു വീണ്ടും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഗ്യാസ്ട്രോയെ കാണിച്ചു. അപ്പം സത്യത്തിൽ ഗ്യാസ്ട്രോയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, അതിന്റെ മെഡിസിൻ കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഇച്ചിരി ആൻസൈറ്റി ആണെന്ന് പറഞ്ഞ് ഒരു ഗുളിക കൊടുത്തോണ്ടിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ് ഞാനിപ്പോ ഒരു വർഷമായിട്ട് ഞാനിങ്ങനെ ായിട്ട് ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ടോന്ന് ചോദിക്കാറില്ലായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം പുള്ളിക്ക് ഇതുപോലെ നെഞ്ചുവേദന എന്ന് പറയൂ, പെട്ടെന്ന് ആശുപത്രി ചെന്നു. അവിടെ ചെന്നപ്പോ ട്രോപോളിൻ 99 ആയിരുന്നു. ECG ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നു. എന്തിന്, ഒരു 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അന്നേരം ഞാനിപ്പോ എനിക്കും ഒരു ആക്സിഡന്റ് പറ്റിയോണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുക. എന്നാൽ ആ കേസ് ഹിസ്റ്ററി നോക്കിയപ്പോഴത്തേക്കും അവരവിടെ ചെന്നപ്പോ ഈ ബ്ലഡ് നോക്കിയപ്പോഴത്തേക്കും LDL കൊളസ്ട്രോള് 250 കാണുന്നുണ്ട്. അപ്പൊ പിന്നെ ടോട്ടൽ കൊളസ്ട്രോള് 300 അടുക്ക് വരുന്നു. അപ്പൊ LDL കൊളസ്ട്രോൾ 250 കാണുന്നു. അപ്പൊ അന്നേരത്തേക്ക് ഇപ്പൊ സാറിന്റെ ഈ പ്രോഗ്രാം കേട്ടപ്പോ അപ്പൊ LDL നമ്മളത് നേരത്തെ നോക്കിയില്ലെങ്കിൽ
0: ഒരു പക്ഷേ നമുക്ക് ഈ ഒരു ഹാർട്ട് അറ്റാക്ക് തടയാൻ പറ്റുമായിരുന്നു. മിക്കവാറും ഉണ്ടായിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ നമ്മൾ അന്ന് എക്കോ TMT ഒക്കെ എടുത്തു കഴിഞ്ഞ് കൊളസ്ട്രോളിന് തോത് വലിയ കൂടുതലില്ല എന്ന് കണ്ടപ്പോ ചിലപ്പോ നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ചൊന്ന് നമ്മളൊന്ന് കൺട്രോൾ ഇല്ലാതെ ആയി പോയിട്ടുണ്ടാവണം. അതായിരിക്കും ഈ കൊളസ്ട്രോൾ ഇത്രയേറെ കൂടിയിരിക്കുന്നത്.
3: അതെ സാറേ, അതിനകത്ത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡിനകത്തൊക്കെ ഈ ഗ്യാസ്ട്രോയുടെ പ്രശ്നത്തിനൊക്കെ പുള്ളി ഭയങ്കര ഇതാണ്. അപ്പൊ ഈ ആൻസൈറ്റിയുടെ ആ ഒരു ഇത് കൊടുക്കൊണ്ട് വേറെ പറ്റിയ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും പുള്ളി ബ്രേക്ക്ഫാസ്റ്റും ഈ ലഞ്ചും പുറത്തെ ഭക്ഷണം തന്നെ കഴിക്കുന്നത് വർക്കിന്റെ ഭാഗമായിട്ട്.
0: അത് നമ്മുടെ ഈ കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം.
2: മറ്റൊരു കോളിലേക്ക് പോകാം. ലക്ഷ്മി ഹോസ്പിറ്റൽ FM Health Line സ്വാഗതം.
4: ഹലോ,
2: നമസ്കാരം. എവിടെ നിന്നാണ്? റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് സംസാരിക്കൂ. ഹലോ
4: ഹലോ,
2: റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് സംസാരിക്കൂ. ഡോക്ടർ അനിൽ ബാലചന്ദ്രനാണ് ഇന്ന് മറുപടി പറയുന്നത്. സംശയം ചോദിക്കൂ.
4: അതെ, എനിക്ക് കൊളസ്ട്രോൾ 300 ഞാൻ ഇപ്പോ ഗുളിക കഴിച്ചോണ്ടിരിക്കണേന്ന്. 20 രണ്ട് 10 ഗുളിക രാത്രി കഴിക്കണം.

0: കുറേ നാളായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല.
1: അപ്പൊ അത് നമ്മളെപ്പോഴും നമ്മളൊരു കൊളസ്ട്രോളിന് മരുന്ന് തുടങ്ങുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കഴിക്കുന്ന ഡോസ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് ഒരു മരുന്ന് തുടങ്ങി ഒരു ഒരു 6 ആഴ്ച, ഒരു 2 മാസം മരുന്ന് കൂട്ടിക്കോളും. 2 മാസം കഴിയുമ്പോൾ ഒരിക്കൽ കൂടി ഒരു കൊളസ്ട്രോൾ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ശരീരത്തിൽ ആ ഗുളികയുടെ എഫക്റ്റ് വരുന്നുണ്ടോന്നും കൂടെ അറിയണ്ടേ?
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശരിക്കും ഈ സ്റ്റാറ്റിൻ മരുന്നായിരിക്കുമല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അത് കാരണം അതിങ്ങനെ നമ്മൾ ഈ ഡോസേജ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യം വരുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും.
2: അപ്പൊ പരിശോധിക്കാതെ അറിയാൻ പറ്റില്ലല്ലോ.
1: തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോ നേരത്തെ ഒരു അദ്ദേഹം വിളിച്ചുവല്ലോ, അദ്ദേഹം വിളിച്ചപ്പോ 250 LDL കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈ റിസ്ക്,
2: കൂടുതലാണ്.
1: അപ്പൊ നല്ല ഡോസിൽ ഹൈ ഇന്റൻസിറ്റി സ്റ്റാറ്റിൻ തെറാപ്പി വേണ്ടുന്ന ഒരാളാണ്. കാരണം 240 250 ഒക്കെ കൊളസ്ട്രോൾ ഉള്ള ആൾക്ക് ഒരു ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമ്മൾ തെളിയിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, ബ്ലോക്ക് ഉണ്ടായിരുന്നു, മാറ്റേണ്ടി വന്നു എന്നുള്ളത്.
2: മാത്രമല്ല ഇതിന് മറ്റു ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ? കൊളസ്ട്രോൾ കൂടിയാലും സൈലന്റ് തന്നെയാണ്.
1: അതെ അതെ. നമ്മൾ ഈ ഷുഗറും ഷുഗർ പിന്നെയും നമുക്ക് ഷുഗർ കൂടണം കുറഞ്ഞതനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും.
2: ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരയിലൊക്കെ വരും.
1: പ്രഷറും കൊളസ്ട്രോളും ശരിക്കും സൈലന്റ് കില്ലേഴ്സ് തന്നെയാണ്. നമുക്ക് നമ്മളിപ്പോ ഈ നമ്മുടെ ഫോൺ കോളറിൽ തന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്, അദ്ദേഹത്തിന്റെ കൊളസ്ട്രോൾ വീണ്ടും കൂടിയെന്ന് അദ്ദേഹം അറിയുന്ന എപ്പോഴാണ്, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ബ്ലോക്ക് മാറ്റാൻ വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോഴാണ് കാണുന്നത്.
2: അതുകൊണ്ട് കൊളസ്ട്രോൾ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്.
1: പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടിയും നമ്മൾ കഴിക്കുന്ന മരുന്ന് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്.
2: അപ്പൊ
1: 20 mg കൊളസ്ട്രോൾ ഇപ്പൊ അവർ കഴിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തെ അവരുടെ LDL കൊളസ്ട്രോൾ നമ്മൾ ഇപ്പൊ നോക്കുമ്പോൾ വീണ്ടും 200 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോളിന്റെ ഡോസ് കൂട്ടണം. നമ്മൾ ഈ 20 കഴിച്ചിട്ടും 200 തന്നെ
2: ഇരിക്കാം.
1: അതെ അതെ.
2: നമുക്ക് ഒരു കോളിലേക്ക് കൂടി പോവാം. ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ FM സ്വാഗതം.
1: അതെ, പറഞ്ഞോളൂ,
2: ചോദിച്ചോളൂ. ഡോക്ടർ അനിൽ ബാലചന്ദ്രനാണ്.
3: എന്റെ ഒരു ലൈഫ് സ്റ്റൈല് കുറച്ച് മോശമായിരുന്നു. അത്യാവശ്യം ലിക്കർ കൺസംപ്ഷൻ ഉണ്ടായിരുന്നു. ആ സമയം കഴിഞ്ഞപ്പോ എന്റെ ഷുഗർ ഒരു റാൻഡം ഷുഗർ നോക്കുമ്പോ ഒരു 180 ആ ലെവലിലെത്തി. HbA1c 7.5 ആ ലെവലിലേക്ക് വന്നായിരുന്നു. ഇപ്പൊ ഒരു 4-5 മാസമായിട്ട് ഞാൻ ആൽക്കോൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഷുഗർ കൊളസ്ട്രോള് BP 130-90 ആ ലെവലിലാണ് നിൽക്കുന്നത്. വയസ്സ് 55. ഷുഗർ ഞാൻ ഇനി മെഡിസിൻ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടോ?
1: തീർച്ചയായിട്ടും. നമുക്കിപ്പോ HbA1c എന്ന് പറയുന്നത് 7 മുകളിലാണ്. സാധാരണ നമ്മൾ പറയാറുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കിപ്പോ നമ്മുടെ പ്രായവും നമ്മുടെ പ്രഷറും ഒരു ബോർഡർ ലൈൻ ഹൈ ആണ്, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സാധാരണ അത് ആദ്യഭാഗം നമ്മൾ പറയാറുള്ള എന്താണ്, ഒരു 6.5 ഒക്കെ മുകളിൽ ഒക്കെ എത്തിക്കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടൊരു ജീവിതശൈലിയിലൂടെ നോക്കി ഒന്നും കൂടെ ഒന്ന് ഷുഗറും എല്ലാം ഒന്ന് നോക്കുക, കൺട്രോൾ ആണോ നോക്കുക എന്നുള്ളതാണ്. പക്ഷേ 7 മുകളിലുണ്ട്, നമുക്ക് കൊളസ്ട്രോൾ കൂടുതലുണ്ട്, BP ബോർഡർ ലൈൻ താഴത്തെ BP 90-95 എന്നല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത്?
3: ഓക്കെ. ഒരു
1: കൊളസ്ട്രോൾ LDL കൊളസ്ട്രോൾ എത്രയുണ്ട്? ആയിക്കോട്ടെ. അപ്പൊ സാധാരണ ഈ ഡയബറ്റീസ്, ഇപ്പൊ നമ്മളിപ്പോ ഡയബറ്റീസ് ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞു, ഒരു ഡയബറ്റീസ് ഉള്ള ആളുടെ കൊളസ്ട്രോൾ, കൃത്യമായിട്ടുള്ള ഒരു കൊളസ്ട്രോൾ വ്യതിയാനം എന്ന് പറയുന്നത് ഒരു ഒരു ഒരു ബോർഡർ ലൈൻ ഹൈ ആയിട്ടുള്ള ടോട്ടൽ കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ ഒരു 100 ഒരു 120 ഒരു ചുറ്റുവട്ടത്തില്, HDL വളരെ കുറവ്, ട്രൈഗ്ലിസറൈഡ് ഒരു 150-160 അടുത്ത്, അതിനെ ഈ ഡയബറ്റിക് ഡിസ്ലൈപ്പിഡീമിയ എന്ന് പറയും ഇത്. അപ്പം നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അത് വളരെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് തോന്നാമെങ്കിലും ഷുഗർ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ നോക്കേണ്ടതാണ്. അതിൽ ആദ്യം നമുക്കിപ്പോൾ ചെയ്യാവുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, കൃത്യമായിട്ടൊരു ഫാസ്റ്റിങ്ങും ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ഷുഗറൊക്കെ ഒന്ന് നോക്കുക, നോക്കി കൺട്രോളിലാണോ എന്ന് വരുത്തുക. ഈ HbA1c നോക്കിയത് ഈ അടുത്താണോ? ഓക്കെ. അപ്പോൾ 1 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞൊന്ന് റിപ്പീറ്റ് ചെയ്യൂ. റിപ്പീറ്റ് ചെയ്ത് HbA1c ഇപ്പോഴും കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, ഒപ്പം ജീവിതശൈലിയും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും.
2: ഓക്കെ, വിളിച്ചതിൽ വളരെ നന്ദി. ഇന്ന് നിരവധി ശ്രോതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കൊളസ്ട്രോളും ബ്ലഡ് പ്രഷർ

ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. എനിക്ക് തോന്നണം ഇത് ഒരുപാട് പേർക്ക് ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, അല്ല ഇതിൻ്റെ സാധ്യതകൾ കൂടി വരികയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ളൊരു ബോധവൽക്കരണം നടത്താൻ നമ്മുടെ ഈ പരിപാടിക്ക് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ വളരെ വിശദമായി മറുപടി പറഞ്ഞു. ലക്ഷ്മി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽ ബാലചന്ദ്രനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾ ദൂരീകരിച്ചതിന് നന്ദി. നമസ്കാരം.

സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484277110.

0: ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100. ഈ പരിപാടിയുടെ പ്രായോജകർ ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം. 0484-277-1100. ലക്ഷ്മി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാറസ്റ്റിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിശദമായ ചർച്ചയ്ക്ക് തയ്യാറെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ക്രമീകരിക്കുമെന്നും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യും. 1095 കോടി രൂപ ഇതിനായി അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി KSRTC ആരംഭിച്ച പിങ്ക് ബസ് ലേഡീസ് ഒള്ളി സർവീസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം ഖാദിമേള തിരുവനന്തപുരത്തെ പാളയം LMS കോമ്പൌണ്ടിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. മുറപുത്തരി പൂജകൾക്കുള്ള ശബരിമല ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം കണ്ടെടുത്തു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ദുരന്തസ്ഥലം സന്ദർശിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കം. ഇന്ത്യയിൽ നിന്നും 125 കായിക താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 4 മണി കഴിഞ്ഞ് 3 മിനിറ്റും 16 സെക്കൻഡും.

പ്രിയമുള്ളവരെ, സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഇന്നത്തെ നാലുമണിപ്പൂക്കളിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇനിയുള്ള കുറച്ച് സമയം നിങ്ങളുടെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി നമുക്ക് ഒരുമിച്ച് കൂട്ടുകൂടാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടഗാനം ആവശ്യപ്പെട്ട് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അയക്കേണ്ട നമ്പർ ഇതാണ്: 9446454588888. മലയാളം ഉൾപ്പെടെ ഹിന്ദിയും തമിഴ് ഗാനങ്ങളും ഈ പരിപാടിയിലൂടെ ആവശ്യപ്പെടാം. നമുക്ക് ആദ്യം ഒരു പാട്ട് കേൾക്കാം.

അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെസ്സേജുകളിലേക്ക് പോകാം. നാലുമണിപ്പൂക്കൾക്ക് നമസ്കാരം. ഈ മാസം 23 ജന്മദിനം ആഘോഷിക്കുന്ന 23 എന്ന് പറയുമ്പോൾ ഇന്നല്ലേ. ഞങ്ങളുടെ കൊച്ചുമകനായ ജോൺ റാഫേലിനും 27 ജന്മദിനം ആഘോഷിക്കുന്ന കൊച്ചുമകളായ അന്ന ജയനും ഒരു നല്ല ജന്മദിനഗാനം വെച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു നോബർട്ട് അപ്പൂപ്പനും ജയൻ അമ്മൂമ്മയും. ഫ്രം കോയമ്പത്തൂർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അപ്പൂപ്പനമ്മൂമ്മയും നമ്മൾ കൊച്ചുമക്കളൊക്കെ അടുത്ത് തന്നെയാണോ? അവിടെ തന്നെയാണോ? കോയമ്പത്തൂർ തന്നെയാണോ? അതോ വേറെ എവിടെയെങ്കിലാണോ? മക്കൾക്കൊക്കെ എന്ത് പ്രായം വേണ്ട? അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണോ? ഏതായാലും രണ്ട് മക്കൾക്കും രണ്ട് കൊച്ചുമക്കൾക്കും നാലുമണിപ്പൂക്കളുടെയും കൊച്ചു എഫ് എമ്മിൻ്റെയും പേരിൽ പിറന്നാൾ ആശംസകൾ നേരുന്നു കേട്ടോ. ഒരാളുടെ ജന്മദിനം ഇന്നാണ്, മറ്റേയാളുടെ വരുന്നതേ ഉള്ളൂ. രണ്ട് മക്കളോടും പറയണം പാട്ട് ചോദിച്ചു നാലുമണിപ്പൂക്കളിലേക്ക് പാട്ട് കിട്ടിയെന്നും. പിന്നെ ജന്മദിന ഗാനം എന്ന് പറയുന്നത് അധികം പാട്ടുകളൊന്നുമില്ല. അപ്പം ഞാൻ ഏതായാലും കുട്ടികൾക്ക് പറ്റുന്ന ഒരു പാട്ട് കൊടുക്കാം. ഇത് ജനപ്രിയൻ എന്ന സിനിമയിലെ പാട്ടാണ്. ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു, കേട്ടു നോക്കൂ. അപ്പം രണ്ട് മക്കളോടും അന്വേഷണം പറയൂ.

0: അടുക്കളയിലേക്ക് സ്മാർട്ട് സ്റ്റോറേജിന്റെ പുതിയ അനുഭവം കൊണ്ടുവരണോ?
1: ഫ്രിഡ്ജ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ ഓരോ ഫീച്ചറും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ മറി ഡ്രൈവ് മൾട്ടി ഫ്യൂച്ചർ എപ്പിക്കിൽ എത്തും.
0: സിംഗിൾ ഡോർ മുതൽ സൈഡ് ബൈ സൈഡ് AI റെഫ്രിജറേറ്റേഴ്സ് വരെ
1: കൊച്ചിയിലെ ഏറ്റവും വലിയ റെഫ്രിജറേറ്റർ കളക്ഷൻ
0: ഇന്ന് തന്നെ.

0: കളക്ഷൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
1: ഹായ് നാലുമണിപ്പൂവെ, സുഖമല്ലേ? ഞാൻ എടക്കുളത്ത് നിന്നും ശ്രീനന്ദയാണ്. ഇന്ന് എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരണം, ഒപ്പം ഫിലിമിലെ ഗാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രീനന്ദ, അച്ഛൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഏതായാലും അച്ഛനും നാലുമണിപ്പൂക്കളുടെ പേരിൽ പിറന്നാൾ ആശംസകൾ നേരുന്നു കേട്ടോ. അച്ഛൻ അടുത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞോളും. അപ്പോൾ ഒപ്പം സിനിമയിലെ പാട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മിനുങ്ങും മിന്നാമിനുങ്ങയാണോ ഉദ്ദേശിക്കുന്നത്? ഏതായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം, അച്ഛനും മോൾക്കും വേണ്ടിയിട്ട്.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
3: ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് അഖില, നോർത്ത് പറവൂരാണ് വീട്. എനിക്ക് സോണ സോണ ഒന്നാം നമ്പർ പാട്ട് വെച്ചു തരുമോ? സ്പെഷ്യൽ ഡെഡിക്കേഷൻ എൻ്റെ മോൾ ഗംഗയ്ക്ക് വേണ്ടി. അഖില, ഈ പാട്ട് ഗ്രീറ്റിംഗ്സ് എന്ന സിനിമയിലെ പാട്ടല്ലേ, അപ്പം മോൾക്ക് വേണ്ടി പാട്ട് വെച്ചുതരാം. നമ്മൾ വേറൊരു മെസ്സേജും കൂടെ ഉണ്ട്. ഹായ് നാലുമണിപ്പൂവേ, എനിക്കും എൻ്റെ മകൾ നിവേദിതയ്ക്കും വേണ്ടി ഒരു നല്ല പാട്ട് വെച്ചു തരുമോ? രമ്യ പാലാങ്കടവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം രമ്യ, മോളെ നിവേദിത, ഈ ഒരു പാട്ട് കേട്ടാൽ മതിയോ? ഗ്രീറ്റിംഗ്സ് എന്ന സിനിമയിലെ സോണ സോണ. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കേട്ടാലോ?

0: ലേറ്റസ്റ്റ് AI ACകളുടെ പെർഫോമൻസ് കൊച്ചിയിൽ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണോ?
1: AI ACകൾ മുതൽ ഇൻവെർട്ടർ മോഡലുകൾ വരെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അനുയോജ്യമായത് തിരഞ്ഞെടുക്കാം.
0: കൊച്ചിയിലെ ഏറ്റവും വലിയ AC കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ എപ്പിക്.
1: ഏറ്റവും വലിയ വിലക്കുറവ് ECMI.
0: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈജി ഫ്യൂച്ചർ എപ്പിക് മറീൻ ഡ്രൈവ്.

ഞാൻ സതി ശശി ഏഴിക്കര. നാലുമണിപ്പൂവിലേക്ക് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് പാട്ട് ചോദിക്കുന്നത്. ഇടയ്ക്കാണ് നാലുമണിപ്പൂവ് കേട്ടു തുടങ്ങിയത്. വളരെ ഇഷ്ടപ്പെട്ടു. ഒരു പാട്ട് തരുമോ? എന്റെ ചേച്ചി ഗീത, ട്വിൻ സിസ്റ്റർ സുധ, എന്റെ വീട്ടുകാർക്ക് വേണ്ടി സാജൻ, ഹിന്ദി ഫിലിമിലെ സാജൻ. താങ്ക് യു. അവതാരകരെ ഇഷ്ടമാണ്. അപ്പൊ തിരിച്ചു അങ്ങോട്ടും താങ്ക് യു കേട്ടോ, അവതാരകരെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട്. ഏതായാലും പരിപാടി ഇഷ്ടമാവുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വളരെയേറെ സന്തോഷം. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് പാട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. ആദ്യത്തെ പ്രാവശ്യം പാട്ട് ചോദിച്ചപ്പോൾ കിട്ടിയായിരുന്നോ? ഏതായാലും ഇത് സാജൻ സിനിമയിലെ പാട്ട് കേൾക്കാം. അപ്പൊ ചേച്ചിയോടും ചേച്ചി ഗീത, ട്വിൻ സിസ്റ്റർ സുധയോടും വീട്ടുകാരോടും എല്ലാവരോടും അന്വേഷണം പറയാം. ഈ ചേച്ചിമാരും ട്വിൻ സിസ്റ്ററൊക്കെ എവിടെയാണ്? അപ്പം അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: പുതിയ വലിയ മൈജി എപ്പിക് ഷോറൂമിൽ വീണ്ടും ഓഫറുകളുടെ ആഘോഷം.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും മെഗാ ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു.
0: കില്ലർ പ്രൈസും ക്യാഷ് ബാക്കും ഫ്രീ ഗിഫ്റ്റുകളും സ്പെഷ്യൽ ഓഫറുകളും.
1: ഇന്ന് തന്നെ മറീൻ ഡ്രൈവ് മൈജി എപ്പിക് സന്ദർശിക്കൂ.
0: എക്സ്പീരിയൻസ് ഫസ്റ്റ് ദെൻ ഷോപ്പ്.
2: ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? ഞാൻ ചേർത്തലയിൽ നിന്നും ശ്രീജയാണ്. ഇന്ന് ഞങ്ങളുടെ ഗൗരിമോളുടെ ബർത്ത്ഡേയാണ്. ഇന്ന് ഒരുപാട് പേരുടെ ബർത്ത്ഡേ ഉണ്ടല്ലോ. ഇന്ന് കൂടുതലും ബർത്ത്ഡേ മെസ്സേജസാണ് വരുന്നത്. മൻ എന്ന ഹിന്ദി സിനിമയിലെ ദിനക്ക് ദിൻ ധാന എന്ന ഗാനം വെച്ച് തരണമെന്ന് അപേക്ഷിക്കുന്നു. കൂടാതെ വീട്ടിലെ എല്ലാവർക്കും ഒരു ഹായ് പറയണേ. അപ്പം ശ്രീജ, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഏതായാലും എല്ലാവരോടും, ശ്രീജയുടെ വീട്ടിലുള്ള എല്ലാവരോടും ഒരു നല്ല ഹായ് കേട്ടോ. പിന്നെ അതുകൂടാണ്ട് ഗൗരിമോളെ, എന്താണ് ഇന്ന് ബർത്ത്ഡേക്ക് എന്തായിരുന്നു പരിപാടി? ക്ലാസ്സിലൊക്കെ ചോക്ലേറ്റ് കൊടുത്തോ? അമ്മ പായസമൊക്കെ വെച്ച് തന്നോ? അതോ കേക്ക് കട്ട് ചെയ്തോ? ഏതായാലും ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം അമ്മ ചോദിച്ച ഈ പാട്ട് മോളോട് ഇഷ്ടപ്പെട്ട പാട്ടാണോ? ഏതായാലും നമുക്ക് കേൾക്കാം. അപ്പം വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ടിതാ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
1: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.

പ്രിയമുള്ളവരെ, നമുക്ക് അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹേ, ഞാൻ ജിജുമോൻ. ഞാൻ വർക്ക്ഷോപ്പിൽ നിന്നാണ്. ഞാൻ മെക്കാനിക്കാണ് കാറിൻ്റെ. എൻ്റെ കൂട്ടുകാരൻ പാച്ച് വർക്ക് ചെയ്യുന്ന എൻ്റെ ചങ്ക് ബ്രോ അതുൽ വർക്ക്ഷോപ്പിൽ നിന്നും പിരിഞ്ഞുപോയി. ബട്ട് എപ്പോഴും ഞാൻ ഓർക്കും അവനെ. അവന് വേണ്ടി മറക്കാമെല്ലാം മറക്കാമെന്ന സ്വപ്നക്കൂടിലെ പാട്ട് വെച്ചു തരുമോ? ജിജുമോനെ പാട്ടൊക്കെ വെച്ചു തരാം, പക്ഷേ ഈ ചങ്ക് ബ്രോ അതുൽ പിരിഞ്ഞുപോയിന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് പിരിഞ്ഞുപോയത്? പിണങ്ങിയിട്ടാണോ, ജിജുമോനോട് പിണങ്ങിയിട്ടാണോ പോയത്? അതോ വേറെ വല്ല നല്ല ജോലി കിട്ടിയിട്ടാണോ? ഇനി പിണങ്ങിയിട്ടാണെങ്കിൽ തന്നെ ഒന്ന് വിളിച്ച് നമുക്ക് സമാധാനിപ്പിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഒന്ന് വിളിച്ച് സംസാരിക്കുക, എന്നിട്ട് പിണങ്ങിപ്പോന്ന് എന്താണെന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞ് തീർത്തിട്ട് തിരിച്ച് കൊണ്ടുവരാമല്ലോ. അതേപോലെ തന്നെ എപ്പോഴും ഓർക്കുമെന്ന് പറഞ്ഞു. എപ്പോഴും എന്തിനാ ഓർക്കുന്നത്? വിളിച്ചുകൂടെ, വിളിച്ച് സംസാരിച്ചുകൂടെ. ഇനി വിളിക്കാൻ മടിയാണെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജും അയക്കാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ വിളിക്കുകയോ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ട് പിണക്കമെല്ലാം മാറ്റണം കേട്ടോ. പറ്റുമെങ്കിൽ തിരിച്ചു വരാനും പറയൂ. ഏതായാലും പാട്ട് ഞാൻ വെച്ചു തരാം. ഈ പാട്ടിനെ അതുൽ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. എവിടെ അതുലിൻ്റെ വീട്? എവിടെയാണ്? അവിടെ തന്നെയാണോ? മാള തൃശ്ശൂരിൽ നിന്നാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. മാളയിൽ തന്നെയാണോ വീട്? ഇനി അതുൽ ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാ പിണക്കമൊക്കെ വേഗം മാറ്റിക്കൊള്ളൂ കേട്ടോ, ജിജുമോനായിട്ടുള്ളത്. അല്ലെങ്കിൽ ജിജുമോനെ വേഗം തന്നെ വാട്സാപ്പ് മെസ്സേജ് അയച്ചോളൂ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നാലുമണിപ്പൂക്കളിലേക്ക് ഒരു മെസ്സേജ് അയക്കണം കേട്ടോ, പിണക്കമെല്ലാം മാറിയെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്കിപ്പോൾ തൽക്കാലം ഈ പാട്ട് കേൾക്കാം.

0: വെള്ളവും വൈദ്യുതിയും ലാഭിക്കുന്ന സ്മാർട്ട് വാഷിംഗ് മെഷീനുകൾ പരിചയപ്പെടണം.
1: സെമി ഓട്ടോമാറ്റിക്, ടോപ്പ് ലോഡ്, AI വാഷിംഗ് മെഷീൻസ് തുടങ്ങി നിങ്ങളുടെ ആവശ്യത്തിന് അനുയോജ്യമായ മോഡലുകൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ മൾട്ടി ഫ്യൂച്ചർ എപ്പിക്കിൽ എത്തും.
0: കൊച്ചിയിലെ ഏറ്റവും വലിയ വാഷിംഗ് മെഷീൻ കളക്ഷൻ, മൾട്ടി ഫ്യൂച്ചർ എപ്പിക്, മറീൻ ഡ്രൈവ്.

പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കരയുന്ന സങ്കടപ്പെടുന്ന സ്മൈലൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. നന്ദ, ആലപ്പുഴയിൽ എവിടെയാണ് നന്ദയുടെ വീട്? ഏതായാലും നന്ദയുടെ ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചു തരാം. ഇനി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ.

ഹായ് നാലുമണി പൂവേ, ഞാൻ ഇള, ഞങ്ങൾ കൈവേലിയിൽ നിന്നാണ്, ബ്രാക്കറ്റിൽ കോഴിക്കോട് എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? വൈശാലി എന്ന ചിത്രത്തിൽ ഇന്ദു പുഷ്പം ചൂടി നിൽക്കുമെന്ന ഗാനം വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇള, ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ, ഈ പരിപാടി സ്ഥിരം കേൾക്കാറുണ്ടോ? നാലുമണി പൂക്കൾ വേറെയും പരിപാടികൾ കേൾക്കുന്നുണ്ടോ? ഈ കോഴിക്കോട് ഇത്രയും ദൂരയിൽ നിന്ന് ഈ പ്രോഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് മാത്രം ചോദിച്ചതാട്ടോ, അത്രയും ക്ലിയർ ആയിട്ടൊക്കെ അവിടെ കിട്ടുമോ? ഏതായാലും വളരെയേറെ സന്തോഷം നമ്മുടെ ഈ പരിപാടിയിലേക്ക് മെസ്സേജ് അയച്ചാലും. അപ്പോൾ ഇന്നത്തെ നാലുമണിപ്പൂക്കളിലെ അവസാനത്തെ പാട്ടാണ് നമുക്ക് കേൾക്കാം.

സമയം ഇവിടെ കഴിയുകയാണ്. മറ്റൊരു മെസ്സേജ് അതിങ്ങനെയാണ്, ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ചേർത്തലയിൽ നിന്ന് മനുവാണ്. എൻ്റെ 1.5 വയസ്സുള്ള അത്തുക്കുട്ടന് തെമ്മ തെമ്മ തെമ്മടിക്കാറ്റ് എന്ന പാട്ടും ഇഷ്ടമാണ്, ആ പാട്ട് വെച്ച് തരാമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനു, പരിപാടിയുടെ സമയം ഇവിടെ കഴിഞ്ഞു, പാട്ട് വെക്കാൻ സമയമില്ല, എന്നാലും മോനോട് പിന്നെ ഒരിക്കൽ പാട്ട് വെച്ച് തരാമെന്ന് പറയൂ കേട്ടോ. വേറെ ദിവസം കൊണ്ട് മെസ്സേജ് അയക്കുക. ഏതായാലും മോന് നാലുമണിപ്പൂക്കളുടെ ഒരു ചക്കരയുമ കൊടുത്തോളും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിയുകയാണ്. ഇത്രയും സമയം ഈ ഗാനങ്ങൾ ആസ്വദിച്ചും മെസ്സേജുകൾ അയച്ചും എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടും ഒത്തിരിയേറെ നന്ദി, സ്നേഹം, സന്തോഷം. ഈ പരിപാടി വീണ്ടും നാളെ വൈകുന്നേരം 4 മണിക്ക്. അതുവരേക്കും ബൈ.

0: സേവന വാർത്തകൾ. ദുർബല വിഭാഗ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി 2026-27 വർഷം നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് എറണാകുളം ജില്ലയിലെ അർഹരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട തൊഴിൽ മേഖലയിൽ വൈദഗ്ധ്യവും പ്രായോഗിക പരിചയവുമുള്ള 100,000 രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായം 18-50. അപേക്ഷയിൽ നിലവിൽ സ്ഥിരം തൊഴിൽ വരുമാനം ഉണ്ടായിരിക്കരുത്. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 25.
1: പുതിയ വലിയ മൈജി എപ്പിക് ഷോറൂമിൽ വീണ്ടും ഓഫറുകളുടെ ആഘോഷം.
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും മെഗാ ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു.
1: കില്ലർ പ്രൈസും ക്യാഷ് ബാക്കും ഫ്രീ ഗിഫ്റ്റുകളും സ്പെഷ്യൽ ഓഫറുകളും.
2: ഇന്ന് തന്നെ മറീൻ ഡ്രൈവ് മൈജി എപ്പിക് സന്ദർശിക്കൂ.
1: എക്സ്പീരിയൻസ് ഫസ്റ്റ് ദെൻ ഷോപ്പ്.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
2: ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഗെയിം കളിച്ചു നോക്കിയാലോ?
1: എങ്കിൽ ആദ്യം മൾട്ടി ഫ്യൂച്ചർ എപ്പിക്കിൽ എത്തും.
2: ഹൈ പെർഫോമൻസ് ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യൂ.
1: സ്പീഡും ഗ്രാഫിക്സും പെർഫോമൻസും സ്വയം പരീക്ഷിക്കൂ.
2: പ്രൊഫഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പുകൾ ഉൾപ്പെടെ കൊച്ചിയിലെ ഏറ്റവും വലിയ ലാപ്ടോപ്പ് കളക്ഷൻ
1: ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൾട്ടി ഫ്യൂച്ചർ എപ്പിക് മറീൻ ഡ്രൈവ്.
0: പള്ളിക്കത്തോട് PTCM ഗവൺമെന്റ് ITIയിൽ വിവിധ ട്രേഡുകളിൽ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ITIയിൽ നേരിട്ടെത്തി ഈ മാസം 25 വരെ അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. അപേക്ഷാ ഫീസ് 100 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9747482771. നമ്പർ ഒരിക്കൽ കൂടി 9747482771.
2: വലിയ ടിവി സ്ക്രീൻ, അതിലും വലിയ എക്സ്പീരിയൻസ്.
1: 4K HD OLED QLED RGB ഡിസ്പ്ലേ റെസല്യൂഷൻ തുടങ്ങി ഏറ്റവും പുതിയ സ്മാർട്ട് ടിവികൾ നേരിട്ട് കണ്ടും താരതമ്യം ചെയ്തും തിരഞ്ഞെടുക്കണം.
2: കൊച്ചിയിലെ ഏറ്റവും വലിയ ടിവി കളക്ഷൻ കാണാൻ മറീൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിൽ എത്തൂ.
1: ഏറ്റവും വലിയ വിലക്കുറവ് ECMI.
2: മൈജി ഫ്യൂച്ചർ എപ്പിക്.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
9: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
8: പരിപൂർണ പരിശോധയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
9: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: കൊച്ചിയിൽ കിച്ചൺ അപ്ലയൻസസിന് ഓഫർ ആറാട്ട്.
1: ഇൻവെർട്ടർ ബാറ്ററി കോംബോയ്ക്കൊപ്പം തിരഞ്ഞെടുക്കാം എയർ ഫ്രയർ ഓർ ഫുഡ് പ്രോസസർ.
2: മൈക്രോവേവ് അവനോടൊപ്പം പോർട്ടബിൾ ബ്ലെൻഡർ.
1: അയണിംഗ് ബോർഡിനൊപ്പം അയൺ ബോക്സ്.
2: 50% ഓഫിൽ ബെഡ്ഷീറ്റ് വിത്ത് പില്ലോ കവർ.
1: സ്മോൾ ആൻഡ് കിച്ചൺ അപ്ലയൻസുകൾക്ക് തകർപ്പൻ ഓഫറുകൾ.
2: ഓഫർ ജൂലൈ 26 വരെ. കൊച്ചിയുടെ ആദ്യ എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് സെന്റർ ആയ മൈജി ഫ്യൂച്ചർ എപ്പിക്കിലേക്ക് സ്വാഗതം.
1: ഗാഡ്ജറ്റ്സ് ആകട്ടെ അപ്ലയൻസസ് ആകട്ടെ, നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്തും ആദ്യം എക്സ്പീരിയൻസ് ചെയ്യൂ, പിന്നെ ഷോപ്പ് ചെയ്യൂ.
2: എക്സ്പീരിയൻസ് ചെയ്യാം
1: കൊച്ചിയിലെ ഏറ്റവും വലിയ കളക്ഷൻ,
2: ഏറ്റവും വലിയ ഷോറൂം,
1: ഏറ്റവും വലിയ വിലക്കുറവ്.
2: ഇന്ന് തന്നെ മറീൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ എപ്പിക് സന്ദർശിക്കൂ.
0: ആക്ട് കേരള സംഘടിപ്പിക്കുന്ന

0: കഥ കവിത സാഹിത്യ ശില്പശാല ഈ വരുന്ന ശനിയാഴ്ച 25 ഇടപ്പള്ളി PWD ഗസ്റ്റ് ഹൌസിൽ നടക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക 8848419974. നമ്പർ ഒരിക്കൽ കൂടി 8848419974. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
2: അന്താരാഷ്ട്ര ജലപാതകൾ സുരക്ഷിതമായി തുടരണമെന്നും പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹാരം കാണണമെന്നും ആസിയാൻ ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിശദമായ ചർച്ചയ്ക്ക് തയ്യാറെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യും. 1095 കോടി രൂപ ഇതിനായി അനുവദിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. KSRTC ആരംഭിച്ച പിങ്ക് ബസ് ലേഡീസ് ഓൺലി സർവീസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഇസ്ലാമിക പണ്ഡിതനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിച്ച ശിക്ഷ മരവിപ്പിക്കണമെന്ന 5-6 പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഒന്നാം പ്രതി പൾസർ സുനിയുടെ ആവശ്യവും ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. നിറപുത്തരി പൂജകൾക്കുള്ള ശബരിമല ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് വൈകുന്നേരം 5 ആരംഭിക്കും. ആഴക്കടൽ മത്സ്യ ഇനങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഡീപ് ഡാറ്റ എന്ന പേരിൽ മൊബൈൽ ആപ്പ് പുറത്തിറക്കി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കം. ഇന്ത്യയിൽ നിന്നും 125 കായിക താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും.
1: ആകാശവാണി FM വാർത്തകൾ.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 കഴിഞ്ഞ് 2 മിനിറ്റും 39 സെക്കൻഡും.

പ്രിയരെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും ആലപിച്ചത്. ബിച്ചു തിരുമലയുടെ വരികൾ, SP വെങ്കിടേഷിന്റെ സംഗീതം.

ഒരറിയിപ്പ്. ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ ജൂലൈ മാസം 24 തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 3-5 വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനികക്ഷേമ പദ്ധതികൾ, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ ബിജു സിഒ മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ നാളെ ജൂലൈ 24 തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 3-5 ഇടയ്ക്ക് വിളിക്കുക. നമ്പർ 94 46 45 58 88 അല്ലെങ്കിൽ 04 84 24 26 397. മറ്റൊരു നമ്പർ 04 84 24 26 387. നമ്പറുകൾ ആവർത്തിക്കാം: 94 46 45 58 88 അല്ലെങ്കിൽ 04 84 24 26 397. മറ്റൊരു നമ്പർ 04 84 24 26 387. ഓർമ്മിക്കുക, നാളെ ജൂലൈ 24 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-5 ഹലോ കൊച്ചി എഫ് എം പരിപാടിയിൽ

ചർച്ച ചെയ്യുന്നു വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനികക്ഷേമ പദ്ധതികൾ. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം സുജാത മോഹനും ജ്യോത്സ്ന രാധാകൃഷ്ണനും സ്മിതയും ആലപിച്ചത്. ചിത്രം പ്രണയമണിത്തൂവൽ. ഗാനരചന കൈതപ്രം. സംഗീതം മോഹൻ സിത്താര.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സ്മാർട്ട് ഫോൺ വാങ്ങാൻ പോവുകയാണോ?
2: എങ്കിൽ ആദ്യം മറൈൻ ഡ്രൈവ് മൾട്ടി ഫീച്ചർ എപ്പിക്കലെത്തും. ഫീച്ചറുകളും ക്യാമറയും AI എല്ലാം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങും.
1: കൊച്ചിയിലെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ കളക്ഷൻ,
2: ഏറ്റവും വലിയ വിലക്കുറവ്, ECMI.
1: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൾട്ടി ഫീച്ചർ എപ്പിക് മറൈൻ ഡ്രൈവ്.
3: ബിച്ചു തിരുമലയും ജോൺസണും ഒരുക്കി CEO ആൻഡോയ്ക്കൊപ്പം ചിത്രയും മിൻമിനിയും ജാൻസിയും ആലപിച്ച ഗാനം മൈ ഡിയർ മുത്തച്ഛൻ എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: മെറീൻ ഡ്രൈവിൽ ആക്സസറീസിന് ഇനി ഓഫറുകളുടെ പുതിയ ശബ്ദം. 75% വരെ ഓഫിൽ ഇയർ വെയറബിൾ
1: ബോട്ട് വയർലെസ് ഹെഡ്ഫോൺ അപ് ടു 52% ഓഫിൽ.
0: 70% വരെ ഓഫറിൽ പാർട്ടി സ്പീക്കർ.
1: 65% വരെ ഓഫിൽ സൗണ്ട് ബാർ.
0: മെറീൻ ഡ്രൈവ് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിൽ ജൂലൈ 26 വരെ.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുള്ളക്കൽ ആലപ്പുഴ.
3: യേശുദാസ് നയിച്ച ഗാനം ക്ഷണക്കത്ത് എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനമൊരുക്കിയത് കൈതപ്രവും ശരത്തും.

0: പുതിയ വലിയ മൈജി എപ്പിക് ഷോറൂമിൽ വീണ്ടും ഓഫറുകളുടെ ആഘോഷം.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും മെഗാ ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു.
0: കില്ലർ പ്രൈസും ക്യാഷ് ബാക്കും ഫ്രീ ഗിഫ്റ്റുകളും സ്പെഷ്യൽ ഓഫറുകളും.
1: ഇന്ന് തന്നെ മെറീൻ ഡ്രൈവ് മൈജി എപ്പിക് സന്ദർശിക്കൂ.
0: എക്സ്പീരിയൻസ് ഫസ്റ്റ് ദെൻ ഷോപ്പ്.
2: ബി കെ ഹരിനാരായണൻ, ആനന്ദ് മധുസൂദനൻ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഗാനം അയ്യർ ഇൻ അറേബ്യ എന്ന ചിത്രത്തിൽ നിന്ന്, പാടിയത് വിജയ് യേശുദാസും നിത്യാ മാമനും.

0: വലിയ ടി വി സ്ക്രീൻ, അതിലും വലിയ എക്സ്പീരിയൻസ്,
1: 4K HD OLED QLED RGB ഡിസ്പ്ലേ റെസല്യൂഷൻ തുടങ്ങി ഏറ്റവും പുതിയ സ്മാർട്ട് ടിവികൾ നേരിട്ട് കണ്ടും താരതമ്യം ചെയ്തും തിരഞ്ഞെടുക്കണം.
0: കൊച്ചിയിലെ ഏറ്റവും വലിയ ടി വി കളക്ഷൻ കാണാൻ മെറിൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിൽ എത്തൂ.
1: ഏറ്റവും വലിയ വിലക്കുറവ് ECEMI.
0: മൈജി ഫ്യൂച്ചർ എപ്പിക്.
2: കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത് ചിത്ര. ഗാനരചന, സംഗീത സംവിധാനം കൈതപ്രം.

തൂവാനത്തുമ്പികൾ. ഈ ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം ഇപ്പോൾ കേൾക്കാം. ഗാനമൊരുക്കിയത് ശ്രീകുമാരൻ തമ്പിയും പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥും.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: വൈകുന്നേരത്തെ വേണാടിൽ കയറി തിരുവനന്തപുരത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ ദേവികയുടെ മരണവാർത്ത ലാലു വിളിച്ചറിയിച്ചു.
0: സ്നേഹനൊമ്പരം, രാംമോഹൻ കാരോട്ടിന്റെ കഥ.
2: മെട്രോ സ്റ്റേഷനിൽ നിന്നിറങ്ങി ഞങ്ങൾ ബസ് കയറാൻ വരിയിൽ കാത്തു നിൽക്കുമ്പോൾ 3 കൊച്ചുകുട്ടികളാണ് തൊട്ടു മുമ്പിൽ.
0: പി പി ഋഷികേശൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
3: വേലക്കാരൻ വാസു പകർച്ച വാങ്ങി വരുന്നത് കണ്ട് അയാൾ ചോദിച്ചു, വിഭവങ്ങളെല്ലാം ഉണ്ടോ വാസുവേ? ഉണ്ട് മുതലാളി.
0: തിരുവോണത്തിനൊരു സ്നേഹോപഹാരം, എൻ ജെ ബാബു വൈറ്റില എഴുതി അവതരിപ്പിക്കുന്ന കഥ. നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ചലച്ചിത്രഗാന പരിപാടിക്കിടയിൽ അവിചാരിതമായി തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം.
0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 കഴിഞ്ഞ് 45:06. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
5: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.

0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
1: വിതയുടെ തുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക അഭിവൃദ്ധിക്ക് ഉൽപാദന വർധനവിനും സംഭരണത്തിനും വിപണനത്തിനും ഒപ്പം തന്നെ സംസ്കരണത്തിലൂടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വികസനത്തിനും അവയുടെ വ്യാപനത്തിനും വിപണനത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. കൃഷിയെ ഒരു സംരംഭമാക്കി മാറ്റുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും മൂല്യവർദ്ധനവ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് സംസ്കരണത്തിലൂടെയുള്ള നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതിൽ ലഘു സംസ്കരണം എന്ന രീതി മുതൽ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വരെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് പഴം പച്ചക്കറി സംസ്കരണത്തിലെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് വിശദമാക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ പി ആർ ഗീതാലക്ഷ്മി.
3: പഴം പച്ചക്കറി സംസ്കരണം എന്ന് പറയുമ്പോൾ തന്നെ പരമ്പരാഗത രീതിയിലുള്ള മാർഗങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പക്ഷേ ഈ മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ പലപ്പോഴും ഉപഭോക്താക്കൾക്ക് സ്വീകാര്യം ആകണമെന്നില്ല. അവിടെയാണ് നമ്മുടെ നൂതനമായ സാങ്കേതിക വിദ്യകളുടെ പ്രാധാന്യം വരുന്നത്. ഇന്ന് നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പോഷകങ്ങളുടെയും ഗുണനിലവാരത്തിൻ്റെയും കാര്യത്തിൽ വളരെ മുൻപന്തിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനത്തിനായി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന സാങ്കേതിക വിദ്യകളാണ് സ്പ്രേ ഡ്രൈ. ഇത് നമ്മുടെ പഴത്തിൻ്റെ ചാറ് അല്ലെങ്കിൽ പഴത്തിൻ്റെ ജ്യൂസിൽ നിന്നും ജ്യൂസ് പൗഡറുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയാണ്. അതായത് നമ്മൾ പഴച്ചാറെടുക്കുന്നു, അതിൽ നിന്ന് പൊടി ഉണ്ടാക്കുന്നു. ഈ പൊടി നമ്മൾ വെള്ളത്തിലേക്ക് കലക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് പഴത്തിൻ്റെ ജ്യൂസ് നമുക്ക് ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള പഴച്ചാറുകൾ വിപണിയിൽ ലഭ്യമാണ്. പക്ഷെ അവ പലപ്പോഴും 100% പഴരസം അല്ലെങ്കിൽ പഴത്തിൻ്റെ ജ്യൂസ് ആകണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള സ്പ്രേ ഡ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ കൂടെ നമുക്ക് പഴച്ചാറിനെ ജ്യൂസ് പൗഡറുകളാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഇതിൽ പഴച്ചാറിനോടൊപ്പം തന്നെ കരിയർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മാൾട്ടോട്രെക്സിൻ സ്റ്റാർച്ച് പോലെയുള്ള മെറ്റീരിയലുകൾ ചേർത്ത് അവയെ സ്പ്രേ ഡ്രൈയിങ്ങിന്റെ മെഷീനിൽ കൂടി കടത്തിവിട്ടതിന് ശേഷം ആറ്റോമൈസേഷൻ വരി അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് അല്ലെങ്കിൽ പൊടി രൂപത്തിലാക്കി എടുത്താണ് ഫ്രൂട്ട് ജ്യൂസ് പൗഡേഴ്സ് തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പഴങ്ങളെയും പച്ചക്കറികളെയും ഉണക്കിയെടുക്കുന്നത് വളരെയധികം ഉയർന്ന താപനിലയിലാണ്. എത്രത്തോളം താപനില ഉയരുന്നോ അതിനുള്ളിലെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നിറവും മണവും രുചിയും പോഷക ഗുണങ്ങളും ഉൽപ്പന്നങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഫ്രീസ് ഡ്രൈയിങ്. ഈ ഫ്രീസ് ഡ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഈർപ്പം നീക്കം ചെയ്യുന്നത് വളരെ താഴ്ന്ന താപനിലയിലാണ്. -18°C താപനിലയിൽ ഈ ഉൽപ്പന്നങ്ങളെ ശീതീകരിച്ച ശേഷം -50 മുതൽ -80°C വരെ താപനിലയിൽ ഇവയെ ഉണക്കിയെടുക്കുന്നത് കൊണ്ട് കരരൂപത്തിലുള്ള ജലാംശം അങ്ങനെ തന്നെ വാതകരൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു. അതിനെ നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നു. അപ്പൊ ഇത്തരത്തിൽ വളരെ കുറഞ്ഞ താപനിലയിൽ നമ്മൾ ഉണക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങളുടെ നിറം, രുചി, പോഷകം, ഘടന എന്നിവയെല്ലാം തന്നെ പരമാവധി നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഉൽപ്പന്നങ്ങളെ സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുക്കുകയോ അതുപോലുള്ള ഡ്രയറുകളിൽ ഉയർന്ന താപനിലയിൽ ഉണക്കിയെടുക്കുമ്പോഴോ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ നിറം മാറുന്നതായിട്ട് കാണാം. ഒരു

ബ്രൗൺ നിറമോ അല്ലെങ്കിൽ കറുത്ത നിറമോ ഒക്കെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുമ്പോഴും ഒക്കെ ആയിത്തീരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ ഈ ഫ്രീസ് ഡ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ കാണാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ പഴങ്ങളുടെ ഏതാണോ നിറം, ആ നിറവും ആ മണവും രുചിയും എല്ലാം തന്നെ ഫ്രീസ് ഡ്രൈയിങ് ഉൽപ്പന്നങ്ങളിൽ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. മറ്റൊരു സാങ്കേതിക വിദ്യയാണ് അതിസമ്മർദ്ദ സംസ്കരണം അഥവാ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മുടെ ഉൽപ്പന്നത്തിനെ താഴ്ന്ന താപനിലയിൽ പ്രോസസ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഹൈ പ്രഷർ പ്രോസസ്സിംഗിൽ അണുക്കളെ നിർജീവമാക്കുന്നതിനും രാസപ്രക്രിയകളെ തടയുന്നതിനും ഉയർന്ന താപത്തിന് പകരം ഉയർന്ന മർദ്ദമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇതുമൂലം നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനായിട്ട് സാധിക്കുന്നു. പോഷക നഷ്ടങ്ങൾ ഉണ്ടാവുന്നില്ല, നിറവും മണവും രുചിയും നഷ്ടപ്പെടുന്നില്ല എന്നത് മാത്രമല്ല അവയുടെ തനതായ ഘടന നിലനിർത്താനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതിസമ്മർദ്ദ സംസ്കരണ രീതിയിൽ നമുക്ക് ദ്രാവക രൂപത്തിലുള്ളതോ അതല്ലെങ്കിൽ ഖരരൂപത്തിലുള്ളതോ ആയ ഭക്ഷ്യവസ്തുക്കളെ വായു കടക്കാത്തതും ഉയർന്ന മർദ്ദത്തെ അതിജീവിക്കാൻ ശേഷിയുള്ളതുമായ പാക്കറ്റുകളിലാക്കി HPP അല്ലെങ്കിൽ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് മെഷീനുകളിലേക്ക് കടത്തിവിടുന്നു. ഈ സാങ്കേതിക വിദ്യയിൽ ഉൽപ്പന്നത്തിന് കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള അണുജീവികളുടെ പ്രവർത്തനത്തിനെ നിർജീവമാക്കുകയും പോഷകങ്ങളെ അതിന് അവയെ പഞ്ചസാര, തേൻ, ഉപ്പ് ഇതുപോലെയുള്ള

അതിന് അവയെ പഞ്ചസാര, തേൻ, ഉപ്പ് ഇതുപോലെയുള്ള ഉയർന്ന സാന്ദ്രതയുള്ള ലായനികൾ മുക്കി വെച്ചതിന് ശേഷം അവയിൽ നിന്ന് ഏകദേശം 50% ഉള്ള ജലാംശത്തിനെ നീക്കം ചെയ്യുന്നു. ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളെ വീണ്ടും ഡ്രയറുകളിൽ ഉണക്കിയെടുത്താണ് നമ്മുടെ ഓസ്മോ ഡീഹൈഡ്രേഷൻ സാങ്കേതികവിദ്യ പ്രാവർത്തികമാക്കുന്നത്. ഇന്ന് നമ്മൾ ബേക്കറികളിൽ കാണുന്ന സംസ്കരിച്ച വിവിധ തരത്തിലുള്ള പഴങ്ങളെ ഈ ഓസ്മോ ഡീഹൈഡ്രേഷൻ സാങ്കേതിക വിദ്യയിൽ കൂടിയാണ് ഉണക്കിയെടുത്തിട്ടുള്ളത്. നേരിട്ട് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്ന പഴം പച്ചക്കറികളുടെ നിറവും ഘടനയും ഒക്കെ മാറുമെങ്കിൽ ഓസ്മോ ഡീഹൈഡ്രേഷൻ സാങ്കേതിക വിദ്യയിലൂടെ ഉണക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഘടനയും മണവും രുചിയും എല്ലാം തന്നെ നമുക്ക് കൂടുതലായി നിലനിർത്താനായിട്ട് സാധിക്കുന്നു. മറ്റൊരു നൂതനമായ ഉണക്കൽ പ്രക്രിയയാണ് വാക്വം ഡ്രൈയിങ് എന്ന് പറയുന്നത്.

0: പരമ്പരാഗത രീതിയും ഇതുതന്നെയാണ്. എന്നാൽ കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ താപനിലയും പഴങ്ങളും പച്ചക്കറികളും വറുത്തെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് വാക്വം ഫ്രൈ. ഇത്തരത്തിലൂടെ ഗുണനിലവാരമുള്ള കൊഴുപ്പ് കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നു. വാക്വം ഫ്രൈയിങ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് പഴുത്ത പഴങ്ങളെയും ചിപ്സുകളാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് പഴുത്ത ചക്കപ്പഴവും പഴുത്ത ഏത്തപ്പഴത്തിൻ്റെയും ഒക്കെ ചിപ്സ് ലഭ്യമാകുന്നത്. ചക്ക, മാങ്ങ, കൈതച്ചക്ക മുതലായ പഴങ്ങളിൽ നിന്നും കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും എല്ലാം തന്നെ നമുക്ക് വാക്വം ഫ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ കൂടെ ചിപ്സുകൾ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. ഇന്ന് വിപണിയിൽ ഉപഭോക്താക്കൾ അന്വേഷിച്ചു വരുന്നതും ഇത്തരത്തിലുള്ള വാക്വം ഫ്രൈഡ് ചിപ്സുകളാണ്. മറ്റൊരു സാങ്കേതിക വിദ്യയാണ് റിട്ടോർട്ട് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ റിട്ടോർട്ട് പാക്കേജിംഗ്. ഇവയിൽ റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളായ അവിയൽ, അതല്ലെങ്കിൽ മീൻകറി, പനീർ കറി, രാമശ്ശേരി ഇഡലി, ഇങ്ങനെയുള്ള റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളെ പാക്കറ്റുകളിനുള്ളിലാക്കി റിട്ടോർട്ട് പ്രോസസ്സിംഗിൽ കൂടി നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് കൂടുതൽ നാൾ സൂക്ഷിച്ചു വയ്ക്കുവാനും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നു. ഇത്തരത്തിലുള്ള നൂതനമായ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയാൽ ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള പോഷക സമൃദ്ധമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നൽകുവാൻ നമുക്ക് സാധിക്കും. എങ്കിൽ മാത്രമേ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിലൂടെ നമുക്ക് കൃഷിയെ ഒരു വ്യവസായമായും സംരംഭമായും മാറ്റുവാനായി സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞ നൂതനമായ സാങ്കേതിക വിദ്യകളുടെ മെഷീനുകൾ ഓരോ സംരംഭകർക്കും വാങ്ങിക്കുക എന്നുള്ളത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവയെല്ലാം തന്നെ ഉയർന്ന വിലയുള്ളവയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ടാണ് നമുക്ക് ഇനി ഇൻക്യുബേഷൻ സെന്ററുകൾ നിലവിലുള്ളത്. കേരള കാർഷിക സർവകലാശാലയുടെ ഇൻക്യുബേഷൻ സെന്ററുകളിൽ വെള്ളായണിയിലും അതുപോലെ തന്നെ വെള്ളാണിക്കരയിലുമുള്ള അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകളിൽ ഇത്തരത്തിലുള്ള നൂതനമായ സാങ്കേതിക വിദ്യകളുടെ യന്ത്രങ്ങൾ ലഭ്യമാണ്. കർഷകർക്ക് ഈ ഇൻക്യുബേഷൻ സെന്ററുകളിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവർക്ക് ഈ ഇൻക്യുബേഷൻ സെന്ററുകളിൽ വന്ന് മെഷീനുകൾ കാണാനും ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുവന്ന് വികസിപ്പിച്ചെടുക്കുന്നതിനും ഈ മെഷീനുകൾ ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് ഓരോ സംരംഭകർക്കും അല്ലെങ്കിൽ വ്യവസായം തുടങ്ങുന്നവരും ഉടനെ തന്നെ പോയി ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീനുകൾ വാങ്ങണമെന്ന് ആവശ്യമില്ല. അവർക്ക് ഇത്തരം ഇൻക്യുബേഷൻ സെന്ററുകൾ പ്രയോജനപ്പെടുത്തി പരിശീലന പരിപാടികളായാലും പുതിയ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതിനായാലും അതുപോലെ തന്നെ വാണിജ്യാടിസ്ഥാനത്തിലേക്ക് ഉൽപ്പന്നങ്ങളെ കൊണ്ടുപോകുന്നതിനും ഇത്തരത്തിലുള്ള ഇൻക്യുബേഷൻ സെന്ററുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ പലപ്പോഴും സീസണലാണ്. അതായത് ചക്ക, മാങ്ങ എന്നിവയെല്ലാം തന്നെ ഒരു പ്രത്യേക കാലയളവിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പം ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളെ നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി സൂക്ഷിച്ചു വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവയുടെ സൂക്ഷിപ്പുകാലം കൂട്ടുന്നതിനും വിപണിയിലേക്ക് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനും അതുവഴി കർഷകരുടെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനും നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ള കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിന് ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുകയാണ് എങ്കിൽ ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്നതിനും അതുവഴി നമുക്ക് വിപണി കൈയടക്കുന്നതിനും സാധിക്കും.
1: പഴം പച്ചക്കറി സംസ്കരണത്തിലെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ പി ആർ ഗീതാലക്ഷ്മി.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.
2: അക്കാദമിക് ഗവേഷകർ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ലധികം ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങളുടെ ഒരു ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിന്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരംശിവായ് IIT സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IIT രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളെ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSM പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PFHPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്റ്റുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ച്മാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSM പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU പരംശിവായ് എന്ന് പേരിട്ടിരുന്ന NSM ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂരിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷയോടെയാണ് രാജ്യം കണക്കാക്കുന്നത്.
1: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ

0: India in the first T20 international of the three-match series in Harare when reports last came in. Earlier, India won the toss and elected to field. And that is the end of this news bulletin.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 6 സെക്കൻഡും.

0: അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ 6:30. പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ 6:40. ചലച്ചിത്ര ഗാനങ്ങൾ.
1: മെറിൻ ഡ്രൈവിൽ ആക്സസറീസിന് ഇനി ഓഫറുകളുടെ പുതിയ ശബ്ദം. 75% വരെ ഓഫിൽ ഇയർ വെയറബിൾ
2: ബോട്ട് വയർലെസ് ഹെഡ്ഫോൺ അപ് ടു 52% ഓഫിൽ.
1: 70% വരെ ഓഫറിൽ പാർട്ടി സ്പീക്കർ.
2: 65% വരെ ഓഫിൽ സൗണ്ട് ബാർ.
1: മെറിൻ ഡ്രൈവ് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിൽ ജൂലൈ 26 വരെ.
3: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
4: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
5: RBI പറയുന്നു,
4: അറിവിലൂടെ ജാഗ്രത പുലർത്തൂ.
0: 6:50 കിസാൻ വാണിയിൽ ഓണ സമൃദ്ധിക്കായി പൂക്കളും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ചെമ്മനാടുള്ള ഷെറിൻ സി പോൾ, ശ്രീജ രഞ്ജൻ, പനമ്പിള്ളി നഗറിലുള്ള ജയൻ MK എന്നിവരെ പരിചയപ്പെടാം. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം. ഫുട്ബോൾ ആരവം അണഞ്ഞു, ഫ്ലെക്സുകൾ മാത്രം ബാക്കിയായി. 7:55 ഒരിടത്തൊരിടത്ത്. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണിയിൽ ഗായിക KJ ദേവനന്ദ പങ്കെടുക്കുന്നു. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയത്. 8:50 മഹിതം മലയാളം സേവന വാർത്തകൾ. ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹിയിലെ.
1: കൊച്ചിയിൽ കിച്ചൺ അപ്ലയൻസിന് ഓഫർ ആറാട്ട്.
2: ഇൻവെർട്ടർ ബാറ്ററി കോംബോയ്ക്കൊപ്പം തിരഞ്ഞെടുക്കാം എയർ ഫ്രയർ ഓർ ഫുഡ് പ്രോസസർ.
1: മൈക്രോവേവ് അവനോടൊപ്പം പോർട്ടബിൾ ബ്ലെൻഡർ.
2: അയണിംഗ് ബോർഡിനൊപ്പം അയൺ ബോക്സ്.
1: 50% ഓഫിൽ ബെഡ്ഷീറ്റ് വിത്ത് പില്ലോ കവർ.
2: സ്മോൾ ആൻഡ് കിച്ചൺ അപ്ലയൻസുകൾക്ക് തകർപ്പൻ ഓഫറുകൾ.
1: ഓഫർ ജൂലൈ 26 വരെ.
0: 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥകളിപ്പദങ്ങൾ. കലാമണ്ഡലം PG രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത് കഥ സന്താനഗോപാലം, തിരുവനന്തപുരം റിലേ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
6: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇനി തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കൊച്ചി നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്നു.

0: പരിപാടികൾ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. 6:37 ഗ്രീൻമൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ ONV കുറിപ്പിന്റെ ജാലകങ്ങൾ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ. 7:05 മഹിതം മലയാളം. 7:10 ഗ്രീൻമൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. 7:15 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ. തുടർന്ന് ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലി.

0: ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബറോൺ മോൾ ഇടപ്പള്ളി.
2: 7:35 FM ഡയറി തുടരും. ഇതിൽ ഗാന്ധി ദർശനം രാഗലയം. 7:50 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് സേവന വാർത്തകൾ, എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾക്കുള്ള നൂതന ചികിത്സാരീതികൾ. കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ നിജിൽ അബ്ദുൾ ജലാലുമായി അഭിമുഖം. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവിലയെ തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾക്ക് ശേഷം ചിത്രമഞ്ജരി തുടരും. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനികക്ഷേമ പദ്ധതികൾ. ജില്ലാ സൈനികക്ഷേമ ഓഫീസർ ബിജു CO ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു.
5: കൊച്ചിയുടെ ആദ്യ എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് സെന്റർ ആയ മൈജി ഫ്യൂച്ചർ എത്തിക്കിലേക്ക് സ്വാഗതം.
6: ഗാഡ്ജറ്റ്സ് ആകട്ടെ, അപ്ലയൻസസ് ആകട്ടെ, നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്തും ആദ്യം എക്സ്പീരിയൻസ് ചെയ്യൂ, പിന്നെ ഷോപ്പ് ചെയ്യൂ.
5: എക്സ്പീരിയൻസ് ചെയ്യാം
6: കൊച്ചിയിലെ ഏറ്റവും വലിയ കളക്ഷൻ,
5: ഏറ്റവും വലിയ ഷോറൂം,
6: ഏറ്റവും വലിയ വിലക്കുറവ്.
5: ഇന്ന് തന്നെ മെറൈൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ എപ്പിക് സന്ദർശിക്കൂ.
2: 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ. വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. കേര പ്രോജക്ട് മേധാവി അശോക് കുര്യൻ അഗ്രി നെക്സ്റ്റ് പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്നു. തുടർന്ന് സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു തിരുവാണിയൂർ സ്വദേശി ശശി. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത്. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ആസ്റ്റർ മെഡ് സിറ്റി FM ഹെൽത്ത് ലൈൻ, ക്യാൻസർ രോഗങ്ങളിലെ നിശബ്ദ കൊലയാളികൾ. സർജിക്കൽ ഓങ്കോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജെം കളത്തിലുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി, പി ബി ഋഷികേശന്റെ കവിതകൾ, എൻ ജെ ബാബുവിന്റെ കഥ തിരുവോണത്തിനൊരു സ്നേഹോപഹാരം, രാംമോഹന്റെ കഥ സ്നേഹനൊമ്പരം എന്നിവ. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹി റിലേ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പുകൾ കഴിഞ്ഞു.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി.

0: കൊച്ചി ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
0: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
2: മധുരം ഗീതം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന് മധുരം ഗീതത്തിൽ ഇന്ന് കല്ലറ ഗോപൻ ആലപിച്ച ഗാനം കേൾക്കാം. ഗാനമൊരുക്കിയത് ചേരാവള്ളി ശശിയും വി ദക്ഷിണാമൂർത്തിയും.

കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ മൂന്ന് പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 200-ലേറെ ഒഴിവുകളിലേക്ക് മറ്റന്നാൾ രാവിലെ 10 മുതൽ അഭിമുഖം നടത്തും. പങ്കെടുക്കുന്നതിനായി എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 81 38 90 86 57 81 38 90 86 57.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
4: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
7: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഖാരിഫ് വിളകൾ ഈ മാസം 31 വരെ ഇൻഷുർ ചെയ്യാം. ഇൻഷുറൻസ് സൈറ്റ് PMFBY.gov.in. കോമൺ സർവീസ് സെന്റർ, അക്ഷയ സെന്റർ, ലോൺ എടുക്കുന്ന ബാങ്ക് എന്നിവ വഴി ഇൻഷുർ ചെയ്യാവുന്നതാണ്. കോട്ടയം ജില്ലയിൽ നെല്ല്, കവുങ്ങ്, വാഴ, വെറ്റില, കശുമാവ്, ഗ്രാമ്പു, കൊക്കോ, ഇഞ്ചി, കിഴങ്ങുവർഗ പച്ചക്കറി എന്നീ വിളകൾ ഇൻഷുർ ചെയ്യാനാകും. വെബ്സൈറ്റ് വിലാസം ആവർത്തിക്കാം: PMFBY.gov.in. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 1800-42-57-064. 1800-42-57-064. മറവൻതുരുത്ത് ഒരുമ വയോജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നാളെ സൌജന്യ അലോപ്പതി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 99-95-08-03-69 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 99-95-08-03-69. സേവന വാർത്തകൾ വീണ്ടും FM ഈവനിംഗിൽ കേൾക്കാം. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
1: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
0: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM

0: സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ pmsuryaghar.gov.in.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ നിരവധി തവണ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. അതേസമയം വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും വിദ്യാർത്ഥികളുടെ നന്മ മുൻനിർത്തി പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധിക്കാം. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ഓഗസ്റ്റ് 5 വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക 19 പ്രസിദ്ധീകരിക്കും. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8-10 പിങ്ക് ബസ് സർവീസുകൾ ഉണ്ടാകും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ. ഇതിനായി 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമ ശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോയെന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും സ്വയം പര്യാപ്തമാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ സംരംഭകർക്ക് പ്രത്യേക പലിശരഹിത വായ്പാ പദ്ധതി, പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള വായ്പാ പദ്ധതി എന്നിവയാണ് ക്ഷേമ പദ്ധതികൾ. നെല്ലിന്റെ സംഭരണ വില വിതരണം പുനരാരംഭിക്കാൻ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ സർക്കാർ 104.79 കോടി രൂപ അനുവദിച്ചു. അടുത്തയാഴ്ച മുതൽ വില വിതരണം പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പാലക്കാട് ജില്ലയിൽ മാത്രം ഇനിയും 300 കോടിയിലേറെ രൂപയാണ് കർഷകർക്ക് നെല്ല് സംഭരണ വിലയായി ലഭിക്കാനുള്ളത്. നിശ്ചിത വായ്പാ പരിധി എത്തിയതോടെ 2 മുൻപാണ് വില വിതരണം നിർത്തിവെച്ചത്. കഴിഞ്ഞ ആഴ്ച താങ്ങുവിലയായി കേന്ദ്രം അനുവദിച്ച 90 കോടി രൂപ വിതരണം ചെയ്ത് തീർന്നിരുന്നു. ഈ മാസം 31 മുൻപ് 2 വിള നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ വില വിതരണം വൈകുന്നത് ജില്ലയിലെ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഓഗസ്റ്റ് 1 മുതൽ ഈ സീസണിലെ നെല്ലെടുപ്പ് നടപടികളും ജില്ലയിൽ ആരംഭിക്കും.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്ത.

0: വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി SFI. ലോക്ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് ജില്ലകളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു. നാളെ SFIയുടെ വിദ്യാഭ്യാസ ബന്ദാണ്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നാളെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. കൊല്ലം പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ 5-6 പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. 5-ാം പ്രതി സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ നൽകിയ ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നേരത്തെ 1-ാം പ്രതി പൾസർ സുനിയുടെ ഇതേ ആവശ്യവും ഹൈക്കോടതി തള്ളിയിരുന്നു. 2025 ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി 6 പ്രതികൾക്ക് 20 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചത്. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ സിക്കിം സർക്കാർ നിയോഗിച്ചു. ഇസ്ലാമിക പണ്ഡിതൻ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2016 മുതൽ സമസ്ത സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. ആലിക്കുട്ടി മുസ്ലിയാറുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സാമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ അറബ്ശാല പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: അറബ്ശാല വർഷങ്ങളോളം പ്രവർത്തനരഹിതമായി കിടന്നതുമൂലം അനധികൃത കശാപ്പ് നഗരത്തിൽ വ്യാപകമാണ്. കശാപ്പ് മാലിന്യങ്ങൾ ജലാശയങ്ങളിലും റോഡരികുകളിലും കൊണ്ടു തള്ളുന്നതും പതിവാണ്. കശാപ്പ് ചെയ്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരുന്നില്ല. അറബ്ശാല പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം കോർപ്പറേഷൻ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറബ്ശാല പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അറബ്ശാലയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും.
1: പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺ എടുത്തു. പരമ്പരയിലെ 2-ാം മത്സരം ശനിയാഴ്ചയും 3-ാം മത്സരം ഞായറാഴ്ചയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 12 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം മല്ലനും മാദേവനും എന്ന ചിത്രത്തിൽ നിന്ന്. ആലപ്പുഴ ജയശ്രീ നയിച്ച സംഘഗാനമാണിത്. പൂച്ചാക്കൽ ഷാഹുൽ ഹമീദിന്റെ വരികൾ, കുമരകം രാജപ്പന്റെ സംഗീതം.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: ഇടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബറോൺ മോൾ ഇടപ്പള്ളി.
3: രമേഷ് നാരായണൻ ഈണമിട്ട് പാടിയ ഗാനം ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിൽ നിന്ന്. കൂടെയുള്ളത് ശങ്കർ മഹാദേവൻ, ഗാനരചന റഫീഖ് അഹമ്മദ്.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാത്രി 10:30 കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 50:12. കാലാവസ്ഥാ സൂചന. കേരളത്തിൽ സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6°C, കുറഞ്ഞ താപനില 25°C. കാലാവസ്ഥാ സൂചനയാണ് ശ്രോതാക്കൾ കേട്ടത്. കിസാൻ വാണി

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 സത്യം.
5: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 ൽ സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.

0: കിസാൻ വാണി ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പുത്തൻകുരിശിലേക്കാണ് കേട്ടോ.
1: ഓണത്തിന് സാധാരണ കർഷകര് വിളകളുടെ അനുസരിച്ച് മാസങ്ങൾ മുമ്പും ഒക്കെ കൃഷി തുടങ്ങാറുണ്ട് കേട്ടോ. ഓണത്തിനായിട്ട് ഒരുങ്ങുന്ന ഒരു കൃഷിയിടം അന്വേഷിച്ചാണ് ഞാൻ ഇന്ന് നടക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ വൈറ്റിലയിൽ നിന്ന് പുത്തൻകുരിശ് വണ്ടിയിൽ കയറി ഏകദേശം പുത്തൻകുരിശ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു കൃഷി കൂട്ടായ്മയുണ്ട്. അതായത് ഈ ഓണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവരിവിടെ പൂക്കളും പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പുത്തൻകുരിശ് ഭാഗത്തേക്ക് വന്നത് തന്നെ. അദ്ദേഹം ഇപ്പൊ ഇവിടെ ഈ പുത്തൻകുരിശ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഈ സ്ഥലം കൃത്യമായിട്ട് അറിഞ്ഞുകൂടെ. ഇവിടെ നമ്മോട് കുറച്ച് ഒന്നുവഴിയാണ്, ഒരാളിവിടെ നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ അദ്ദേഹം തന്നെയാണോ എന്ന്. ചേട്ടാ, ചേട്ടനാണോ ഷെറിൻസി പോള്?
2: അതെ, ഞാനാണ് ഷെറിൻസി പോൾ.
0: ആ, ഞാനേ ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ കിസാൻ വാണി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്ന് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കൃഷിയുടെ ഒക്കെ ഒന്ന് കാണാനിട്ടും ഒന്ന് പരിചയപ്പെടാനും വരുന്നു എന്ന്
2: പറഞ്ഞിട്ട്.
0: സ്ഥലം നമുക്ക് അങ്ങോട്ട് പോവാ അല്ലേ. ഇവിടുന്ന് ഏകദേശം എത്ര ദൂരമുണ്ട്?
2: ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തിട്ട് വേണം നമ്മുടെ കൃഷിയിടത്തിലേക്ക് പോകാനായിട്ട്.
0: എന്നാ നമുക്ക് പോവാ അല്ലേ.
2: ശരി, നമുക്ക് പോയി കളയാം.
1: അപ്പൊ അങ്ങനെ ഞങ്ങള് ഈ കൃഷിയിടത്തിലേക്ക് പോവാന്ന് കേട്ടോ. പച്ചപ്പേറിയ റോട്ടിൽ കൂടിയൊക്കെയാണ് ഞങ്ങള് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഇവിടെ ഒരു പറമ്പില് വാരമൊക്കെ കോരി ഒരുപാട് ചെടികൾ നട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് നോക്കാം എന്തൊക്കെ കൃഷികളാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നതെന്ന്. ചേട്ടാ, ഇതാണ് കൃഷിയിടം അല്ലേ?
2: ഇതാണ് ഞങ്ങളുടെ കൃഷിയിടം.
1: ഇതിവിടെ ഏകദേശം എത്ര സ്ഥലമുണ്ട്?
2: ഇത് 15 സെന്റോളം വരും.
1: ഇവിടെ ഇപ്പൊ നമ്മൾ കാണുമ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പയറും ഒക്കെ നടില്ലേ, അതുപോലെ വാരം കോരിയിട്ടാണ് കേട്ടോ ഇവിടെ നട്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം കിടക്കുന്നു, അവിടെ ഇങ്ങനെ കൃഷി ചെയ്യണം എന്നൊക്കെ തോന്നാൻ, അതും ഓണത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു കൃഷിയൊക്കെ തുടങ്ങണം എന്നൊക്കെ തോന്നാൻ എന്തായിരുന്നു കാരണം?
2: ഞങ്ങൾ ഈ കൃഷിയിടത്തിൽ കൃഷി ആരംഭിക്കാനുള്ള കാരണം തന്നെ ഈ സ്ഥലത്തിന്റെ ഉടമകളായിട്ടുള്ള പ്രിയപ്പെട്ട MK ജയനും MK സജീവുമാഷും. ഈ ഭൂമിയോട് വെറുതെ കിടക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമായി നമുക്ക് വെറുതെ കിടക്കുന്നേക്കാൾ നല്ലത് കൃഷി ചെയ്യുന്നത് ആണല്ലോ നല്ലത് എന്നുള്ള ഒരു ചർച്ച വന്നതോടുകൂടിയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ കടന്നത്.
1: രീതി അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഏകദേശം 15 വരുന്ന സെന്റ് സ്ഥലം അത് ഹിറ്റാച്ചി ഉപയോഗിച്ച് ജൂൺ ആദ്യവാരത്തിൽ തന്നെ ഇത് ഇളക്കി, തുടർന്ന് ഒരു സെന്റിന് 2 കിലോ കുമ്മായം എന്ന രീതിയിൽ കുമ്മായം വിതറി, തുടർന്ന് 2 ആഴ്ചക്ക് ശേഷം ജൂൺ മാസം 14 ആണ് ഞങ്ങൾ ഇതിനകത്ത് വീണ്ടും വാരം മാടി അതിനൊപ്പം തന്നെ കോഴിവളവും മിക്സ് ചെയ്ത് കൃഷിക്കുള്ള സംവിധാനം ഒരുക്കുന്നത്.
1: ഇവിടെ എന്തൊക്കെയാണ് ഇപ്പൊ നിലവിൽ നട്ടിരിക്കുന്നത്?
2: ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്നുള്ള ആശയം നിൽക്കുമ്പോൾ തന്നെ എന്തെങ്കിലും വ്യത്യസ്ത പുലർത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബന്ദികൃഷി ചെയ്താലോ എന്നുള്ള ആലോചനയിലൂടെയാണ് ബന്ദികൃഷിയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞത്. അങ്ങനെ 200 തൈകൾ ഞങ്ങൾക്ക് തിരുവാതിര കൃഷിഭവനിൽ നിന്നും കൃഷി ഓഫീസർ മുഖേന കരമടിച്ച രസീത് നൽകിയ അടിസ്ഥാനത്തിൽ ലഭ്യമാക്കിയ തൈകൾ ഉപയോഗിച്ചാണ് പ്രാരംഭഘട്ടത്തിൽ ഞങ്ങൾ ഈ കൃഷി ഇവിടെ ആരംഭിച്ചത്. തുടർന്ന് വാടാമുല്ലയും അതോടൊപ്പം തന്നെ പച്ചക്കറി ഇനങ്ങളായ പച്ചമുളക്, തക്കാളി, വഴുതന, വെണ്ടയ്ക്ക, ഒപ്പം തന്നെ സ്നോ വൈറ്റ് കുക്കുംബർ എന്നിങ്ങനെ വിവിധങ്ങളായിട്ടുള്ള 6 തരം പച്ചക്കറികൾ കൂടി ഇതിനോടൊപ്പം കൃഷിഭവനിൽ നിന്ന് ലഭ്യമാക്കിയതും ഒപ്പം തന്നെ ഞങ്ങൾ നഴ്സറികളിൽ നിന്ന് വാങ്ങിയതുമായ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളിവിടെ ഈ കൃഷി നിലം ഇത് ഒരുക്കിയിട്ടുള്ളത്.

0: ഈ കൃഷിനിലം ഒരുക്കുന്നതിനോടനുബന്ധിച്ച് വിവിധ തരത്തിലുള്ളതായ പ്രാരംഭഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയ രീതിയിൽ തന്നെ ഇത് ക്രമീകരിച്ച് ഈ നിലയിലേക്ക് ഇപ്പോൾ എത്തി. ഞങ്ങളുടെ നാട്ടിലുള്ളതായ കൃഷി അസിസ്റ്റന്റ് ആയിട്ടുള്ള ശ്രീ പി ഡി സജിത്ത് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി അതിനുവേണ്ടതായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഈ കൃഷി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പരിപാലനം ഒപ്പം തന്നെ എല്ലാവിധ സഹായങ്ങളും ദിവസത്തിൽ രണ്ടു നേരവും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്.
1: വളപ്രയോഗം നടത്തിയതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ?
0: ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ 200 ലിറ്റർ വരുന്നതായ വലിയ ഒരു പാത്രത്തിലേക്ക് അതിലുള്ള പകുതിയോളം വെള്ളം നിറച്ച് അതിൽ 5 കിലോ പിണ്ണാക്ക് നമ്മൾ അതിൽ മിക്സ് ചെയ്ത് പുളിപ്പിച്ച് തുടർന്ന് ഫുൾ 200 ലിറ്റർ വെള്ളവും നിറച്ച് അത് നമ്മൾ ഇളക്കിന് ശേഷം കപ്പുകൊണ്ട് കോരി ഒഴിക്കുന്ന ഒരു സാഹചര്യവും ഞങ്ങൾ കൈകാര്യം ചെയ്തു പോന്നിരുന്നു. തുടർന്ന് NPK വളം അതിനകത്ത് നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ട്. സമ്മിശ്ര വളങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പ്രയോഗിച്ചിട്ടുള്ളത്. ജൈവവളങ്ങൾ മാത്രമല്ല സമ്മിശ്രമായിട്ടുള്ള വളങ്ങൾ കൂടെ നമ്മൾ ഇതിനകത്ത് 19:0:19 NPK ഉൾപ്പെടെ നമ്മൾ പരിപൂർണമായി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. TDS മീറ്റർ ഉപയോഗിച്ച് അതിന്റെ റീഡിംഗ് 800 സജ്ജമാക്കിയിട്ടാണ് നമ്മൾ ആവശ്യമായ രീതിയിൽ വളം നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. മണ്ണിലും ഒപ്പം തന്നെ ഈ ചെടികളിലും കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഇതെല്ലാം ക്രമീകരിക്കുന്നത് ഈ TDS മീറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഒരടിയിൽ അടുത്ത് പൊക്കം എത്തുന്ന സാഹചര്യത്തിൽ അതിന്റെ കൂമ്പ് നുള്ളി ഉള്ളി മാറ്റിയതായ ഭാഗം വീണ്ടും നമ്മൾ നട്ട് അതും മുളച്ച് വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കൂമ്പ് നുള്ളിയ ഭാഗത്ത് വീണ്ടും ഒത്തിരി അടമ്പുകൾ പൊട്ടി അത് 5-6 ശിഖരങ്ങൾ കൂടുതലായി അടമ്പുകൾ പൊട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
1: അതായത് ഇപ്പൊ ഈ ബന്തി ഇവിടെ നട്ടിട്ടുണ്ടല്ലോ, ഈ ബന്തി മുളച്ച് ഏകദേശം ഒരു 1.5 അടി പൊക്കം അല്ലെ, അത്രയൊക്കെ വന്നപ്പോ അതിന്റെ കൂമ്പ് നുള്ളി അല്ലെ, ഏകദേശം ഒരു 1.5 അടി പൊക്കമൊക്കെ വന്നപ്പോഴാണ് ഇവര് കൂമ്പ് നുള്ളിയിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം ആ ഒരു 1.5 അടി ഭാഗത്ത് നിന്ന് വീണ്ടും ഇത് ശിഖരങ്ങളായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ബന്തിയിൽ തന്നെ ഒരുപാട് ശിഖരങ്ങൾ വരുന്നു എന്നുള്ളത് കൂടാതെ ഈ നുള്ളിക്കളയുന്ന ഈ തലപ്പ് അതിന്റെ പരിസരങ്ങളിൽ നട്ടിട്ട് അത് വേറെ ചെടിയായിട്ട് അതും അങ്ങനെ മുളച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലെ, അത് തന്നെയല്ലേ ഉദ്ദേശിച്ചത്?
0: എന്തായാലും ഓണത്തിന് മുമ്പ് അത്തമാകുമ്പത്തേനും പൂക്കൾ വിരിയും എന്നുള്ള ആ ഒരു ടൈമിംഗ് കറക്റ്റാണെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളും തുടർന്നുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ യൂറിയയും പൊട്ടാഷ്യം 5 കിലോ വീതവും മൈക്രോ റീച്ച് 1 കിലോ കൂടി മിക്സ് ചെയ്തിട്ട് അതും നമ്മൾ വളമായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കാവുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെയാണ് കൃത്യമായും ഞങ്ങൾ ആ കാര്യങ്ങൾ എല്ലാം നോട്ട് ഇതുവരെയും കൊണ്ടുപോകുന്നത്.
1: ഇപ്പൊ ഇതൊക്കെ ഏകദേശം ഒരു 1 അടി ഉയരത്തില് ആയിട്ടുണ്ട് കേട്ടോ. ആ അറ്റത്ത് നിൽക്കുന്ന പച്ചമുളകാണോ?
2: അത് പച്ചമുളക.
1: അതിന്റെ അപ്പുറത്ത് കുക്കുംബർ. കുക്കുംബർ ഈ സമയത്ത് തന്നെയാണോ നട്ടെ? പൂവിട്ട് തുടങ്ങിയല്ലേ? ഏതാ ഇനം? സാധാരണ നമ്മൾ കാണുന്ന ഒരു കൃഷിയിടത്തിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ വളരെ സിസ്റ്റമാറ്റിക് ആണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതായത് ആ ചെടികൾ നട്ടിരിക്കുന്ന അകലം, അതുപോലെ ചെടികള് ഒരല്പം ഡെൻസ് ആണെങ്കിൽ പോലും അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു നിറവ്, ഒരു പ്രത്യേക ഭംഗി ഈ കൃഷിയിടത്തിന് നൽകുന്നുണ്ട് കേട്ടോ. അതുപോലെ പന്തൽ വിളകൾക്കായിട്ട് ഒരു പ്രത്യേക ഇടം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പച്ചക്കറികളൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ വിൽക്കാൻ പറ്റിയ മാർക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ എന്താണ് പദ്ധതി?
0: ഞാനൊരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ കൂടിയാണ് ഇവിടെ കൂടെ ഉള്ളത്. നിലവിൽ എന്റെ ഗ്രാമപഞ്ചായത്ത് വാർഡംഗം കൂടിയായിട്ടുള്ള ശ്രീമതി ശ്രീജാരഞ്ജനും ഒപ്പം തന്നെ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ശ്രീ MK ജയനുമാണ്. കൂട്ടായ്മയുടെ ഭാഗമായി തന്നെയാണ് ഞങ്ങൾ ഈ സംരംഭം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്നുള്ള ചിന്തയോട് കൂടി ഞങ്ങളുണ്ട്. ഞങ്ങളെ സഹായിക്കാനായിട്ട് ശ്രീ KV അനിൽകുമാർ ഒപ്പം തന്നെ MK ജയന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീ സജീവ് MK, അദ്ദേഹം റിട്ടയേർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്, അദ്ദേഹം നാട്ടിലുള്ളതുകൊണ്ട് അദ്ദേഹവും സമയം കണ്ടെത്തി ഞങ്ങളെ ഈ കാര്യത്തിൽ സഹായിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ കൃഷി പുതിയങ്ങൾ കൂടി ഉപകാരപ്രദമാകുന്ന തരത്തിലേക്കാണ് ഞങ്ങൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു വരുന്നത്. ഒപ്പം തന്നെ ഇത് വിറ്റഴിക്കുവാനുള്ള ഒരു സംവിധാനം, ഞങ്ങൾ സാമ്പത്തികമായ ലാഭം ഇതിനേക്കാൾ ഉപരിയെല്ലാം ഞങ്ങളുടെ ഒരു റിലാക്സേഷനും ഒപ്പം തന്നെ കൃഷിയിലേക്ക് മറ്റുള്ളവരെ കൂടി ഇതിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ഞങ്ങൾ ചെയ്യുന്നത്. ഈ വിപണി എന്ന് പറയുമ്പോൾ ഞങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഒരു നാട്ടുചന്ത ആരംഭിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നു. ആ വാർഡിനുള്ളിൽ തന്നെ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക, ഞങ്ങളുടെ മാത്രമല്ല മറ്റുള്ളവരുടെ കൂടി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള ഒരു സാഹചര്യങ്ങൾ കൂടി അതിൽ ഉരുത്തിരിച്ച് പ്ലാൻ ചെയ്തു വരികയാണ്. ആ ഒരു കാര്യം കൂടി ഞങ്ങൾ അത് ക്രമീകരിച്ചിട്ടുണ്ട്.
1: അതായത് ഈ വാർഡിലാണോ?
2: ഈ വാർഡിൽ
1: മാത്രം.
2: ഇത് ചെമ്മനാട് നോർത്ത് 6-ാം വാർഡാണ്.
1: തീർച്ചയായിട്ടും വളരെ നല്ലൊരു ആശയമാണ്. അതുപോലെ തന്നെ മറ്റു കർഷകർക്കും ഇതൊരു പ്രചോദനം ആയിരിക്കും അല്ലെ, കാരണം ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളിലൊക്കെ പച്ചക്കറി കൃഷി തുടങ്ങുവാനും അതുപോലെ നമുക്ക് ധാരാളം പച്ചക്കറികൾ ലഭിക്കാനും കൂടുതൽ അവസരങ്ങൾ നമ്മുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും അല്ലേ?
2: തീർച്ചയായിട്ടും അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ. നമ്മൾ വലിയ വരുമാനത്തിലേക്ക് വലിയ കാര്യമായി കണക്കൂട്ടിയിട്ടല്ല, പക്ഷെ എങ്കിൽ പോലും

ഒരു സംവിധാനം ചെയ്ത് നമുക്കൊരു റിലാക്സേഷൻ, അതൊക്കെ നമ്മൾ കണക്കൂട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ശുദ്ധമായ പച്ചക്കറി ആളുകൾക്ക് ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സംവിധാനം വലിയ ഒരുക്കിയിട്ടുള്ളത്.

0: ഈ കൂട്ടായ്മയിലുള്ള ശ്രീജ ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചേച്ചിയോട് കൂടി ഒന്ന് സംസാരിക്കാം.
1: നേരത്തെ ചേട്ടൻ പറയണ്ടായി, എല്ലാവരും കൂടിയുള്ളൊരു സഹകരണത്തിലാണ് ഈ ഒരു കൃഷിയിടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന്. അപ്പൊ അത്ര മനോഹരമായിട്ട് ഈ ഒരു കൃഷിയിടം വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ, ചേച്ചിയുടെ ഒരു ഇടപെടൽ അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: ഞാൻ ശ്രീജ രഞ്ജൻ, തിരുവാനൂർ പഞ്ചായത്ത് ചെമ്മനാട് നോർത്ത് 6-ാം വാർഡിലെ മെമ്പറാണ്. ഓണക്കാലം മുൻനിർത്തി നമ്മുടെ പരിസരത്ത് തരിശായി കിടന്ന കുറച്ച് സ്ഥലം കാടുപിടിച്ച് കിടന്ന സ്ഥലമായിരുന്നു അത്. അപ്പൊ അവിടെ പമ്പിന്റെ ശല്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ കാടുപിടിച്ച് കിടക്കുന്നത് മറ്റുള്ളവർക്ക് പ്രശ്നമുള്ളത് കൊണ്ട് നമ്മളത് ഒരു കൃഷി ചെയ്താലോ എന്നൊരു ആലോചന ഉണ്ടായി. ഞാനും നമ്മുടെ ബ്ലോക്ക് മെമ്പറായിട്ടുള്ള ഷെറിനും കൂടി ആലോചിച്ച് അവിടെ കുറച്ച് ബന്ധിക്കൃഷി നമ്മള് തുടങ്ങുകയുണ്ടായി. തിരുവാനൂർ പഞ്ചായത്ത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കുറച്ച് ബന്ധിത്തൈകളും നമ്മളോടൊപ്പം ചോറ്റാനിക്കര കൃഷിഭവനിലെ ഉദ്യോഗസ്ഥനായ സജിത്തും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം നമ്മൾ കുറച്ച് ബന്ധിത്തൈകൾ അവിടെ നടുകയുണ്ടായി. അതിനുശേഷം ബന്ധിക്കൃഷിയോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് പച്ചക്കറികൾ നട്ടിട്ടുണ്ട്. പ്രധാനമായും ബന്ദി, വടാമുല, വെണ്ട, തക്കാളി, വഴുതന അങ്ങനെയുള്ള പച്ചക്കറികളാണ് നമ്മൾ കൂടുതലും കൃഷി ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെ ഈ ചെറിയ തോതിൽ തുടങ്ങിയ കൃഷി കാണുമ്പോൾ മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന ഒരു ആഗ്രഹവും കൂടെ നമ്മുടെ മനസ്സിൽ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇതിനെ ഇറങ്ങി തിരിച്ചത്.

0: നേരത്തെ ഷെറിൻ ചേട്ടൻ പറഞ്ഞ ജയൻ ചേട്ടന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹമാണ് ഈ ഒരു സ്ഥലത്തിന്റെ ഉടമ. അദ്ദേഹം ഈ ഒരു സ്ഥലം വിട്ടുകൊടുത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മനോഹരമായിട്ട് ഇവർക്ക് കൃഷി ചെയ്യാനും ഒക്കെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് സാധിച്ചത്. അപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടന് ഈ ഒരു കൃഷിയെക്കുറിച്ച്, അതായത് ഈ ഒരു സ്ഥലം ഇങ്ങനെ ഒരു കൃഷി ചെയ്യുന്നതിനായിട്ട് വിട്ടു നൽകാൻ തോന്നിയ ആ ഒരു സാഹചര്യത്തെക്കുറിച്ചും ഈ കൃഷിയെക്കുറിച്ചും ഒക്കെ എന്താണ് പറയാനുള്ളത്?
1: ഞാനൊരു IT കമ്മ്യൂണിക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. പക്ഷേ നമുക്ക് ഈ കൃഷി എന്ന് പറഞ്ഞാൽ എന്നും താല്പര്യമുള്ള ഒരു വിഷയം തന്നെയായിരുന്നു. നമ്മുടെ ശരിക്കും ചെമ്പനാട് ഒരു കാർഷിക ഗ്രാമമാണ്. ഒട്ടേറെ പ്രഗത്ഭരായ കൃഷിക്കാർ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മനസ്സിലെപ്പോഴും ഉള്ളത്. ഇപ്പോൾ കൃഷിസ്ഥലങ്ങളെല്ലാം മിക്കവാറും മണ്ണിട്ട് നികത്തി പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഈ പ്രദേശത്ത് കൃഷി ഏകദേശം ഒരു നിലച്ചമൊട്ട് തന്നെയാണ്. പക്ഷേ ഒട്ടേറെ നല്ല വിദഗ്ധരായ പാരമ്പര്യമുള്ള കൃഷിക്കാരുണ്ട് തന്നെ. പക്ഷെ അവരൊക്കെ പല പല കാരണങ്ങൾ കൊണ്ട് കൃഷി ഇടങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു ഈ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ പല കാര്യങ്ങൾ അന്വേഷിക്കും. ഞാൻ സ്ഥിരമായി ആകാശവാണിയുടെ ശ്രോതാവാണ്. ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഫസ്റ്റ് എൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് കൊച്ചി FM ഓണാക്കി വെക്കുക എന്നാണ്. അതിലൂടെ ഉള്ള കാർഷിക വാർത്തകൾ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അറിവുകൾ, ഇതെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാനെൻ്റെ കുടുംബമൊക്കെ ആകാശവാണി കേൾക്കും. ഞങ്ങൾ ജോലി സ്ഥലത്തിൽ പോകാൻ നേരത്ത് ഏട്ടരോട് കൂടിയാണ് ഇത് അവസാനിപ്പിച്ച് പുറത്തു കിടക്കുന്നത്. അപ്പോൾ ഈ കാർഷിക വാർത്തകളും അപ്പം അതിൽ പറയുന്ന ചില പ്രയോജനകരമായിട്ടുള്ള വിത്ത് അല്ലെങ്കിൽ മുട്ടക്കോഴി തുടങ്ങിയിട്ടുള്ള വാർത്തകളെല്ലാം ഞാനിത് മുൻ്റെ നമ്പർ അലോട്ട് ചെയ്ത് പലരും വിളിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ സാഹചര്യം ഒരിക്കലും അനുയോജ്യമല്ലാത്തത് കൊണ്ട് ഈ പല കാര്യങ്ങളിൽ നിന്നും നമ്മളിങ്ങനെ വിട്ടുനിൽക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കൃഷി ചെയ്ത ഈ സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ തറവാടിരുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഈ തറവാട് പൊളിച്ചു നീക്കി ഞാനൊരു പുതിയ വീട് തൊട്ടപ്പുറം വെച്ചു. ഈ കൃഷിയിടത്തോട് ചേർത്ത് കാണുന്നത് എൻ്റെ വീടാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇതിങ്ങനെ കാട് കുറച്ച് പുല്ല് കയറി ഇങ്ങനെ കാട് പിടിച്ച് കിടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമമായി. ഞങ്ങൾ കളിച്ചു വിടാം, ഞങ്ങൾ അഞ്ച് മക്കളെ, ഞങ്ങൾ അഞ്ച് പേര് കളിച്ചു വിടാമെന്ന് പറയണം. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം എന്താണ് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചപ്പോൾ ഞാൻ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ സുഹൃത്ത് ഷെറിനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, വടവോട് ഡിവിഷൻ്റെ തിരുവാണി ഡിവിഷൻ്റെ ബ്ലോക്ക് മെമ്പറാണ്, അതുപോലെ തന്നെ ഞങ്ങളുടെ വാർഡ് മെമ്പർ ശ്രീജ, ഇവരൊക്കെ ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാം. അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കൃഷി വേണമെന്ന് വെച്ചപ്പോഴാണ് ഞങ്ങൾ ബന്ദികൃഷി ആലോചിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ ചോറ്റാനിക്കർ പഞ്ചായത്തിലെ കൃഷി ഓഫീസർ, അദ്ദേഹം ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ്, പുള്ളി ഇങ്ങനെ കുറച്ച് ഐഡിയാസ് എല്ലാം പറഞ്ഞ് ഞങ്ങളത് പ്രാവർത്തികമാക്കി ആക്കി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇതിനോടൊപ്പം തന്നെ ചില ഇത്തരത്തിലുള്ള ഈ സ്നോ വൈറ്റ്, കുക്കുംബർ, അതുപോലെ തക്കാളി, ഇതെല്ലാം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്താൽ. ഇത് ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു സന്തോഷം, ഇതിൻ്റെ പ്രയത്നം അല്ലെങ്കിൽ ഇതിൽ മുടക്കുന്ന മുതലിനേക്കോ ഉപരി

0: ഇതിങ്ങനെ തഴച്ച് വളർന്നൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വല്ലാത്ത സന്തോഷം. ഇത് എനിക്ക് മാത്രമല്ല, ഇത് കാണുമ്പോൾ എൻ്റെ കാലത്ത് എൻ്റെ ബന്ധുക്കൾ വരുന്ന കാണുമ്പോഴും അവരെല്ലാം വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ആദ്യ കാലത്ത് ചെയ്യുമ്പോൾ ആളുകൾ നെറ്റി വിളിച്ചു പോയി ഇവർക്ക് എന്ത് കൃഷി അറിയാം എന്നുള്ള രീതിയിൽ സംസാരിച്ച ആളുകളെല്ലാം ഇപ്പൊ ഞങ്ങൾ അഭിനന്ദിക്കാൻ തുടങ്ങി. നല്ലൊരു കാര്യമാണ്, റിസൾട്ട് എന്തോ ആവട്ടെ, പക്ഷെ ഇത് നല്ലൊരു സംരംഭമാണ്. പല കുട്ടികളും ഇപ്പോ ഈ മതിലിന്റെ അപ്പുറേക്ക് വന്ന് എത്തി നോക്കാൻ തുടങ്ങി. ഇത് കാണുമ്പോൾ അവർക്ക് ഇത് എന്തായിട്ടാ ഇത് എന്നിട്ട് അപ്പൊ അവരെയൊക്കെ ഞങ്ങൾ ക്ഷണിക്കണ്ട് ഈ കൃഷി കാണാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു ആശയം എന്ന് പറയുന്നത്, ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ വാങ്ങി, സ്ഥലങ്ങളൊക്കെ ചെറിയൊരു ഇതിന് പൈസയ്ക്ക് എടുത്ത് ഇതേപോലുള്ള ചെറിയ ചെറിയ കൊച്ചു കൃഷിയൊക്കെ ചെയ്ത് ഒന്ന് മാതൃകയാവാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീവ്ര ശ്രമമാണ് ഞങ്ങൾക്ക്.
1: കൃഷിയിടം ഇപ്പൊ തന്നെ ഇപ്പൊ അത് പൂവിടുന്ന ഒരു സമയമൊക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ എങ്കിലും ഈ കൃഷിയിടത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയും ഒരു നിറവും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ഒരു മാസം കൂടി കഴിഞ്ഞ് വന്നാൽ, അതായത് ഒരു ഓഗസ്റ്റ് പകുതിയോടടുത്ത് ഒരു 10-ാം തീയതി 12-ാം തീയതിക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിറച്ച് പൂക്കൾ. ഏതൊക്കെ കളറാണ് ഇവിടെ ബന്ദി?
2: നിലവിൽ ഞങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് ഓറഞ്ചും മഞ്ഞയും.
1: അപ്പൊ വയലറ്റും മഞ്ഞയും ഓറഞ്ചും ഒക്കെ നിറത്തില്, അതിന്റെ ഇടയില് പച്ച നിറഞ്ഞ ഈ ഒരു അന്തരീക്ഷത്തില് ശോഭിച്ചു നിൽക്കുന്ന ഒരു കൃഷിയിടം നമുക്ക് കാണാൻ സാധിക്കും അല്ലേ?
2: തീർച്ചയായിട്ടും ഞങ്ങളുടെ ആഗ്രഹവും അത് തന്നെയാണ്.
1: തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പരിസരത്തുള്ളവർക്ക് ഒരു വർണ്ണ വസന്തം തന്നെയായിരിക്കും അത്. കാരണം അത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഈ ഒരു കൃഷിയിടം ഒരുക്കിയിരിക്കുന്നത്. ഇത്ര മനോഹരമായ രീതിയിൽ ഈ കൃഷിയിടം ഒക്കെ ഒരുക്കിയിട്ടുള്ള നമ്മുടെ കൃഷി കൂട്ടായ്മയിലുള്ള ഷെറിൻ സി പോളിനും ശ്രീജ രഞ്ജനും ജയൻ എൻ കെക്കും കിസാൻ വാണിയുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു.
0: എല്ലാം കൊണ്ടും വളരെ സന്തോഷം. ഇത്തരത്തിലുള്ള അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം.
3: നിലവിൽ ആകാശവാണിയുടെ കീഴിലുള്ള കിസാൻ വാണിയുടെ ഇങ്ങനൊരു പ്രോഗ്രാമിൽ ഈ കൃഷിയിടം വന്ന് കാണുവാനും ഞങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും എല്ലാം പകർന്നു നൽകുകയും സ്വീകരിക്കുകയും ചെയ്ത ആകാശവാണിയുടെ കീഴിലുള്ള കിസാൻ വാണിയുള്ളതായ നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ ചെറുതിൽ അറിയിക്കുകയും ചെയ്യുകയാണ്.
4: നമ്മുടെ ഈ കൃഷി വന്ന് കാണാനും നമുക്കിതിനൊരു ഇത് തരാനും സഹിച്ച ആകാശവാണിയുടെ കിസാൻ വാണിയോടുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.

കൂടുതൽ വിവരങ്ങൾക്കായി ഇവരെ വിളിക്കാവുന്ന നമ്പർ പറയാം. 9947683574. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9947683574.

ഓണസമൃദ്ധിക്കായി പൂക്കളും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ചെമ്മനാടുള്ള ഷെറിൻ സിപ്പോൾ, ശ്രീജ രഞ്ജൻ, പനമ്പള്ളി നഗറിലുള്ള ജയൻ എം കെ എന്നിവരെയാണ് നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടത്. കാർഷിക വാർത്തകൾ. മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ഗ്രാമീണ വികസനം എന്നീ മേഖലകളിൽ പുതിയ സാങ്കേതിക ആശയങ്ങളും നവീകരണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി വെട്രിക്സ് 2026 സംഘടിപ്പിക്കുന്നു. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ലോഞ്ച് പാഡ്, കേരള വെറ്റിനറി ആന്റ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ എന്നിവയുടെ സഹകരണത്തോടെ നബാർഡ്, WSU എന്നിവയുമായി ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികൾക്കും 45 വയസ്സിൽ താഴെയുള്ള യുവാക്കൾക്കും ഐഡിയാത്തോണിൽ ഭാഗമാകാം. ഒന്നാം സമ്മാനം 10,000 രൂപ, രണ്ടാം സമ്മാനം 7,500 രൂപ, മൂന്നാം സമ്മാനം 5,000 രൂപ എന്നിങ്ങനെയാണ് സമ്മാനത്തുകകൾ. വിദ്യാർത്ഥികൾക്ക് 100 രൂപയും മറ്റുള്ളവർക്ക് 200 രൂപയുമായിരിക്കും രജിസ്ട്രേഷൻ ഫീസ്. ആശയങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 ആണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി www.cactechlaunchpad.com www.cactechlaunchpad.com www.cactechlaunchpad.com സന്ദർശിക്കുകയോ 9995624888

0: 9562484888 എന്ന നമ്പറിലോ info@cactechlaunchpad.com info@kagtechlaunchpad.com info@kagtechlaunchpad.com എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടുക. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിൽ ചിങ്ങം 1 കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി മരട് നഗരസഭയും കൃഷിഭവനും സംയുക്തമായി വിവിധ വിഭാഗങ്ങളിൽ കർഷകർക്ക് പുരസ്കാരങ്ങൾ നൽകും. ജൈവകൃഷി, വനിത, വിദ്യാർത്ഥി, യുവ, മുതിർന്ന കർഷകൻ, SC ST, ക്ഷീരം, പുഷ്പം, സമ്മിശ്രം, മട്ടുപ്പാവ് കൃഷി, വാഴകൃഷി, കൃഷി സംരംഭകത്വം എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം. അപേക്ഷകൾ ഈ മാസം 24-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം 4-ാം തീയതി വരെ മരട് കൃഷിഭവനിൽ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 9383471163 9383471163 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ.

0: ഇന്നത്തെ കിസാൻവാണി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം യാമിനി ദിലീപ് കുമാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1815

0: 5 1.
1: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
0: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
2: പിന്നെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
0: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
1: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
0: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
3: സത്യം
0: പത്തര മറ്റു സത്യം.
4: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
5: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: കാർഷിക വാർത്തകൾ. തളിപ്പറമ്പ് ബ്ലോക്കിന് കീഴിലെ കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന ആത്മയുടെ ഏതെങ്കിലും പദ്ധതിയിൽ ഗുണഭോക്താക്കളായിട്ടുള്ള കർഷകരിൽ നിന്ന് മികച്ച കർഷകർക്കുള്ള അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മികച്ച സംയോജിത കർഷകൻ അഥവാ കർഷക, മികച്ച പച്ചക്കറി കർഷകൻ അഥവാ കർഷക, മികച്ച ക്ഷീരകർഷകൻ അഥവാ കർഷക, മികച്ച ഭക്ഷ്യസുരക്ഷാ സംരംഭകൻ അഥവാ സംരംഭക, മികച്ച സേവന മേഖല, കൃഷിക്കൂട്ടം എന്നീ മേഖലകളിൽ നിന്നാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അപേക്ഷകൾ അതത് കൃഷിഭവനുകളിൽ മറ്റന്നാൾ വൈകുന്നേരം 4 മണിക്ക് മുൻപ് സമർപ്പിക്കേണ്ടതാണ്. റബ്ബർ തോട്ടങ്ങളിൽ കൃഷി ചെയ്യാവുന്ന ഇടവിളകളെക്കുറിച്ചും അവ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നതിന് റബ്ബർ ബോർഡ് കോൾ സെന്ററുമായി ബന്ധപ്പെടാം. ഇത് സംബന്ധമായ ചോദ്യങ്ങൾക്ക് നാളെ വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ഫോണിലൂടെ മറുപടി ലഭിക്കും. വിവരങ്ങൾക്ക് 04-81-25-76-622 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം: 04-81-25-76-622. കാർഷിക വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: നാളെ രാത്രി 9:30 സാഹിത്യസുരഭിയിൽ.
2: വൈകുന്നേരത്തെ വേണാടിൽ കയറി തിരുവനന്തപുരത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ ദേവികയുടെ മരണവാർത്ത ലാലു വിളിച്ചറിയിച്ചു.
1: സ്നേഹനൊമ്പരം, രാംമോഹൻ കാരോട്ടിന്റെ കഥ.
3: മെട്രോ സ്റ്റേഷനിൽ നിന്നിറങ്ങി ഞങ്ങൾ ബസ് കയറാൻ വരിയിൽ കാത്തു നിൽക്കുമ്പോൾ 3 കൊച്ചുകുട്ടികളാണ് തൊട്ടു മുമ്പിൽ.
1: പി പി ഋഷികേശൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
4: വേലക്കാരൻ വാസു പകർച്ച വാങ്ങി വരുന്നത് കണ്ട് അയാൾ ചോദിച്ചു, വിഭവങ്ങളെല്ലാം ഉണ്ടോ വാസുവേ? ഉണ്ട് മുതലാളി.
1: തിരുവോണത്തിനൊരു സ്നേഹോപഹാരം, എൻ ജെ ബാബു വൈറ്റില എഴുതി അവതരിപ്പിക്കുന്ന കഥ. നാളെ രാത്രി 9:30 സാഹിത്യസുരഭിയിൽ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 7 മണി കഴിഞ്ഞ് 20:18 വിപണി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരത്തെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലവും ആലപ്പുഴയും 23,800 രൂപ, കോട്ടയം 26,400 രൂപ, എറണാകുളം 24,800 രൂപ, കൊച്ചി റെഡി 23,900 രൂപ, ആലുവ 24,900 രൂപ, വടക്കൻ പറവൂർ 25,000 രൂപ. കോപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ. ആലപ്പുഴ പുകരാശി 21,850 രൂപ, എറണാകുളം 16,150 രൂപ, വടക്കൻ പറവൂർ 14,900 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളവും വടക്കൻ പറവൂരും 3,800 രൂപ. കാപ്പിക്കുരു ക്വിന്റലിന് കോട്ടയം 4,100 രൂപ, കട്ടപ്പന 37,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് കോട്ടയം 27,000 രൂപ, എറണാകുളം 29,000 രൂപ, തൊടുപുഴ 1,000-ന് 26,000 രൂപ. കയർ

0: ഡലിന് ആലപ്പുഴ അഞ്ച് തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,400 രൂപ, കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 71,800 രൂപ, അൺഗാർബിൾഡ് കൊച്ചി 69,800 രൂപ, ആലുവ 68,000 രൂപ, മൂവാറ്റുപുഴയും തൊടുപുഴയും 70,000 രൂപ, കട്ടപ്പന 69,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,400 രൂപ, കട്ടപ്പന 2,900 രൂപ. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 30,000 രൂപ, തൊടുപുഴ 25,000 രൂപ. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 25,000 രൂപ, മൂവാറ്റുപുഴ 22,500 രൂപ, തൊടുപുഴ 26,700 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,500 രൂപ, തൊടുപുഴ 23,000 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 1,71,000 രൂപ, ആലുവ 1,65,000 രൂപ, കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 81,400 രൂപ, പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 4,000 രൂപ, അടയ്ക്ക 1,000 എറണാകുളം 6,000 രൂപ, നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 4,200 രൂപ, മൂവാറ്റുപുഴ 4,600 രൂപ. നിങ്ങൾ ഇതുവരെ കേട്ടത് വിപണി കമ്പോള മൊത്ത വ്യാപാര വിലനിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരത്തെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: ഇന്ന് ചൊവ്വയാണോ?
2: ആണെങ്കിൽ.
1: ഇന്ന് വ്യാഴമാണോ?
2: ആണെങ്കിൽ.
1: ഇന്ന് വെള്ളിയാണോ ഞായറാണോ?
2: ആണെങ്കിൽ. ആണെങ്കിൽ.
1: ആണെങ്കിൽ.
2: ആണെങ്കിൽ.
1: ആണെങ്കിൽ.
2: ഒന്ന് പറയുന്നുണ്ടോ വർക്കിജയ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താതെ.
1: ആണെങ്കിലും ഒന്നുമില്ല തങ്ങമ്മേ. കൊച്ചി FM 102.3 വെച്ചാ കേക്കാം ദീപസ്തംഭം മഹാശ്ചര്യം
2: രാവിലെ 7:20 ചൊവ്വ വ്യാഴം വെള്ളി ഞായർ.

കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20 ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധതയറിയിച്ച കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ബുക്കാരസ്റ്റിൽ രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുസർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവയ്ക്കും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ

0: ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭ ആരംഭിച്ചതു മുതൽ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയതിനാൽ നടപടികൾ നിരവധി തവണ തടസ്സപ്പെട്ടിരുന്നു. ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഇരുസഭകളിലും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതായും ശ്രീ റിജിജു വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധം വീണ്ടും തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുവതലമുറയുടെ ക്ഷേമത്തിനും ഭാവിക്കുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അഭ്യർത്ഥിച്ചു. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായി സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയുടെ വസതിയിലോ ഓഫീസിലോ ചർച്ചകൾ നടത്താമെന്നും ശ്രീ ജിതേന്ദ്രസിംഗ് അറിയിച്ചു.
1: It is my humble appeal to the students on agitation that the government is ready for talks whenever you want, at whichever hour of the day, and for as much length of time that you wish to. We are ready to discuss the issue on which the agitation has happened and all the other related issues as well with an open mind, and the talks can be held in the residence of Shri Nadda, because the talks will be led by the Health Minister of India and the senior leader Shri Nadda ji, and of course I will be accompanying him. The talks could be held at Shri Nadda ji's residence or at office, whichever of the two you wish to.
0: ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തെ യുവാക്കളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വിമർശനമുയർത്തി. നീറ്റ് വിഷയത്തിൽ എൻഡിഎ എംപിമാരും പ്രതിപക്ഷ എംപിമാരും ഇന്ന് പാർലമെന്റ് മന്ദിര പരിസരത്ത് പ്രതിഷേധം നടത്തി. വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് എൻഡിഎ എംപിമാരും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കണമെന്ന് പ്രതിപക്ഷ എംപിമാരും ആവശ്യപ്പെട്ടു. പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു.
2: कि सरकार के एमपी बाहर खड़े होकर प्रदर्शन कर रहे हैं. कितने सत्रों से ये चल रहा है, चला ही नहीं पा रहे हैं. बाहर जो हो रहा है देखिए, कमजोर है एकदम. थिंक अबाउट इट, चिल्ड्रन आर प्रोटेस्टिंग, दे आर ऑल यंग, दे हैव कट ऑल द इंटरनेट.
0: അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കണമെന്നും ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാ നിലപാട് സ്വീകരിക്കണമെന്നും 33-ാമത് ആസിയാൻ റീജിയണൽ ഫോറം മന്ത്രിതല യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. എഥനോൾ കലർത്തിയ ഇന്ധനം ഉപയോഗിക്കുന്നതുമൂലം എഞ്ചിൻ തകരാറോ വാഹനങ്ങൾ കേടാകുന്നതോ ആയ വ്യാപക പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. 3,06,947 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. കെഎസ്ആർടിസിയുടെ പിങ്ക് ബസ് ലേഡീസ് ഒൺലി സർവീസിന് സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ടെക്നോപാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് രാത്രികാല യാത്രയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രാത്രി 8 മണിക്കും 10 മണിക്കും പിങ്ക് ബസ് സർവീസുകൾ നടത്തും. വൈകാതെ മറ്റു ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. രാത്രി സർവീസുകൾക്ക് പുറമെ പകൽ സമയങ്ങളിലും പിങ്ക് ബസിന്റെ സേവനം ലഭ്യമാക്കും. ട്രെയിനിലെത്തുന്ന സ്ത്രീകൾ, ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന അമ്മമാർ, രോഗികൾ തുടങ്ങിയവർക്ക് മെഡിക്കൽ കോളേജിലേക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനാണ് രാവിലെയും പിങ്ക് ബസ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്.
0: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും

0: വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടത്തിൽ കാണാതായ 25 പേരുടെയും മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചു. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ താനെ, പാൽഘർ, നാസിക്, പൂനെ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചു. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിൽ ഗാർഗുൺ, സ്പാഡ ഗ്രാമങ്ങളിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ വൻ നാശനഷ്ടം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ 25 വീടുകൾ പൂർണ്ണമായും നശിച്ചു. ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻകരുതലിന്റെ ഭാഗമായി രണ്ട് ഗ്രാമങ്ങളും പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധത്തിനിടെ ഒരു സ്ത്രീ മരിച്ചതായി സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് ഡൽഹി പോലീസ്. പ്രതിഷേധത്തിനിടെ മരിച്ചതായി പ്രചരിക്കുന്ന സ്ത്രീ നിലവിൽ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് അറിയിച്ചു. ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ദേശീയ സുരക്ഷാ നിയമം പ്രകാരം അനുവദിച്ചിരിക്കുന്ന കരുതൽ തടങ്കൽ അധികാരങ്ങൾ പുതിയതല്ലെന്നും ഓരോ 3 മാസത്തിലും ഈ ഉത്തരവ് പുറപ്പെടുവിക്കാറുണ്ടെന്നും ഡൽഹി പോലീസ്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ 18 വരെയുള്ള കാലയളവിലേക്ക് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതായും പ്രസ്താവനയിൽ പറയുന്നു. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 10 ഇനങ്ങളിലായി 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. 125-അംഗ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്നിന ബോർഗോഹെയ്ക്ക് എന്നിവർ നയിക്കും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്ധഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യക്ക് 126 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 11-ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ 2-ാം മത്സരം ശനിയാഴ്ചയും 3-ാം മത്സരം ഞായറാഴ്ചയും നടക്കും. സിന്ധു നദീജല കരാറിനെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ നടത്തിയ പരാമർശങ്ങളെ തള്ളി ഇന്ത്യ. അതിർത്തി കടന്നുള്ള ഭീകരതയെ രാഷ്ട്രനയത്തിന്റെ ഭാഗമാക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് യു എൻ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെയിൽ നിന്ന് രാജ്യത്തെ ആദ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. കഴിഞ്ഞ 99 വർഷത്തിനിടയിൽ പ്രക്ഷേപണ മേഖല റേഡിയോയിൽ നിന്നും അത്യാധുനിക ഡിജിറ്റൽ സ്ട്രീമിംഗിലേക്ക് അതിവേഗം വളർന്നതായി പ്രസാർഭാരതി സിഇഒ ഗൌരവ് ദ്വിവേദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധതയറിയിച്ച് കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി എഫും 102.3. സമയം 7:35:34.

മക്കളെ, വിജ്ഞാനവും വിനോദവും ഇഴചേരുന്ന വൈവിധ്യമാർന്ന ഇനങ്ങളുമായി കൊച്ചി നിലയത്തിന്റെ പതിവ് സായാഹ്ന പരിപാടി FM ഈവനിംഗ് ഇത് ആരംഭിക്കുന്നു. ഇനി 9 മണിവരെ നിലയത്തിനൊപ്പം ഉണ്ടാവുക, നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ ആസ്വദിച്ചുകൊണ്ട്.

0: സമകാലികം.
1: ഫുട്ബോൾ ആരവം അടഞ്ഞു, ഫ്ലക്സുകൾ മാത്രം ബാക്കി. കേരളക്കരയാകെ ആവേശ തിരമാലകൾ ഉയർത്തിയ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ സമാപിച്ചു. ഒരു ഗോളിന് സ്പെയിൻ കപ്പുയർത്തി. മെസ്സിയും റൊണാൾഡോയും നെയ്മറുമൊക്കെ കളം വിട്ടു. കപ്പടിച്ചവരും തോറ്റവരും നാട്ടിലേക്ക് മടങ്ങി. പക്ഷേ നമ്മുടെ കേരളത്തിലെ കവലകളിലേക്ക് നോക്കൂ. ആവേശത്തിന്റെ അവശിഷ്ടങ്ങൾ, തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത ഫ്ലക്സ് ബോർഡുകൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഫിഫ വരെ അംഗീകരിച്ച ഫുട്ബോൾ ആരാധകരുടെ നാടാണ് കേരളം. ഇവിടുത്തെ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിൽ പോലും മെസ്സിയുടെയും റൊണാൾഡോയുടെയും വർണ്ണശബള ഫ്ലക്സുകൾ കാണാം. ഓരോ ആരാധക സംഘത്തിന്റെയും വീറും വാശിയും ഫ്ലക്സിന്റെ വലിപ്പത്തിലും ഡിസൈനിലും വാചകങ്ങളിലും മാറ്റുരച്ചു. കളികളും അവലോകനങ്ങളും അവസാനിച്ചു. എന്നാൽ ഇപ്പോഴും കാൽനടയാത്രക്കാർക്കും ഡ്രൈവർമാർക്കും തടസ്സമായി. പ്രകൃതിക്ക് ഭീഷണിയായി. ഫ്ലക്സുകൾ പലയിടത്തും തുടരുകയാണ്. സമകാലികം ചർച്ച ചെയ്യുന്നു. പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകരെ, കളി കാണാൻ കാണിച്ച ആവേശം നമ്മുടെ നാട് വൃത്തിയായി സൂക്ഷിക്കുന്നതിലും വേണ്ടേ? ലോകകപ്പ് ആവേശത്തിൽ റോഡരികിലും കവലകളിലും വഴിയോരത്തെ മരങ്ങളിലും കെട്ടിവച്ച കൂറ്റൻ ഫ്ലക്സുകളും ബാനറുകളും കൊടിതോരണങ്ങളും അവിടെ തന്നെ കിടന്ന് നശിച്ച് മഴയും വെയിലുമേറ്റ് കീറിപ്പറിഞ്ഞ് റോഡിലേക്ക് വീണ് എത്ര വലിയ അപകടമാണ് മനുഷ്യനും പ്രകൃതിക്കും ഉണ്ടാക്കുന്നതെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ.
2: വലിയൊരു ഫുട്ബോൾ മാമാങ്കം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ലോകത്തെ ആകെ ഇളക്കി മറിച്ചുകൊണ്ട് ആ പന്ത് ചലനം നിർത്തി. ഇനി ആ പന്ത് 4 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഓടാൻ തുടങ്ങുക. ഏതായാലും കേരളം മറ്റേത് സ്ഥലങ്ങളെയും പോലെ, ഒരുപക്ഷെ അതിനേക്കാളൊക്കെ ഏറെ, ലാറ്റിൻ അമേരിക്കൻ രീതിയിൽ തന്നെ നമ്മുടെ ഫുട്ബോൾ മാമാങ്കം ആഘോഷിച്ചു. എല്ലാവരും രാവും പകലും എന്ന പോലെ അത് കണ്ടു, അതിൽ ആവേശം കൊണ്ടു. ഏതെങ്കിലും ഭക്ഷണം പിടിച്ചു ചിലർ, ചിലർ ഭക്ഷണം പിടിക്കാതെ സ്വതന്ത്രമായി നിന്നു. എന്തായാലും ആ ലഹരി ഇപ്പോ ആ രീതിയിൽ അവസാനിച്ചു. സ്പെയിൻ ജയിച്ചു, അർജന്റീന തോറ്റതിൽ ഒരുപാട് പേർക്ക് ദുഃഖമുണ്ട് എന്ന് അറിയാം. പക്ഷേ കളിയിൽ ഒരാൾ ജയിക്കണമല്ലോ. നമ്മുടെ ഫുട്ബോൾ ആവേശം നമ്മൾ ആകെ അണകെട്ടി നിർത്തി, അത് പടർത്തിയത് നാട്ടിലെങ്ങും വെച്ചുവിട്ടുള്ള ഫ്ലക്സുകൾ കൊണ്ടാണ്. ഫ്ലക്സുകൾ വയ്ക്കുന്നത് തെറ്റാണ് എന്നും ഫ്ലക്സ് വയ്ക്കുന്നത് കുറ്റകരമാണ് എന്നുമൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇങ്ങനൊരു കാര്യത്തിൽ ഫ്ലക്സ് വയ്ക്കുമ്പോൾ ആർക്കും അത് പോയി തടയാൻ പറ്റില്ല. രാജ്യത്തെ എല്ലായിടത്തും ഇത്തരത്തിൽ ഫ്ലക്സുകൾ വന്നു. അത് ഓരോ കളിക്കാർക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, കളിക്കളത്തിന് ആവേശത്തിന് വേണ്ടി വളരെ സുന്ദരമായ ഭംഗിയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഒക്കെ നമ്മൾ ഫ്ലക്സുകൾ കണ്ടു. സുന്ദരമായ ഫ്ലക്സുകളാണ് എന്നത് ശരിയാണ്. പക്ഷേ കളി കഴിഞ്ഞപ്പോൾ ആ ഫ്ലക്സുകൾ ഇനി അവിടെ ഉണ്ടാകാൻ പാടില്ല. കളി കഴിയുമ്പോൾ ആ ഫ്ലക്സ് എങ്ങോട്ട് പോകണം എന്ന വലിയൊരു ചോദ്യം മുമ്പ് തന്നെ പലരും ചോദിച്ചിരുന്നു. നമുക്കറിയാം ഫ്ലക്സ് ഉണ്ടാക്കുന്നത് ഏതെങ്കിലും നല്ല പദാർത്ഥം കൊണ്ടല്ല, നല്ലതെന്ന് പറഞ്ഞാൽ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന പദാർത്ഥങ്ങൾ കൊണ്ടല്ല. അത് മണ്ണിൽ അലിഞ്ഞു തേരാൻ മടിക്കുന്ന പ്ലാസ്റ്റിക് പോലെയുള്ള അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സംയുക്തങ്ങൾ ചേർന്ന വസ്തുക്കൾ കൊണ്ടാണ്. ഈ ഫ്ലക്സ് മണ്ണിൽ വീണാൽ അത് മണ്ണിനെ നശിപ്പിക്കും, വെള്ളത്തിൽ വീണാൽ വെള്ളത്തിനെ നശിപ്പിക്കുമെന്ന് ഞാൻ പറയുമ്പോൾ മനുഷ്യായുസിന്റെ പലമടങ്ങ് കാലം അത് ജീവിച്ചിരിക്കും എന്നതുകൊണ്ട് 10ഓ 20ഓ 30ഓ തലമുറകളിലേക്ക് തന്നെ അതിന്റെ ദുരന്തം നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് ലോകത്ത് പല രാജ്യങ്ങളും കേരളത്തിലും ഫ്ലക്സ് നമ്മൾ നിരോധിച്ചത്. മത്സരം കഴിഞ്ഞാൽ ആ ഫ്ലക്സ് സുരക്ഷിതമായി തിരിച്ചെടുത്ത് വേണ്ട രീതിയിൽ സംസ്കരിച്ച് സമൂഹത്തിന് കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ മണ്ണിന് കുഴപ്പമില്ലാത്ത, വെള്ളത്തിന് കുഴപ്പമില്ലാത്ത രീതിയിൽ മാറ്റാൻ കഴിയണം. അത് കഴിയുമോ? പലപ്പോഴും കഴിയാറില്ല എന്നതാണ് സത്യം. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ വെച്ചാൽ ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജയിച്ചവരും തോറ്റവരും അതെടുത്തുകൊണ്ട് പോകും. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, അത് ആരാണത് വച്ചതെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ നാട്ടിലാകെ പടർന്നു പടർത്തി വെച്ചിട്ടുള്ള ഈ ഫ്ലക്സ് ആരാണ് എടുത്തു മാറ്റുക എന്ന വലിയ ചോദ്യമുണ്ട്. ഫുട്ബോൾ മാമാങ്കം തുടങ്ങുമ്പോൾ നമുക്കുള്ള ആവേശം അത് കഴിയുമ്പോഴില്ല. അതിന് പല കാരണങ്ങളും ഉണ്ട്. ഓരോ രാജ്യത്തിനും വേണ്ടി വെച്ച ഫ്ലക്സുകളുണ്ട്. ബ്രസീലിന് വേണ്ടി, പോർച്ചുഗലിന് വേണ്ടി, അർജന്റീനയ്ക്ക് വേണ്ടി ഒക്കെ വെച്ചിട്ടുള്ള ഫ്ലക്സുകളുണ്ട്. അതുപോലെ ഓരോ നായകന്മാർക്ക് വേണ്ടി വെച്ച, വലിയ കളിക്കാർക്ക് വേണ്ടി വെച്ച, അത് മെസ്സിക്കും റൊണാൾഡോയ്ക്കും എംബാപ്പയ്ക്കും ഒക്കെ വേണ്ടി മാത്രം വെച്ച ഫ്ലക്സുകളുണ്ട്. ഇപ്പൊ അവരൊക്കെ കളി

0: ഇനിയിപ്പോ പ്രശ്നം എന്താ? കളി തോറ്റു കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും പിന്നെ ആ ഭാഗത്ത് കാണില്ല. തോറ്റവർ പിന്നെ തങ്ങളുടെ ഫ്ലക്സ് എടുക്കാൻ വരില്ല. ജയിച്ചവരും ഫ്ലക്സ് മാറ്റാൻ വരില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഫ്ലക്സ് നമ്മുടെ മണ്ണിന് കുഴപ്പമായി അതവിടെ നിൽക്കുന്നു. വർഷത്തിൽ 7-8 മാസം വരെ ചെറിയ തോതിലെങ്കിലും മഴയുണ്ടാവുന്ന ഒരു സ്ഥലമാണ് കേരളം. ഈ ഫ്ലക്സിലേക്ക് വെള്ളം വീണു കഴിഞ്ഞാൽ അത് പതുക്കെ പതുക്കെ പതുക്കെ അലിഞ്ഞലിഞ്ഞ് അത് മണ്ണിലേക്ക് ഇറങ്ങും. അതുണ്ടാക്കുന്ന വിഷം, അതുണ്ടാക്കുന്ന മണ്ണിലെ മണ്ണിരയ്ക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിൽ മണ്ണിൽ അവരുടെ യാത്ര പോലും തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് ഈ ഫ്ലക്സ്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലക്സ് എങ്ങനെ എടുത്തു മാറ്റണം എന്നതും വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കാണ് മാലിന്യ സംസ്കരണത്തിന്റെ ചുമതല. അതുകൊണ്ട് തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവർ ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ? അവരും ആവേശത്തിലാണ്. തീർച്ചയായും ഞാൻ ഒരു ആവേശത്തിനും എതിരായ ആളല്ല. പക്ഷേ ആവേശം കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ ജീവിക്കണമല്ലോ. ഇതൊരു താൽക്കാലികമായ ഒരു സംഗതിയാണ് ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിക്കുക എന്നത് താൽക്കാലികമല്ല, പെർമനന്റ് ആണ്. അത് നമുക്ക് മാത്രമല്ല, മറ്റു മനുഷ്യർക്കും വരാനിരിക്കുന്ന മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ഫ്ലക്സ് അടിയന്തരമായി മാറ്റാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ദുരന്തം വളരെ വലുതാണ്. നമുക്ക് ഈ കളിക്കാരെയും ടീമുകളെയും ഒക്കെ ഇനിയും ഇഷ്ടമാണ്. ബ്രസീലിനും പോർച്ചുഗലിനും അർജന്റീനയ്ക്കും സ്പെയിനിനും ഇംഗ്ലണ്ടിനും ഒക്കെ വേണ്ടി നമ്മൾ വെച്ച പോസ്റ്റുകൾ നമ്മുടെ ആവേശം കൊണ്ട് തന്നെയാണ്. അത് എടുത്തു മാറ്റാൻ ഇത് വെച്ച ആളുകൾ തന്നെ തയ്യാറാകുമോ? അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിക്കാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ മറ്റ് സ്ഥാപനങ്ങൾ തയ്യാറാകുമോ? ഇതാണ് പ്രധാനമായ ചോദ്യം.
1: ഹൈക്കോടതിയുടെ കർശന ഉത്തരവുണ്ട്. പൊതുസ്ഥലങ്ങളിൽ അനധികൃത ഫ്ലക്സുകളും തോരണങ്ങളും സ്ഥാപിക്കുന്നതും ആവശ്യം കഴിഞ്ഞും അവ നീക്കം ചെയ്യാതിരിക്കുന്നതും ഗുരുതരമായ നിയമലംഘനമാണ്. കാഴ്ച മറച്ച് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഫ്ളക്സുകൾ കാരണം എത്രയോ ബൈക്ക് യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. കാറ്റിൽ അവ ഒടിഞ്ഞുവീണ് കാൽനട യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കടുങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സലീം:
2: കഴിഞ്ഞ ഒരു മാസക്കാലമായി ലോകമെമ്പാടും നീണ്ടുനിന്ന ഫുട്ബോൾ ഉത്സവം സമാപിച്ചു. കളിയുടെ ആവേശത്തിൽ വിവിധ ടീമുകൾക്കായി നമ്മുടെ നാട്ടിൽ ബാനറുകളും ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ടല്ലോ. പൊതു സ്ഥലങ്ങളിലും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും ജനങ്ങളുടെ ആവേശവും നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു മാസക്കാലം അത് അനുവദിച്ചു കൊടുത്തത്. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അത് നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ അത് പരിശോധനയ്ക്ക് വന്നാൽ അതിന് വലിയ ഫൈൻ തന്നെയാണ് ഈടാക്കുന്നത്. അതിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ടവർ സഹകരിച്ച് അത് എത്രയും വേഗം നീക്കം ചെയ്ത് സഹകരിക്കണമെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട്, നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ്, നമ്മളെല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഭീമമായ ഒരു ഫൈൻ ഈടാക്കുന്നത് നമ്മൾക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് പ്രത്യേകം ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അത് പെട്ടെന്ന് നീക്കം ചെയ്ത് നമ്മളുടെ നാട്ടിലെ പരിസ്ഥിതി പ്രശ്നങ്ങളും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതെല്ലാം ഇരുന്നാൽ എല്ലാവർക്കും അറിയാമല്ലോ, പല അപകടങ്ങളും എല്ലാം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇതാണ്. കാഴ്ചക്ക് ബസ്സെല്ലാം പോകുമ്പോഴും നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോഴെല്ലാം ഈ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് നമ്മൾക്ക് കാണാൻ കഴിയാത്ത ഒരു അവസരം പോലും ഉണ്ടാക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സഹകരിക്കണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
1: പരിസ്ഥിതിക്ക് ഈ PVC ഫ്ലക്സുകൾ ഉണ്ടാക്കുന്ന കേട് ചെറുതല്ല. ഇവ മണ്ണിൽ ലയിക്കില്ല, കത്തിച്ചാൽ വായു മലിനമാകും, ക്യാൻസറിന് കാരണമാകുന്ന വിഷപ്പുകയും ഉയരും. മണ്ണിൽ കിടന്നാൽ നമ്മുടെ ജലാശയങ്ങളെയും കുടിവെള്ളത്തെയും ഇത് വിഷമയമാക്കും. കളിയോടുള്ള സ്നേഹം നാടിനോടും കാണിക്കാം. ഫ്ലക്സുകൾ വെച്ച ഫാൻസ് ക്ലബ്ബുകളും പ്രാദേശിക കൂട്ടായ്മകളും അത് സ്വയം മുൻകൈയെടുത്ത് മാറ്റാൻ തയ്യാറാകണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണം. പരിസ്ഥിതി പ്രവർത്തക ജിൻസി:
3: കേരളത്തിൽ ഇപ്പോൾ ഫുട്ബോൾ ടൂർണമെന്റുകളുടെയും വിവിധ ആഘോഷങ്ങളുടെയും കാലമാണല്ലോ. നമ്മുടെ ഇഷ്ട ടീമിനോടുള്ള സ്നേഹവും ആവേശവും പ്രകടിപ്പിക്കാൻ വലിയ ഫ്ലക്സുകളും പ്ലാസ്റ്റിക് ബാനറുകളും റോഡരികിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാപിക്കുന്നതും ഇന്നൊരു പതിവ് കാഴ്ചയാണ്. ആഘോഷങ്ങൾ ഉണ്ടാകണം, കായിക മത്സരങ്ങൾ ഉണ്ടാകണം, ആവേശം ഉണ്ടാകണം. പക്ഷേ ആ ആഘോഷങ്ങൾ പ്രകൃതിക്ക് ഒരു ഭാരമാകാൻ പാടില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഈ ഫ്ലക്സുകളിൽ ഭൂരിഭാഗവും പ്ലാസ്റ്റിക് അധിഷ്ഠിത വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. പരിപാടി കഴിഞ്ഞാൽ അവ പലപ്പോഴും റോഡരികിലും പറമ്പുകളിലും തോടുകളിലും ഉപേക്ഷിക്കപ്പെടുന്നു. ചിലപ്പോൾ അവ കത്തിച്ചു കളയുകയും ചെയ്യുന്നു.

0: പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വിഷവാതകങ്ങൾ നമ്മുടെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുന്നു. ശ്വാസകോശ രോഗങ്ങൾക്കും വായുമലിനീകരണത്തിനും ഇത് കാരണമാകാം. ഉപേക്ഷിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് മഴവെള്ളച്ചാലുകൾ അടയ്ക്കുകയും വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. നദികളിലും കായലുകളിലും എത്തുന്ന പ്ലാസ്റ്റിക് മത്സ്യങ്ങൾക്കും മറ്റു ജലജീവികൾക്കും വലിയ ഭീഷണിയാണ്. മണ്ണിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് വർഷങ്ങളോളം അഴുകാതെ നിലനിൽക്കുകയും മണ്ണിന്റെ സ്വാഭാവിക ഗുണങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ വലിച്ചെറിയുന്ന ഒരു പ്ലാസ്റ്റിക് കഷ്ണം വരും തലമുറകൾക്കും ഒരു പ്രശ്നമായി മാറാം. അതുകൊണ്ട് ആഘോഷങ്ങൾ നിർത്തണമെന്നല്ല ഞാൻ പറയുന്നത്. ആഘോഷങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെയും പരിസ്ഥിതി സൗഹാർദ്ദമായി നടത്താം എന്നാണ് പറയാനുള്ളത്. പ്ലാസ്റ്റിക് ഫ്ലക്സുകൾക്ക് പകരം തുണിയിൽ നിർമ്മിച്ച ബാനറുകൾ ഉപയോഗിക്കാം. പുനരുപയോഗിക്കാൻ കഴിയുന്ന ബോർഡുകൾ ഉപയോഗിക്കാം. കഴിയുന്നിടത്ത് നമുക്ക് ഡിജിറ്റൽ പ്രചാരണ രീതികളും സ്വീകരിക്കാം. പരിപാടി കഴിഞ്ഞാൽ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും കൃത്യമായി ശേഖരിച്ച് സംസ്കരിക്കണം. ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കുകയോ ഒരു ശുചീകരണ പ്രവർത്തനം നടത്തുകയോ ചെയ്താൽ അത് സമൂഹത്തിന് നല്ലൊരു മാതൃകയാവും. ഇവിടെ നമ്മുടെ ഗ്രാമസഭകൾക്കും പഞ്ചായത്തുകൾക്കും വളരെ വലിയ ഉത്തരവാദിത്തമുണ്ട്. ഓരോ ഗ്രാമസഭയിലും പ്ലാസ്റ്റിക് മാലിന്യ നിർമാർജനത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടത്താം. പരിസ്ഥിതി സൗഹാർദ്ദ ആഘോഷങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാം. യുവജന ക്ലബുകളെയും റെസിഡന്റ് അസോസിയേഷനുകളെയും കുടുംബശ്രീ പ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാം. പ്ലാസ്റ്റിക് ശേഖരണ ക്യാമ്പുകളും ശുചീകരണ പ്രവർത്തനങ്ങളും പതിവാക്കാം. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല, അത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിത ശൈലിയുടെ ഭാഗമാകണം. ഒരു പ്ലാസ്റ്റിക് കുപ്പി കൃത്യമായ സ്ഥലത്ത് നിക്ഷേപിക്കുന്നതും ഒരു തുണിസഞ്ചി ഉപയോഗിക്കുന്നതും ആവശ്യമില്ലാത്ത ഫ്ലക്സുകൾ ഒഴിവാക്കുന്നതും ഒരു ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം. പക്ഷെ അത്തരം ചെറിയ മാറ്റങ്ങളാണ് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകുന്നത്. പ്രകൃതി നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്പത്താണ്. അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും വരും തലമുറയോടുള്ള ഉത്തരവാദിത്വവുമാണ്. ആഘോഷങ്ങൾ മനോഹരമാകട്ടെ, പക്ഷെ പ്രകൃതിയെ വേദനിപ്പിക്കാത്ത ആഘോഷങ്ങളാകട്ടെ. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കാനും പരിസ്ഥിതി സൗഹൃദമായ ഒരു നാളെ സൃഷ്ടിക്കാനും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം.
1: അഡ്വക്കേറ്റ് സൈമൺ.
2: ലോക ഫുട്ബോള് കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ആവേശത്തിൽ വിവിധ ഭാഗങ്ങളില് എല്ലാ കവലകളിലും, അത് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഓരോ മുക്കിലും മൂലയിലും എന്ന് പറയുന്ന പോലെ അത് അതാത് പ്രദേശത്തെ ആളുകളുടെ ആവേശത്തിലും മത്സരത്തിന്റെ ഭാഗമൊക്കെ ആയിട്ട് ഈ ഫ്ലക്സുകള് ഇങ്ങനെ ഉയർത്തിയിട്ടുണ്ട്. അത് ഒരു ആവേശത്തിന്റെ ഭാഗമായിട്ട് മൊത്തത്തിൽ എല്ലാവരും അത് ഒരു ആവേശത്തോടെയാണ് കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്തത്. ഫുട്ബോൾ മത്സരം കഴിഞ്ഞിട്ട് അതിന്റെ ഏതാണ്ട് തീരുമാനങ്ങളൊക്കെ ഇപ്പോ ഒരു പ്രശ്നം ബാക്കി വന്നിരിക്കുന്നത് ഈ വലിയ പ്ലാസ്റ്റിക് ബാങ്കുകൾ അത് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. പഞ്ചായത്തുകളിലാണെങ്കിലും മുനിസിപ്പാലിറ്റികളിലാണെങ്കിലും കോർപ്പറേഷനുകളിലാണെങ്കിലും ഈ പ്ലാസ്റ്റിക് വലിയ ബോർഡുകളൊക്കെ സ്ഥാപിക്കുന്നതിനെതിരെ ആണ് തീരുമാനങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിനുള്ള നിർദ്ദേശങ്ങളും റെസൊല്യൂഷൻസും എല്ലാം അതാത് ലോക്കൽ ബോഡികളുടെ ഇപ്പോൾ പഞ്ചായത്തിന്റെ ആണെങ്കിലും ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ സാധാരണ ഈ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഇത്തരം ഫ്ലക്സുകളൊക്കെ വെച്ചു കഴിഞ്ഞാൽ മിക്കവാറും രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയം നോക്കാതെ തന്നെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ വണ്ടി വന്നിട്ട് എല്ലാം എടുത്തുകൊണ്ട് പോകാറാണ് പതിവ്. അങ്ങനെ പരസ്യങ്ങൾ വെക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട അതിന്റെ ഒരു ബുദ്ധിമുട്ട് മിക്കവാറും കവലകളിൽ ഇത് ഗതാഗതത്തിന് തടസ്സമായിട്ട് വെക്കാറുണ്ട്. അതായത് ഇത് വാഹനങ്ങൾ വരുന്നതും പോകുന്നതൊക്കെ കാണാൻ പറ്റാത്ത ദിവസത്തിന് അപകടങ്ങൾക്ക് വരെ കാരണങ്ങളായിട്ടുണ്ട്. ഈ വെച്ചിട്ടുള്ള ഫ്ലക്സുകൾ പൊട്ടിച്ചാടി താഴത്തേക്ക് വീണ് പലർക്കും അപകടങ്ങൾക്കും ഇതിന് കാരണമായിട്ടുണ്ട്. അതിന്റെ അതിന്റെ മറ്റൊരു വശമാണ്. ഇതിന്റെ ഒരു പരസ്യത്തിന്റെ ഭാഗം എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യവുമാണ്. അപ്പൊ അതിനകത്ത് കൂടുതലും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും കോർപ്പറേഷനിലും ഇത് കഴിഞ്ഞാൽ അവരവർ തന്നെ എടുത്തു മാറ്റാറാണ് പതിവ്.
1: ലോകകപ്പ് കഴിഞ്ഞു, പക്ഷേ പ്രകൃതിയുടെ കളി തുടരുന്നു. നമ്മൾ ആരാധകരായും നാട്ടുകാരായും മനുഷ്യരായും പ്രകൃതിയുടെ ടീമിൽ കളിക്കണം. ഫുട്ബോൾ നമ്മെ പഠിപ്പിക്കുന്നത് ഫെയർ പ്ലേ ആണ്. അത് കളിക്കളത്തിൽ മാത്രമല്ല ജീവിതത്തിലും പാലിക്കാം. പ്രകൃതിയെ സംരക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ആവേശം വിജയ ഗോളുകളാകുന്നത്. ഇവിടെ നമുക്ക് പൗരബോധമുള്ള ഒരൊറ്റ ടീമാകാം. ഫുട്ബോൾ ആരവം അണഞ്ഞു, ഫ്ലക്സുകൾ മാത്രം ബാക്കി. നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ടി സുരേഷ്, അവതരണം ആകാശവാണി കൊച്ചി FM 102.3.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഗെയിം കളിച്ച് നോക്കിയാലോ?
2: എങ്കിൽ ആദ്യം മൾട്ടി ഫ്യൂച്ചർ എപ്പിക്കിൽ എത്തും.
1: ഹൈ പെർഫോമൻസ് ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യും.
2: സ്പീഡും ഗ്രാഫിക്സും പെർഫോമൻസും സ്വയം പരീക്ഷിക്കും.
1: പ്രൊഫഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പുകൾ ഉൾപ്പെടെ കൊച്ചിയിലെ ഏറ്റവും വലിയ ലാപ്ടോപ്പ് കളക്ഷൻ
2: ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൾട്ടി ഫ്യൂച്ചർ എപ്പിക്, മറിൻ ഡ്രൈവ്.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
1: വലിയ ടിവി സ്ക്രീൻ, അതിലും വലിയ എക്സ്പീരിയൻസ്.
2: 4K HD OLED QLED RGB ഡിസ്പ്ലേ റെസല്യൂഷൻ തുടങ്ങി ഏറ്റവും പുതിയ സ്മാർട്ട് ടിവികൾ നേരിട്ട് കണ്ടും താരതമ്യം ചെയ്തും തിരഞ്ഞെടുക്കണം.
1: കൊച്ചിയിലെ ഏറ്റവും വലിയ ടിവി കളക്ഷൻ കാണാൻ മെറിൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിൽ എത്തൂ.
2: ഏറ്റവും വലിയ വിലക്കുറവ് ECMI.
1: മൈജി ഫ്യൂച്ചർ എപ്പിക്.
6: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപൂർ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൽകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
1: സ്മാർട്ട് ഫോൺ വാങ്ങാൻ പോവുകയാണോ?
2: എങ്കിൽ ആദ്യം മറീൻ ഡ്രൈവ് മൾട്ടി ഫ്യൂച്ചർ എപ്പിക്കിൽ എത്തും. ഫീച്ചറുകളും ക്യാമറയും AIയും എല്ലാം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങും.
1: കൊച്ചിയിലെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ കളക്ഷൻ,
2: ഏറ്റവും വലിയ വിലക്കുറവ്, ECMI.
1: ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൾട്ടി ഫ്യൂച്ചർ എപ്പിക്, മറീൻ ഡ്രൈവ്.
9: വാ വർക്കിച്ചായ, പരസ്യം പറയാം.
10: എന്നാ രഹസ്യമാ പറയേണ്ടത് അങ്കമ്മേ?
9: ഓ, രഹസ്യമല്ല, പരസ്യം. നമ്മുടെ പരിപാടിയുടെ പരസ്യം.
10: ഓ, അതോ. അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
9: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20.
10: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.
9: മറക്കാതെ കേൾക്കണേ.
10: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ.
9: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
11: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
12: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: വെള്ളവും വൈദ്യുതിയും ലാഭിക്കുന്ന സ്മാർട്ട് വാഷിംഗ് മെഷീനുകൾ പരിചയപ്പെടുന്നു.
2: സെമി ഓട്ടോമാറ്റിക്, ടോപ്പ് ലോഡ്, AI വാഷിംഗ് മെഷീൻസ് തുടങ്ങി നിങ്ങളുടെ ആവശ്യത്തിന് അനുയോജ്യമായ മോഡലുകൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ മൾട്ടി ഫ്യൂച്ചർ എപ്പിക്കിൽ എത്തും.
1: കൊച്ചിയിലെ ഏറ്റവും വലിയ വാഷിംഗ് മെഷീൻ കളക്ഷൻ, മൾട്ടി ഫ്യൂച്ചർ എപ്പിക്, മറീൻ ഡ്രൈവ്.
11: കൊഴുക്കട്ട നഷ്ടപ്പെട്ട അമ്മൂമ്മ, കഥയുടെ ബാക്കി ഭാഗം കേൾക്കണ്ടേ? കേട്ടോളൂ. ചിരിച്ചുകൊണ്ട് അമ്മൂമ്മ കുത്തനെയുള്ള ഒരു ചെരുവിലൂടെ ഉരുണ്ടു പോകുന്ന കൊഴുക്കട്ടയുടെ പിന്നാലെ ഓടാൻ തുടങ്ങി. വയലിൽ പണിയെടുത്തിരുന്ന ഒരു വൃദ്ധൻ ഇത് കണ്ടിട്ട് വിളിച്ചു ചോദിച്ചു, എങ്ങോട്ടാ അമ്മൂമ്മേ ഇത്ര ധൃതിയിൽ? ഞാൻ എന്റെ കൊഴുക്കട്ടയെ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അവൻ വലിയ ഓട്ടക്കാരനാണ്. ഓടുന്നതിനിടെ അമ്മൂമ്മ പറഞ്ഞു, അയ്യോ, നിങ്ങളങ്ങ് താഴേക്ക് പോകണ്ട, അവിടെയാണ് ഒനിയുടെ താമസം. മനുഷ്യരെ പിടിച്ചു തിന്നുന്ന വിരൂപനായ ഭീമൻ രാക്ഷസൻ. അയാൾ പരിഭ്രമത്തോടെ വിളിച്ചു പറഞ്ഞു, ഇതൊരു വിചിത്രമായ സ്ഥലം തന്നെ. അമ്മൂമ്മ പിറുപിറുത്തു, ഇങ്ങനെയൊരു വിഡ്ഢിത്തം ഞാൻ ഇതുവരെ കേട്ടിട്ടേയില്ല. എന്നിട്ട് ഉറക്കെ ചിരിച്ചുകൊണ്ട് അവർ താഴോട്ടോടിയിറങ്ങി. കുന്നിന്റെ അടിവാരത്തെത്തിയപ്പോൾ ഒരു പാറയുടെ വശത്ത് തട്ടി നിൽക്കുന്നു കൊഴുക്കട്ട. വേഗം ആ പാറയുടെ അടുത്തെത്തി

മുമ കുനിഞ്ഞപ്പോഴേക്കും ഭൂമി കുലുങ്ങുമാറ് ഒരു ഭയങ്കര ശബ്ദം. ഭും ഭും ഭും. അമ്മൂമ്മ വേഗം ആ പാറയ്ക്ക് പിന്നിൽ ഒളിച്ചു. ആ ശബ്ദം അടുത്തടുത്ത് വന്നു. ഭും ഭും ഭും. പാറയ്ക്ക് പിന്നിൽ നിന്ന് അമ്മൂമ്മ പതുക്കെ ഒളികണ്ണിട്ട് നോക്കി. അതാ അവിടെ നിൽക്കുന്നു ആ ഭീകര രാക്ഷസൻ ഒനി. അമ്മൂമ്മ ശ്വാസമടക്കി പാറയോട് പറ്റിച്ചേർന്നിരുന്നു. പക്ഷേ ഒനിയുടെ ജടപിടിച്ച മുടിയും വലിയ തലയും രോമം നിറഞ്ഞ വലിയ പരന്ന മൂക്കും വീർത്ത കുടവയറും തൂണുപോലുള്ള കാലുകളുമൊക്കെ കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് ചിരിയടക്കാനായില്ല. ചിരിക്കാതിരിക്കാനുണ്ടോ അമ്മൂമ്മയ്ക്ക് പറ്റുന്നു? അമ്മൂമ്മ നിലത്ത് കിടന്നുരുണ്ട് ചിരിക്കാൻ തുടങ്ങി. എന്നെ കണ്ടിട്ട് ചിരിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് ധൈര്യം വന്നു? ഒനി അലറി. നിങ്ങളെ ഞാൻ പിടിച്ചു തിന്നാൻ പോവുകയാണ്. അതോടെ അമ്മൂമ്മയുടെ ചിരി നിന്നു. അയ്യോ, എന്നെ തിന്നല്ലേ, അമ്മൂമ്മ അപേക്ഷിച്ചു. ഞാൻ അങ്ങയ്ക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കിത്തരാം. ഞാനൊരു നല്ല പാചകക്കാരിയാണ്. ഇതാ ഈ കൊഴുക്കട്ട തിന്നു നോക്കൂ. ഒനി കൊഴുക്കട്ട വായിലിട്ടു. നല്ല സ്വാദ്, അസൽ കൊഴുക്കട്ട. ശരി, എനിക്കൊരു പുതിയ പാചകക്കാരിയെ ഒടുവിൽ കിട്ടിയിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ തള്ളേ, എന്നെ ഇനി കളിയാക്കിയാൽ ഒരൊറ്റ ചിരി ഞാൻ നിങ്ങളെ വേവിച്ചു തിന്നും. രാക്ഷസൻ അമ്മൂമ്മയെ വിരട്ടി. അങ്ങനെ അമ്മൂമ്മ ഒനിയുടെ ഒപ്പം യാത്രയായി. കുറച്ചു ദൂരം നടന്ന് പിന്നെ ഒരു വലിയ പുഴ കടന്ന് അവർ ഒനിയുടെ ഗംഭീരൻ കൊട്ടാരത്തിലെത്തി. അമ്മൂമ്മ ചുറ്റും നോക്കി. കൊട്ടാരത്തിന്റെ വലിയ വാതിലും ഭീമാകാരൻ അടുപ്പും വലിയ കലങ്ങളുമൊക്കെ കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് ചിരി വന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം. കാത്തിരിക്കണേ. കൊഴുക്കട്ട നഷ്ടപ്പെട്ട അമ്മൂമ്മയുടെ കഥ ഇഷ്ടപ്പെട്ടോ? ഈ നാടോടിക്കഥ നിങ്ങൾക്കായി വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതിയെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സന്നദ്ധമാണെന്നും കേന്ദ്രമന്ത്രി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം സമഗ്ര 2026 മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. നെല്ല് സംഭരണം, പൊതുവിതരണം തുടങ്ങിയ വിഷയങ്ങളിലെ മികച്ച മാതൃകകൾ വിലയിരുത്തുന്നതിനായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി വിജയവാഡയിൽ ചർച്ച നടത്തി. പ്രഗത്ഭ കായിക അധ്യാപകർക്ക് നൽകുന്ന GV രാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി കായികമന്ത്രി OJ ജനീഷ്. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ഉപയോക്തൃ കൂടിയാലോചനാ സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. റെയിൽവേ ഡിവിഷന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. എഥനോൾ കലർത്തിയ ഇന്ധനം ഉപയോഗിക്കുന്നതുമൂലം എഞ്ചിൻ തകരാറോ വാഹനങ്ങൾ കേടാകുന്നതോ ആയ വ്യാപക പരാതികൾ

0: റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 68 കേസുകളിലായി 70 പേർ കൂടി അറസ്റ്റിൽ.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി. മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന മഹാവിപത്തിനെ കുറിച്ച് അറിയാമോ? പ്രകൃതിക്കും മനുഷ്യജീവനും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഭീഷണി ഉയർത്തുന്ന ഒരു മാലിന്യ പ്രശ്നമാണ് മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ സാന്നിധ്യം. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത 5 മില്ലിമീറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക്കിനെയാണ് മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. നാം നിത്യം ഉപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റ്, ഫേസ് വാഷ് തുടങ്ങിയ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൊക്കെ അടങ്ങിയിരിക്കുന്ന ചെറിയ പ്ലാസ്റ്റിക് കണങ്ങൾ, സിന്തറ്റിക് വസ്ത്രങ്ങൾ കഴുകുമ്പോഴുണ്ടാകുന്ന ചെറു പ്ലാസ്റ്റിക് കണങ്ങൾ എന്നിവയൊക്കെ പ്രൈമറി മൈക്രോ പ്ലാസ്റ്റിക്സിൽ പെടുന്നു. നാം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ എന്നിവ, വെയിലേറ്റും ഉപേക്ഷിക്കപ്പെട്ട മീൻപിടുത്ത വലകൾ, ജലാശയത്തിൽ കിടന്ന് പൊടിഞ്ഞും മറ്റും ഉണ്ടാകുന്നവയാണ് സെക്കൻഡറി മൈക്രോ പ്ലാസ്റ്റിക്സ്. നിർഭാഗ്യവശാൽ ഇവ മനുഷ്യ ശരീരത്തിൽ പല വിധത്തിൽ എത്തുന്നു. പ്ലാസ്റ്റിക് കുപ്പികളിലെ വെള്ളം, പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ചൂടാക്കുന്ന ഭക്ഷണം, പുഴ മത്സ്യങ്ങൾ, കടൽ മത്സ്യങ്ങൾ എന്നിവയൊക്കെ ഇതിൽപ്പെടുന്നു. കടലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഉപ്പിലും മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും ഭൂഗർഭജലത്തിൽ വരെ മൈക്രോ പ്ലാസ്റ്റിക്സ് എത്തുന്നുണ്ട്. പാക്കറ്റ് ഭക്ഷണം, പ്ലാസ്റ്റിക് കവറിൽ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ എന്നിവയിൽ കൂടിയും മൈക്രോ പ്ലാസ്റ്റിക്സ് മനുഷ്യ ശരീരത്തിലെത്തുന്നു. മനുഷ്യ ശരീരത്തിൽ ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. നമ്മുടെ രക്തത്തിലെത്തുന്ന ഈ മൈക്രോ കണങ്ങൾ ശരീരത്തിലെ വിവിധ അവയവങ്ങളിൽ അടിഞ്ഞുകൂടി അവയുടെ സ്വാഭാവിക പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് മുതലായവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. പ്ലാസ്റ്റിക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചില രാസവസ്തുക്കൾ നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തെ തകരാറിലാക്കി വന്ധ്യത, തൈറോയിഡ് തുടങ്ങിയ അവസ്ഥകളിലെത്തിക്കുന്നു. ഈ ചെറിയ കണങ്ങൾ ശരീര കോശങ്ങളിൽ ഉരസി വീക്കമോ മുറിവോ ഉണ്ടാക്കും. ഇത് കോശഘടനയ്ക്ക് മാറ്റം വരുത്തുകയും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ, അൾസർ, ദഹനക്കേട് എന്നിവയ്ക്ക് കാരണമാകുന്നു. ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാന മാർഗം ഈ ചെറു പ്ലാസ്റ്റിക് കണങ്ങൾ ഭൂമിയിലും ജലാശയങ്ങളിലും എത്താതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. മൈക്രോ ബീഡ്സ് അടങ്ങിയ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാതെയും കോട്ടൺ, ചണം തുടങ്ങിയ പ്രകൃതിദത്ത വസ്ത്രങ്ങൾ ഉപയോഗിച്ചും ഈ ചെറു കണങ്ങളുടെ ഉത്ഭവം തടയാം. പ്ലാസ്റ്റിക് പാത്രങ്ങൾക്ക് പകരം മൺപാത്രങ്ങൾ, സ്റ്റീൽ, ഗ്ലാസ് പാത്രങ്ങൾ എന്നിവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം. പ്ലാസ്റ്റിക് ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കണം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധിക്കുന്നതിന്റെ പിന്നിലുള്ള ആശയവും മറ്റൊന്നല്ല. കായലിലും കടലിലും ഉപയോഗിക്കുന്ന നൈലോൺ വലകൾക്ക് പകരം ജൈവ വിഘടനം സാധ്യമാകുന്ന വലകൾ ഉപയോഗിക്കണം. പ്ലാസ്റ്റിക് കൂട്ടിയിട്ട സ്ഥലങ്ങളിൽ നിന്ന് ഇവ ഒഴുകി നേരിട്ട് ജലാശയങ്ങൾ എത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് നിർമ്മിക്കുമ്പോഴും സംസ്കരിക്കുമ്പോഴും പാലിക്കേണ്ട നിയമങ്ങൾ കർശനമാക്കിയും ബോധവൽക്കരണത്തിലൂടെയും ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാം. മുൻപത്തേക്കാൾ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരായിട്ടുള്ള നമ്മൾ വ്യക്തിപരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. പാക്കറ്റ് ഭക്ഷണവും പ്രോസസ് ചെയ്ത ഭക്ഷണവും ഒഴിവാക്കി നാടൻ രീതിയിലേക്ക് മാറണം. പ്ലാസ്റ്റിക് പാത്രത്തിലോ പ്ലാസ്റ്റിക് കവറുകളിലോ ഭക്ഷണം മൈക്രോവേവ് ചെയ്യാതിരിക്കണം. കുടിവെള്ളം റിവേഴ്സ് ഓസ്മോസിസ് ഫിൽട്ടർ വഴി ശേഖരിച്ച് ഉപയോഗിക്കണം. ഈ വിവരങ്ങൾ നൽകിയത് മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ TL രമാദേവി. ശാസ്ത്രദീപ്തി.
0: മെഗാഹെഡ്സിൽ FM ബാൻഡിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഈവനിംഗ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റും 44 സെക്കൻഡും.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഹൃദയത്തിൽ ഇന്നും മായാതെ നിൽക്കുന്ന അനേകം ലളിതഗാനങ്ങളുണ്ട്. പി ജയചന്ദ്രനും കെ എസ് ചിത്രയും വേണുഗോപാലും എല്ലാം പാടിയ ആ ഗാനങ്ങൾ ആകാശവാണിയിലൂടെ

0: കാത്തിരുന്ന് കേൾക്കുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. കാലം എത്ര മുന്നോട്ട് പോയാലും ആ ഗാനങ്ങളുടെ വരികളും ഈണവും നമ്മെ മനോഹരമായ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നമ്മുടെ ഇന്നത്തെ അതിഥി ഒരു ഗായികയാണ്. നന്നായി ലളിതഗാനങ്ങൾ പാടുന്ന ഒരു സംഗീത വിദ്യാർത്ഥിനി. നമുക്ക് യുവവാണിയിലേക്ക് സ്വാഗതം ചെയ്യാം, കെ ജെ ദേവനന്ദ.
1: താങ്ക് യു.
0: ആദ്യം ദേവനന്ദയുടെ കുറച്ച് വിശേഷങ്ങൾ കേൾക്കാം. ദേവനന്ദയെ ഒന്ന് പരിചയപ്പെടാം.
1: നമസ്കാരം, ഞാൻ ദേവനന്ദ. ഞാൻ കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ BA മ്യൂസിക് സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്.
0: ലളിതഗാനങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്.
1: അതെ അതെ, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ തരം പാട്ടുകളും കേൾക്കാറുണ്ട്, എല്ലാം ട്രൈ ചെയ്ത് നോക്കാറുണ്ട്.
0: പാടി നോക്കും എല്ലാം?
1: അതെ അതെ, മിക്കതും പാടാറുണ്ട്.
0: അപ്പൊ നമുക്ക് എന്തായാലും ദേവനന്ദയുടെ ഒരു പാട്ട് കേട്ടാലോ.
1: ഓക്കെ, ഇത് ആക്ച്വലി എൻ്റെ ഗുരുനാഥനായ ബാബുരാജ് സാർ രചിച്ച, അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്ത ഒരു ലൈറ്റ് മ്യൂസിക് ആണ്.
0: ഓക്കെ, എന്തായാലും ദേവനന്ദയുടെ ഒരു ലളിതഗാനം കേൾക്കാം.
1: ഓക്കെ.

0: വളരെ മനോഹരമായി പാടി കേട്ടോ. ലളിതമായ വരികളും ഈണവും കൊണ്ട് മനസ്സ് നിറച്ചൊരു ചെറിയ ഗാനം.
1: താങ്ക് യു, താങ്ക് യു.
0: ഇത് ദേവനന്ദയുടെ ഗുരു എഴുതിയ പാട്ടാണ് അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ ചെറുപ്പം മുതലേ പാട്ട് പഠിക്കുന്നുണ്ടോ?
1: ആക്ച്വലി എൻ്റെ അമ്മയാണ് എൻ്റെ ആദ്യത്തെ ഗുരു. എൻ്റെ അമ്മ ഒരു ബി എ മ്യൂസിക് സ്റ്റുഡൻ്റ് ആയിരുന്നു, ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഒരു സി ബി എസ് ഇ സ്കൂളിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയുടെ മരണത്തിന് ശേഷമാണ് എൻ്റെ മാമൻ, എൻ്റെ ഗുരു എൻ്റെ മാമനാണ് ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ തന്നെ എൻ്റെ സാറിൻ്റെ അടുക്കൽ കൊണ്ടാക്കിയതാണ്.
0: അപ്പോൾ ആദ്യത്തെ ഗുരു അമ്മ തന്നെയായിരുന്നു.
1: അതെ അതെ. പിന്നെ ഇത്രയും നാളത്തെ ആ ഒരു മ്യൂസിക്കൽ ജേർണി വെച്ചിട്ട് എന്നെ ഏറ്റവും കൂടുതൽ, എൻ്റെ അമ്മ കഴിഞ്ഞിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബാബുമാമനാണ്, എൻ്റെ സാറ്. അത്രയും ഒരു അച്ഛനെന്നുള്ള ആ ഒരു ഇതിലാണ് എന്നെ സ്നേഹിച്ചിട്ടുള്ളതും കെയർ തന്നിട്ടുള്ളതും. എല്ലാ കാര്യവും എന്നെ ഓരോരോ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണെങ്കിലും എന്തൊരു മ്യൂസിക്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ വിളിച്ച് ചോദിക്കാനായിട്ട് അത്രയും ഫ്രീ ആയിട്ട്, എന്നാലും പേടിയുണ്ട് ചെറുതായിട്ട്. എന്നാലും ഞാനിപ്പോൾ കലോത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ, കവിത എല്ലാത്തിനും ചേരും. ലൈറ്റ് മ്യൂസിക് ക്ലാസിക്കലൊക്കെ സാറ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മളിപ്പം എന്തെങ്കിലും ഫസ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് വരുവാണെങ്കിൽ, അപ്പോൾ സാധാരണ നമ്മുടെ ഇപ്പോൾ പാരൻസ് ആണെങ്കിൽ തന്നെ ആ അടിപൊളി അങ്ങനെ കുറച്ച് അപ്രീസിയേഷനൊക്കെ തരുമല്ലോ. ഇത് പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ അടുക്കൽ ഇൻഡയറക്റ്റായിട്ട് ഇല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ പറയും, ആ അതല്ലേ ഒന്നും പറഞ്ഞ അങ്ങനത്തെ വലിയ അപ്രീസിയേഷൻ ഒന്നും തന്നില്ല. അപ്പൊ ഞാൻ എപ്പോഴും വീട്ടിൽ പോയിട്ട് ഞാൻ എൻ്റെ അമ്മുമ്മടുക്കയില് പറയും, എന്താണമ്മ ഇത്രയും നന്നായിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടും എന്താണ് സാറ് നല്ലൊരു വാക്ക് പറയാത്ത,
0: അങ്ങനെയൊക്കെ
1: ഞാൻ ചോദിക്കും. അപ്പൊ അമ്മ എന്നോട് പറയും, അങ്ങനെ അപ്രീസിയേഷൻ തരുവാണെങ്കിൽ നിനക്കത് പിന്നെ ഭയങ്കര തലക്കനമാകും, ഭയങ്കര അഹങ്കാരം പോലെയാകും. അതുകൊണ്ടാണ്. മാത്രമല്ല, നീ ഇപ്പോൾ ഉള്ള ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് അങ്ങനെ
0: അപ്രീസിയേഷൻ കൂടുതൽ തന്നാലും അതൊരു പ്രശ്നമാണ്.
1: അതെ അതെ.
0: എന്തായാലും വളരെ മനോഹരമായിരുന്നു ആ ലളിതഗാനം കേൾക്കാൻ. അപ്പോ ചെറുപ്പം മുതൽ അമ്മ ഇങ്ങനെ ലളിതഗാനങ്ങളൊക്കെ കേൾപ്പിക്കുമായിരുന്നു?
1: അതെ അതെ, കേൾപ്പിക്കുമായിരുന്നു. എന്റെ ഓർമ്മയില് ഫസ്റ്റ് എന്നെ അമ്മ പഠിപ്പിച്ചത് ഒരു ഡിവോഷണൽ സോങ് ആയിരുന്നു, ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്. ഞാൻ ഉറങ്ങാൻ പോകും മുൻപായി ഇത് ആക്ച്വലി ഞാൻ അമ്മയുടെ കൂടെ കിടക്കുന്ന സമയത്ത് അമ്മ എനിക്ക് പാടിത്തരൂ ഇത്, അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ ആദ്യം എന്നെ പഠിപ്പിച്ച പാട്ട് അതായിരുന്നു. അപ്പൊ അത് ഇപ്പൊ കേൾക്കുമ്പോഴാണെങ്കിലും എന്താ പെട്ടെന്ന് കേൾക്കുമ്പോ കുറച്ച് ഒരു ഇമോഷണൽ
0: അമ്മയുടെ ഓർമ്മകളൊക്കെ വരും.
1: ആ അതെ അതെ.
0: എന്തായാലും നമുക്ക് ഒരു പാട്ട് കേട്ടാലോ? ഒരു ലളിതഗാനമാണോ ഇനി പാടുന്നത്?
1: ആ ഒരു ലൈറ്റ് മ്യൂസിക് തന്നെ പാടാം.

0: വളരെ മനോഹരമായിരുന്നു. കേൾക്കുന്തോറും മനസ്സിനൊരു ശാന്തത നൽകുന്ന ഒരു സിമ്പിൾ മെലഡി.
1: താങ്ക് യു.
0: പഴയ തലമുറ ഒരുപാട് ആകാശവാണിയിൽ കാത്തിരുന്ന് ലളിതഗാനങ്ങൾ കേൾക്കുമായിരുന്നു. എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ ഒരുപാട് ഫേമസ് ലളിതഗാനങ്ങളുണ്ടായിരുന്നു. പൂവച്ചൽ ഖാദറും കാവാലം നാരായണ പണിക്കരൊക്കെ എഴുതിയ ഒരുപാട് ലളിതഗാനങ്ങൾ.
1: അതെ അതെ.
0: ഓക്കെ, എന്തായാലും വളരെ മനോഹരമായി പാടി.
1: താങ്ക് യു.
0: പിന്നെന്താണ് കോളേജിലെ വിശേഷങ്ങളെല്ലാം? അധ്യാപകരും സുഹൃത്തുക്കളെല്ലാവരും ഉണ്ടല്ലോ.
1: അതെ അതെ. മൂന്ന് പേരാണ് ക്ലാസ്സിലുള്ളത്, ഞാന് പിന്നെ അഭിഷേക്, സംഗീത്, ഞങ്ങൾ മൂന്നുപേരും. പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം, ടീച്ചേഴ്സിൻ്റെ അടുക്കൽ നിന്ന് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. കാര്യം സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ ഓരോ ആൾക്കാരെയും വെച്ച് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പിന്നെ ടീച്ചേഴ്സിനെ പഠിപ്പിക്കാനും ഈസിയാണ്, അവരെപ്പോഴും എല്ലാവരും പറയും. ടീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മഞ്ജു മിസ്, മിസ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ എച്ച് ഒ ഡി ആണ്. മിസ് നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരാളാണ്. അതുപോലെ ഞങ്ങളെ അടുത്തടുത്തായിരുന്നു നിന്നിരുന്നത്, മീൻസ് മിസ് നിൽക്കുന്ന വാടക്ക് നിൽക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഞാൻ നിന്നിരുന്നത്. അപ്പം ഭയങ്കര ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം, ഫുഡൊക്കെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ എന്നെ വിളിക്കും, കോൾ ചെയ്തിട്ട് ദേവനന്ദ എന്ന് വിളിക്കും. എന്നിട്ട് ഞാൻ അവിടെ വീട്ടിലോട്ട് ചെല്ലും, വാദിക്കെ ചെല്ലുമ്പോൾ എനിക്ക് അങ്ങനെ എടുത്തു തരും. അങ്ങനെയൊക്കെയാണ് ഭയങ്കര, ഞാൻ അങ്ങനെ
0: ഇതുവരെ
1: അതെ ഞാൻ അത്രയും ഭയങ്കര, അത് മാത്രല്ല ഇത്രയും വലിയ പൊസിഷനിൽ നിൽക്കുന്ന ഒരു ആളെന്ന നിലയ്ക്ക് ഇങ്ങനത്തെ ഒരു ഇത്, ഞാൻ എൻ്റെ ഇടയ്ക്ക് മാത്രമല്ല ബാക്കി അവിടെയുള്ള മിക്ക സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്കിലും അവർക്ക് ഓരോ ഇൻഡിവിജ്വലി സ്പെഷ്യലായിട്ട് ഒരു കെയർ കൊടുത്താൽ നിൽക്കുന്നത്. പിന്നെ അരവിന്ദാക്ഷൻ സാറ്, സാറ് ക്ലാസ്സിൽ വരുമ്പോൾ നമ്മളെല്ലാവരും പിള്ളേരെ മൂന്നുപേരെയും, ഇപ്പം അഭിഷേകിനെ ആണെങ്കിൽ അബി എന്ന് വിളിക്കും, എന്നെ ദേവു എന്നാണ് വിളിക്കുന്നത് സാറ്. ലോല മിസ്, മിസ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ്, മീൻസ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അല്ലാത്ത കാര്യത്തിൽ ഭയങ്കര ലവിങ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. നമ്മുടെ ഇടയ്ക്കിൽ ഈ ഒരു യൂത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്ന്, ആ ഒരു വേവ് ലെങ്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ പ്രിയദർശിനി മിസ്, പഠിപ്പിക്കും വന്നിട്ട്, ബട്ട് അങ്ങനെ ഒരു ടോക്കോ അങ്ങനത്തെ ഇതൊന്നുമില്ല. അങ്ങനെ പ്രീതി മിസ് എപ്പോഴും ഇങ്ങനെ ഉപദേശം

0: ദേഷിക്കും. അതുപോലെ തന്നെ ഭയങ്കര സ്വീറ്റാണ്. നമ്മളെ എന്താ പറയുക, ഒരു ബേബി ഫീഡിങ് പോലെ, അങ്ങനത്തെ ഒരു ബേബി ലൈക്ക് ഒരു കെയറിങ് ആണ് തരുന്നത്. പിന്നെ അവിടെ നിന്ന് പോയ ശരത് സാർ, സാറും അടിപൊളിയായിരുന്നു. സാറിൻ്റെ പിന്നെ ആ ഒരു എന്താ, ചെറിയ പ്രായമായതുകൊണ്ട് നമ്മുടെ രീതിക്ക് ഇന്ന് സംസാരിക്കുകയും അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ പുതിയ പുതിയ ഗസ്റ്റ് ലെക്ചർ ഞങ്ങൾക്ക് വന്നു, വിനായക് എന്ന് പറഞ്ഞ സാറ്. സാറുമായിട്ട് ഒന്ന് ഇതായി വരുന്നതേ ഉള്ളൂ. സാറും ഇതുപോലെ തന്നെ അടിപൊളിയാണ്. അരുൺ സാറും പിന്നെ ഞങ്ങളുടെ വയലിൻ സാറ് ശ്രീരാജ് സാറ്, സാറും ഇതുപോലെ തന്നെ. ഇവരുടെ എല്ലാവരുടെയും ക്ലാസ്സിൽ ഇരിക്കാനായിട്ടൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഇപ്പോൾ എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറയുക, നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് പഠിപ്പിക്കുക തന്നെയാണെങ്കിൽ പിള്ളേർ ചിലപ്പോൾ ശ്രദ്ധിച്ചിരിക്കത്തില്ല. എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടിട്ട് അങ്ങനെ സംസാരിക്കുവാണെങ്കിൽ കേട്ടിരിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ അതുപോലെ എല്ലാവരുടെയും ക്ലാസ്സിൽ നമുക്കങ്ങനെ ബോറടിക്കത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇഷ്ടപ്പെട്ടെടുത്ത കോഴ്സായതും കൊണ്ടായിരിക്കാം എനിക്ക് എന്താ പറയുക, എല്ലാവരുമായിട്ട് എല്ലാവരും ഇങ്ങനെ പഠിപ്പിക്കുമ്പോഴും ഇതുമൊക്കെ നമുക്ക് കേട്ടോണ്ടിരിക്കാൻ ഒരു രസമാണ്. പക്ഷേ നമ്മൾ ഹൈസ്കൂളിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ സബ്ജക്റ്റൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ വലിയ സുഖമൊന്നും തോന്നത്തില്ല. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെടുത്ത കോഴ്സായതുകൊണ്ട് അത്ര എൻജോയ് ചെയ്താണ് ഞാൻ മൊത്തത്തിൽ ചെയ്യുന്നതെല്ലാം.
1: അപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്.
0: അതെ അതെ,
1: അത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ കരിയർ തിരഞ്ഞെടുക്കുക എന്നുള്ളത്.
0: അതെ അതെ.
1: അപ്പോൾ എന്തായാലും ഇത്ര മനോഹരമായ ഗാനങ്ങൾ പാടിയതിനും അനുഭവങ്ങൾ പങ്കുവച്ചതിലും ഒരുപാട് നന്ദി.
0: താങ്ക് യു.
1: എല്ലാ വിജയാശംസകളും നേരുന്നു, എല്ലാവിധ ഭാവങ്ങളും.
0: താങ്ക് യു സോ മച്ച്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സംഗീത വിദ്യാർത്ഥിനിയായ കെ ജെ ദേവനന്ദയുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.
2: യുവവാണി സമാപിക്കുന്നു.

FM ഈവനിംഗിൽ ഇനി സേവന വാർത്തകൾ കേൾക്കാം. കോട്ടയം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൈനികർ, വിമുക്ത ഭടന്മാർ, വിമുക്ത ഭട വിധവകൾ എന്നിവർക്ക് നിയമസഹായം നൽകുന്നതിനുള്ള ലീഗൽ സർവീസസ് ക്ലിനിക്കിന്റെ സൌജന്യ സേവനം എല്ലാ മാസവും രണ്ടാം വെള്ളിയാഴ്ച മണർകാടുള്ള ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നിന്നും ലഭിക്കും.

0: ഇടുക്കി ജില്ലയിലെ നീറ്റ് പരീക്ഷ വിജയിച്ച വിമുക്ത ഭടന്മാരുടെ ആശ്രിതർക്ക് സെൻട്രൽ പൂൾ മുഖേന MBBS BDS പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി www.ksb.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 28. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായോ 04862229 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം: 04862229.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളി ഏജൻസീസ്.
3: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
2: കൂടാതെ എല്ലാ LG ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
4: മെറീൻ ഡ്രൈവിൽ ആക്സസറീസിന് ഇനി ഓഫറുകളുടെ പുതിയ ശബ്ദം. 75% വരെ ഓഫിൽ ഇയർ വെയറബിൾ
5: ബോട്ട് വയർലെസ് ഹെഡ്ഫോൺ, അപ് ടു 52% ഓഫിൽ.
4: 70% വരെ ഓഫറിൽ പാർട്ടി സ്പീക്കർ.
5: 65% വരെ ഓഫിൽ സൗണ്ട് ബാർ.

0: ഡ്രൈവ് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിൽ ജൂലൈ 26 വരെ.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
0: ലേറ്റസ്റ്റ് AI ACകളുടെ പെർഫോമൻസ് കൊച്ചിയിൽ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണോ?
4: AI ACകൾ മുതൽ ഇൻവെർട്ടർ മോഡലുകൾ വരെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അനുയോജ്യമായത് തിരഞ്ഞെടുക്കാം.
0: കൊച്ചിയിലെ ഏറ്റവും വലിയ AC കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ എപ്പിക്.
4: ഏറ്റവും വലിയ വിലക്കുറവ് ECMI.
0: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈജി ഫ്യൂച്ചർ എപ്പിക് മറീൻ ഡ്രൈവ്.
5: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇനി തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ ഒഴിവുള്ള ലെക്ചറർ തസ്തികയിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നാം ക്ലാസ്സോടെയുള്ള ബിടെക്കാണ് യോഗ്യത. താൽപര്യമുള്ളവർ ഈ മാസം 27 രാവിലെ 10:30 കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കണം.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: ഇടലും ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
4: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളി ഏജൻസീസ്.
5: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
4: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പിള്ളി ഏജൻസീസ്.

92.3 MHz എഫ് എം ബാൻഡിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഈവനിംഗ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 37 സെക്കൻഡ്. ഇന്നത്തെ ഈവനിംഗ് മെലഡി അൻപ് എന്ന തമിഴ് ചിത്രത്തിൽ നിന്ന്. ഹരിഹരനൊപ്പമുള്ളത് സാധനാസർഗം, താമരയുടെ വരികൾ വിദ്യാസാഗറിന്റെ സംഗീതം.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
6: മസാലകൾ, പ്രകൃതിയുടെ രുചി.

പാലക്കാട് വടക്കഞ്ചേരി IHRD അപ്ലൈഡ് സയൻസ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് അധ്യാപകർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികകളിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അധ്യാപക തസ്തികകൾക്ക് UGC നിഷ്കർഷിക്കുന്ന യോഗ്യത ഉണ്ടായിരിക്കണം. PGDCA അഥവാ BSc കമ്പ്യൂട്ടർ സയൻസ് ബിരുദമാണ് പ്രോഗ്രാമർ തസ്തികയുടെ യോഗ്യത. താൽപര്യമുള്ളവർ ബയോഡാറ്റയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ നാളെ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 0492

72 55 0 61. നമ്പർ ആവർത്തിക്കാം, 04 92 22 55 0 61.

പള്ളിക്കത്തോട് PTCM ഗവൺമെന്റ് ITI വിവിധ ട്രേഡുകളിൽ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ITIയിൽ നേരിട്ടെത്തി ഈ മാസം 25 വരെ, അതായത് മറ്റന്നാൾ വരെ അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളിലേക്കും അപേക്ഷ സ്വീകരിക്കും. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. ഫോൺ നമ്പർ 97 47 48 27 71, 97 47 48 27 71.

KKS ഗവൺമെന്റ് ITI മാളയിൽ വിവിധ ട്രേഡുകളിലായി പെൺകുട്ടികൾക്കായി സംവരണം ചെയ്ത ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ മറ്റന്നാൾ വൈകുന്നേരം 3 മണിക്ക് മുമ്പായി അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ITIയിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി 94 46 21 80 47 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 94 46 21 80 47

0: ഒരു അറിയിപ്പ്. ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ ജൂലൈ 24 തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 3:05 വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനിക ക്ഷേമ പദ്ധതികൾ, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ ബിജു സിഒ മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ നാളെ ജൂലൈ 24 തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 3:05 to 4 ഇടയ്ക്ക് വിളിക്കുക. നമ്പർ 94 46 45 58 88 അല്ലെങ്കിൽ 04 84 24 26 397. ഒരു നമ്പർ കൂടിയുണ്ട്, 04 84 24 26 387. നമ്പറുകൾ ആവർത്തിക്കാം, 94 46 45 58 88 അല്ലെങ്കിൽ 04 84 24 26 397. മറ്റൊരു നമ്പർ 04 84 24 26 387. ഓർമ്മിക്കുക, നാളെ ജൂലൈ 24 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:05 ഹലോ കൊച്ചി എഫ് എം പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനികക്ഷേമ പദ്ധതികൾ.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
2: വൈകുന്നേരത്തെ വേണാടിൽ കയറി തിരുവനന്തപുരത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ ദേവികയുടെ മരണവാർത്ത ലാലു വിളിച്ചറിയിച്ചു.
1: സ്നേഹനൊമ്പരം, രാംമോഹൻ കാരോട്ടിന്റെ കഥ.
3: മെട്രോ സ്റ്റേഷനിൽ നിന്നിറങ്ങി ഞങ്ങൾ ബസ് കയറാൻ വരിയിൽ കാത്തു നിൽക്കുമ്പോൾ 3 കൊച്ചുകുട്ടികളാണ് തൊട്ടു മുമ്പിൽ.
1: പി പി ഋഷികേശൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
4: വേലക്കാരൻ വാസു പകർച്ച വാങ്ങി വരുന്നത് കണ്ട് അയാൾ ചോദിച്ചു, വിഭവങ്ങളെല്ലാം ഉണ്ടോ വാസുവേ? ഉണ്ട് മുതലാളി.
1: തിരുവോണത്തിനൊരു സ്നേഹോപഹാരം, എൻ ജെ ബാബു വൈറ്റില എഴുതി അവതരിപ്പിക്കുന്ന കഥ. നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

0: അതെ, നിഴികൾ കൊണ്ട് സന്ദേശകാവ്യം എഴുതിയാൽ മനസ്സിലാവണമെന്നില്ല.
1: നിങ്ങളുടെ മനോഗതം, സന്ദേശങ്ങൾ, ആശംസകൾ സുഹൃത്തുക്കളെ അറിയിക്കണമെങ്കിൽ കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് എഴുതുക. ഫോൺ ഔട്ട് ഗാനോത്സവം നിങ്ങളുടെ ആ സുഹൃത്തിന് സന്ദേശം, ആശംസകൾ എന്നിവ നേരിട്ട് വിളിച്ച് കൈമാറും. ഒപ്പം ഇഷ്ടഗാനങ്ങളും. നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കേണ്ട വ്യക്തിയുടെ പേര്, ഫോൺ നമ്പർ, മറ്റു വിവരങ്ങൾ ഇവ POG എന്ന് ടൈപ്പ് ചെയ്ത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9447562212. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ആക്ട് കേരള സംഘടിപ്പിക്കുന്ന കഥ കവിത സാഹിത്യ ശില്പശാല ഈ മാസം 25-ാം തീയതി, അതായത് മറ്റന്നാൾ ശനിയാഴ്ച, ഇടപ്പള്ളി PWD ഗസ്റ്റ് ഹൌസിൽ നടക്കും. കവിയും പ്രഭാഷകനുമായ ശ്രീകുമാർ മുഖത്തല, കഥാകൃത്തുക്കളായ ജോർജ് ജോസഫ് കെ, ഫ്രാൻസിസ് നൊറോണ എന്നിവർ ക്ലാസുകൾ നയിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 88 48 41 95 74 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 88 48 41 95 74

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: കുറെ നാളായി തന്റെ മനസ്സിനെ അലട്ടിയിരുന്ന ഒരു പ്രശ്നത്തിനാണ് കണ്ണച്ചൻ പരിഹാരം കണ്ടത്. പക്ഷേ അത് ഇങ്ങനെയായിരിക്കുമെന്ന് ഊഹിച്ചിരുന്നില്ല, ഇങ്ങനെ ആവേണ്ടിയിരുന്നില്ലെന്നും തോന്നി. തേങ്ങാക്കച്ചവടം തനിക്കറിയാവുന്ന ഒന്നാണ്, പക്ഷേ അത് കണ്ണച്ചനെ ഒഴിവാക്കിയാവുമ്പോഴാണ് വിഷമം തോന്നുന്നത്. എന്നാൽ കുഞ്ഞിക്കേളു ഇതിനെ കണ്ടത് മറ്റൊരു തരത്തിലായിരുന്നു. ഓരോരുത്തർക്കും ഓരോന്നിന് ഓരോ കാലമുണ്ട്. ഇത്ര നാളും തക്ഷംകുന്നിൽ തേങ്ങാക്കച്ചവടം നടത്തിയത് കണ്ണച്ചനായിരുന്നു. ഓറത് മതിയാക്കുന്നു, മതിയാക്കേണ്ട സമയമായി കാണൂ. അതുകൊണ്ടാ ഓർക്കങ്ങനെ തോന്നാൻ കാരണോ? ഇനിയിപ്പോ രാമർ അത് നടത്തും, രാമറിനും മതിയാക്കേണ്ട നേരം വരും, അന്നേരം വേറെ ആള് വരും. അങ്ങനെ കരുതിയാൽ മതി. എന്നാലും കുഞ്ഞിക്കേളു ഒരെന്നാലുമില്ല, കണ്ണച്ചൻ നല്ല മനുഷ്യനാ, അതുകൊണ്ടാ നിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. അത് നിന്റെ നിസീവായി കൂട്ടിയാ മതി. കണ്ണച്ചൻ പറഞ്ഞതുപോലെ നിന്റെ മംഗലത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട നേരായിരിക്കുക. പോരയിലിപ്പോ ആരുമില്ലല്ലോ, കുഞ്ഞിക്കേളു പറഞ്ഞു. രാമറിനും അക്കാര്യത്തിൽ എതിരഭിപ്രായമുണ്ടായിരുന്നില്ല. തേങ്ങാക്കച്ചവടം തുടങ്ങിയതിനു ശേഷം മംഗലത്തെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് അയാളുടെ നിലപാട്. കച്ചവടം ചെയ്യുന്നതിന് സൗകര്യപ്രദമായ സ്ഥലം നിർദ്ദേശിച്ചതും കുഞ്ഞിക്കേളു തന്നെയായിരുന്നു. അങ്ങാടിയുടെ കിഴക്കേ ഭാഗത്ത് ഒരു ചായ്പുണ്ട്, അഹമ്മദ് ഹാജിയുടെ സ്ഥലം. ചോദിച്ചാൽ തരാതിരിക്കില്ല. തേങ്ങയിടാൻ പറ്റിയ സൗകര്യവും മുൻഭാഗത്തുണ്ട്. അഹമ്മദ് ഹാജിക്ക് സ്ഥലം തരുന്നതിൽ സന്തോഷം. നല്ല വർക്കത്തോടെ നിങ്ങൾ തുടങ്ങിക്കോളീ എന്നാണ് അയാൾ പറഞ്ഞത്. കച്ചവടം തുടങ്ങുന്നതിന് മുമ്പായി കണ്ണച്ചനു വേണ്ടി തേങ്ങ വാങ്ങിയ വകയിലുള്ള ചില പൈസ കൂടി കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു. അങ്ങനെ പണം കൊടുക്കാൻ വേണ്ടി വാര്യരുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു രാമർ. അപ്പോൾ സന്ധ്യയാവുകയായിരുന്നു. വഴിയിലൊന്നും ഇരുട്ട് പടർന്നിട്ടില്ല. വാര്യരുടെ വീട്ടിനടുത്തെത്തിയപ്പോൾ മന്തിയമ്മ എതിരെ വരുന്നത് കണ്ടു. പെട്ടെന്ന് തോന്നിയത് ആരുടെയോ പേറ്റുവേദന അറിഞ്ഞ് തിരക്കിട്ട് പോവുകയാണെന്നാണ്. പേറെടുക്കാൻ മന്തിയമ്മയെപ്പോലെ നാട്ടിൽ മറ്റൊരു പെണ്ണുങ്ങൾക്കും കഴിയില്ല. വയർ തൊടാതെ വെറുതെ നോക്കി ഗർഭമുണ്ടോ ഇല്ലയോ എന്ന്

0: പറയാനും മന്തിയമ്മക്കേ കഴിയൂ. മാത്രവുമല്ല, ദിവസങ്ങൾ കണക്കുകൂട്ടി പേറ് നടക്കുന്ന തീയതി കൃത്യമായി പറയാനും മന്തിയമ്മ മിടുക്കിയാണ്. അതുകൊണ്ട് തന്നെ പേറ് നടക്കാൻ പോകുന്ന വീട്ടിൽ ഒരാഴ്ച മുമ്പേ മന്തിയമ്മ എത്തി വേണ്ട കാര്യങ്ങൾ ഒരുക്കി വെക്കും. ആർക്കാ മന്തിയമ്മ നൊമ്പലം കിട്ടിയത്? രാമർ ചോദിച്ചു. അതിന് മറുപടി പറയാതെ അവർ തിരിച്ചു ചോദിച്ചു, ഇഞ്ഞി ഏടിയാ ഈ കരിച്ചക്ക്? ആ വാര്യരെ വീട്ടിൽ പോവുക, തേങ്ങാന്റെ പണം കൊടുക്കാൻ. അതിന് വാര്യരാടില്ലാലോ, വാരസ്യാരായാലും മതി. ഓർക്ക് ചെറിയൊരു കൊതക്കേട്. എന്താണ്ടായത്? അത് മംഗലം കഴിച്ച പെണ്ണുങ്ങൾക്കുണ്ടാകുന്ന കൊതക്കേടാ. ഓർക്ക് ഇത്ര വൈകിയെന്ന് മാത്തര. എന്നുവച്ചാല്? നിങ്ങൾ തെളിച്ചു പറ മന്ത്യമ്മേ, ആ വാര്യര് എത്ര കാലായി നേർച്ചയും പൂജയായിട്ട് കഴിയുന്നു. ഇപ്പോളാ പടച്ചോൻ ഓരടെ നേരെ കണ്ണു തുറന്നത്. രാമർക്ക് വിസ്മയം. നേരോ? നേരാന്നോ? വാരസ്യാർക്ക് കെർപ്പാ. 2 മാസമായി, അടുത്ത കർക്കിടകത്തിൽ പേറുണ്ടാവും. രാമറുടെ മനസ്സിലൂടെ പെട്ടെന്ന് അന്നത്തെ രാത്രി ഒരിക്കൽ കൂടി കടന്നുപോയി. മാതാമ്മയുടെ മകൻ ഇടവഴിയിലേക്ക് ചാടി ഇറങ്ങി വന്ന രാത്രി. കഴിഞ്ഞ ദിവസം കുഞ്ഞിക്കേള് പറഞ്ഞ വാചകം കൂടി മനസ്സിലേക്ക് തികട്ടി വന്നു. ഇക്കാര്യത്തില് ആരെ നമ്പാൻ പറ്റൂല. താനൊന്നും മിണ്ടാതിരുന്നതുകൊണ്ടാകാം മന്തിയമ്മ മറ്റൊന്നും പറയാതെ നടന്നകന്നിരുന്നു. വാരസ്യാരുടെ കൈകളിലേക്ക് പണം കൊടുക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കാതിരിക്കാൻ രാമർ പരമാവധി ശ്രമിച്ചു. ഭർത്താവിനെ വഞ്ചിച്ചു എന്ന വലിയ പാപം ചെയ്തവൾ. അവരുടെ ഒരു വലിയ തെറ്റിന്റെ രഹസ്യം ഉള്ളിൽ സൂക്ഷിക്കുന്നയാൾ എന്ന കുറ്റബോധവും രാമറെ ഏറെ അസ്വസ്ഥനാക്കിയിരുന്നു. തന്റെ കുഞ്ഞ് പിറന്നു വീഴുന്നത് കാണാൻ കാത്തിരിക്കുന്ന വാര്യരുടെ കൈകളിലേക്ക് അടുത്ത കർക്കിടകത്തിൽ ഒരു വലിയ സന്തോഷം അവർ പകർന്നുകൊടുക്കും. മനസ്സു നിറഞ്ഞ ആഹ്ലാദത്തോടെ വാര്യർ അതേറ്റുവാങ്ങുന്നത് രാമർ ഒരു ചിത്രം പോലെ മുന്നിൽ കണ്ടു. അപ്പോഴെല്ലാം രോഷത്തിന്റെ വലിയ തീക്കുണ്ടം തന്റെ ഉള്ളിൽ എരിയുകയാണെന്നും താനതിൽ വെന്തുകൊണ്ടിരിക്കുകയാണെന്നും രാമർ അറിഞ്ഞു. പലരിൽ നിന്നായി താൻ വാങ്ങിയ തേങ്ങ വലിയങ്ങാടിയിലേക്ക് കാളവണ്ടിയിൽ കയറ്റിപ്പോകുന്നതിന്റെ തൊട്ടടുത്ത ദിവസം രാത്രി രാമർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സന്തോഷവും ദുഃഖവും ഒരേ അളവിൽ അയാളെ കീഴ്പ്പെടുത്തിയിരുന്നു. രണ്ടിന്റെയും കാരണം കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞതുമില്ല. തേങ്ങ കച്ചവടം തുടങ്ങാൻ പോകുന്ന കാര്യം അച്ഛനോട് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് പ്രതികരണം ഉണ്ടായിരുന്നില്ല. പ്രതികരണം തരാനും കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല അച്ഛനപ്പോൾ. ഏതു സമയത്തും പാതിബോധത്തിലൂടെ നടന്നുപോകുന്ന അച്ഛനെയാണ് കാണാൻ കഴിയുന്നത്. എന്തു ചോദിക്കുമ്പോഴും ഒരു മൂളൽ അല്ലെങ്കിൽ മൗനം. അച്ഛൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നറിയാതെ ഉഴലുമ്പോഴാണ് സ്വന്തമായ ഒരു കച്ചവടത്തിലേക്ക് കടന്നു ചെല്ലാൻ തനിക്ക് കഴിഞ്ഞത്. അതിൽ സന്തോഷമുണ്ട്. രാത്രി മുഴുവൻ അനിർവചനീയമായ ആഹ്ലാദത്തിൽ അമർന്നു കിടന്നപ്പോൾ ഉറക്കം അകലെയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഉറങ്ങാതെ മുളങ്കമ്പിന്റെ പാലത്തിൽ കിടന്നതും രാമർ ഓർത്തു. അന്ന് ദിശകളറിയാത്ത വ്യഥയായിരുന്നു മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഉറക്കവും വന്നില്ല. ഇന്ന് ദിശ ഏതാണ്ട് തെളിഞ്ഞു വന്നു. അതിന്റെ സന്തോഷത്തിലായിരിക്കാം ഉറക്കം അകന്നുപോയത്.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
5: ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ.
6: വാക്കറിവും നാട്ടറിവും. നാട്ടുഭാഷാ വഴക്കങ്ങളിൽ ഔപമ്യം പതിവാണ്. ഒരു വസ്തുവിൻ്റെ, ഒരു തോന്നലിൻ്റെ, ഒരു ദൃശ്യത്തിൻ്റെ കൃത്യമായ പ്രതീതി ഉണ്ടാക്കാനാണ് ഔപമ്യം പ്രയോഗിക്കുന്നത്. ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തി പറയാം, അല്ലെങ്കിൽ ഒന്നിൻ്റെ രൂപഭാവങ്ങളെ മറ്റൊന്നിൻ്റെ രൂപഭാവങ്ങളിലൂടെ പ്രകാശിപ്പിക്കാം. ഇങ്ങനെ പലതായിട്ട് ഉള്ള ഔപമ്യ പ്രയോഗങ്ങൾ ഉണ്ട്. രഹസ്യം അഥവാ ആന്തരാർത്ഥം എന്ന അർത്ഥത്തിൽ ഔമ്യം എന്ന വാക്ക് വള്ളുവനാട്, ഏറനാട് ഭാഗങ്ങളിലെ സംസാരത്തിൽ നിത്യസാന്നിധ്യമാണ്. കണക്കെ, പോലെ, പോൽ എന്നിവയാണ് ഔപമ്യത്തിനായിട്ട് അല്ലെങ്കിൽ ഔമ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന സൂചകങ്ങൾ. എന്നാൽ ഈ പ്രദേശങ്ങളിൽ അന്ത്യേ എന്നൊരു ഉപമാവാചകം

0: ധാരാളം സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുന്നുണ്ട്. മറ്റൊന്ന് ചേലിക്ക് എന്നാണ്. നമുക്ക് ഉമ്മാച്ചു എന്ന നോവലിലേക്ക്, ഉറൂബിൻ്റെ നോവലിലേക്ക് വരാം. ഒന്ന്, ഉപ്പിട്ടാറ്റിയ കഞ്ഞി മായൻ നിശബ്ദമായി വലിച്ചു കുടിച്ചു, പാറപ്പുറത്ത് നീണ്ടു നിവർന്നു കിടന്ന് കണ്ണടച്ചു. ഇടിഞ്ഞുമറിഞ്ഞ ജബ്ബലിൻ്റെ ചേലിക്കായി കിടപ്പ് എന്ന് ഹസ്സൻ ഉള്ളിൽ കരുതി. ജബ്ബൽ അറബിലെ പർവ്വതമാണ്. പർവ്വതം ഇടിഞ്ഞുമറിഞ്ഞ ചേലിക്ക ഇക്കിടപ്പ് എന്നാണ്. പോലെ എന്നാണ് ചേലിക്ക. രണ്ട്, ഉമ്മാച്ചുവിലെ തന്നെ കൊത്തിയാട്ടിയ കോഴി തന്നെ ഒരു നാടൻ സംസ്കാരമുദ്രയാണ്. ആ അധ്യായത്തിലെ വരികൾ, ഓം പോയപ്പോൾ എല്ലാവരും പോയ ചേലിക്കായി, ഉമ്മാച്ചുമ വിചാരിച്ചു എല്ലാറ്റിനെയും കൊത്തിയാട്ടി ഞമ്മൾ മാത്രം ബാക്കിയായി. ഇതാണ് വള്ളുവനാടൻ ഏറനാടൻ സംസാര ശൈലി. പെരിയാറിൻ്റെയും പേരാറിൻ്റെയും ഇരുകരകളിലുമുള്ള ഗ്രാമങ്ങളിലും ഈ സംസാര രീതിയുടെ സവിശേഷതകൾ തെളിഞ്ഞു കാണാം. ചേലിക്ക് എന്ന മട്ടിൽ തന്നെ അന്ത്യേ എന്ന പ്രയോഗവും സാധാരണമാണ്. എനിക്കൊക്കെ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ എൻ്റെ കൂടെയുള്ളൊരു വാക്കാണ് അന്ത്യേ എന്നുള്ളത്. വന്ന അന്ത്യേ കാണാം, വരും പോലെ കാണാമെന്നാണ്. കൂണിൻ്റെ അന്ത്യേ ഒരു മേഘം, കൂണുപോലെ ഒരു മേഘം. വളരെ വിശേഷപ്പെട്ട പ്രയോഗങ്ങളാകുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50 നും.

കളമശ്ശേരി നഗരസഭ പരിധിയിലെ എല്ലാ സാമൂഹ്യ പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. സെപ്റ്റംബർ മാസം 30 തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്.

കോട്ടയം SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് പ്രോഗ്രാമിന് ഈ മാസം 31 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ 99 95 11 30 19 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 99 95 11 30 19. ഇതോടെ സേവന വാർത്തകൾ കഴിഞ്ഞു.

ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, വാഹന എഞ്ചിനുകളെക്കുറിച്ച് പറയുമ്പോൾ BS4, BS6 എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, എന്താണ് BS? ഉത്തരം, മോട്ടോർ വാഹനങ്ങളിലെ എഞ്ചിനുകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന പരമാവധി അനുവദനീയമായ മലിനീകരണ അളവ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളാണ് ഭാരത് സ്റ്റേജ് അഥവാ BS. ഇന്ധനത്തിലെ സൾഫറിന്റെ അളവ്, കണിക പദാർത്ഥങ്ങൾ, നൈട്രജൻ ഓക്സൈഡുകൾ, കാർബൺ മോണോക്സൈഡ് എന്നിവ ഗണ്യമായി കുറയ്ക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. ഇന്ത്യയിൽ മോട്ടോർ വാഹനങ്ങൾക്കുള്ള ഏറ്റവും പുതിയ മാനദണ്ഡം BS6, ഭാരത് സ്റ്റേജ് 6 ആണ്.

ആകാശവാണി കൊച്ചി നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ. രാവിലെ 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. ഇതിൽ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾക്കുള്ള നൂതന ചികിത്സാരീതികൾ. കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ നിജിൽ അബ്ദുൽ ജലാലുമായി അഭിമുഖം.

വൈകിട്ട് 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനികക്ഷേമ പദ്ധതികൾ. ജില്ലാ സൈനികക്ഷേമ ഓഫീസർ ബിജു CO ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ കേര പ്രോജക്ട് മേധാവി അശോക് കുര്യൻ അഗ്രിനെക്സ്റ്റ് പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്നു. തുടർന്ന് സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു തിരുവാനൂർ സ്വദേശി ശശി. ആകാശവാണി കൊച്ചി നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.

FM ഈവനിംഗിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇഷ്ടപരിപാടികൾ ആസ്വദിച്ചുകൊണ്ട് ഇത്രയും സമയം നിലയത്തിനൊപ്പമുണ്ടായിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാലം മാറിപ്പോച്ച് എന്ന ചിത്രത്തിൽ നിന്ന്. വൈരമുത്തുവിന്റെ വരികൾ, ദേവയുടെ സംഗീതം. പാടിയത് SP ബാലസുബ്രഹ്മണ്യം.

ദേവ ഈണമിട്ട ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം ദേവ, പാടിയത് എസ് എൻ സുരേന്ദ്രും ചിത്രയും, ഗാനരചന വാലി.

ഇതോടെ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫും 102.3 സമയം 9 കഴിഞ്ഞ് 29:34. അല്പസമയത്തിനകം കഥകളിപ്പദങ്ങൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം പി ജി രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. കൂടെ പാടിയത് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി, കലാമണ്ഡലം ശിവദാസ് ചെണ്ട, കലാഭാരതി അജികുമാർ മദളം.
1: മണ്ഡപപ്പിള്ളി ഇട്ടിരാരിശമേനോൻ രചിച്ച സന്താനഗോപാലം ആട്ടക്കഥയിൽ നിന്നുള്ള ചില പദങ്ങൾ. ഒന്നൊഴിയാതെ 9 മക്കളെയും നഷ്ടപ്പെട്ട ഒരു ബ്രാഹ്മണൻ 9-ാമത്തെ ശിശുവിൻ്റെ മൃതദേഹവുമായി യാദവസഭയിൽ എത്തി. പക്ഷേ ബ്രാഹ്മണനെ ഒന്ന് നോക്കുവാനോ ആ വിലാപം ശ്രദ്ധിക്കുവാനോ പോലുമുള്ള സൗമനസ്യം ആരും കാട്ടിയില്ല. ആ സമയത്ത് സഭയിലുണ്ടായിരുന്ന അർജുനൻ ബ്രാഹ്മണന്റെ അവസ്ഥ കണ്ട് അലിവ് തോന്നി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. തന്റെ ആശ്വാസവചനങ്ങൾ ബ്രാഹ്മണനെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇനി ജനിക്കുന്ന പുത്രനെ രക്ഷിക്കാനായില്ല എങ്കിൽ താൻ അഗ്നിപ്രവേശം ചെയ്യുമെന്ന് അർജുനൻ ബ്രാഹ്മണന് വാക്ക് നൽകി. ഇതാണ് ഇന്ന് അവതരിപ്പിക്കുന്ന കഥാഭാഗത്തിന്റെ പശ്ചാത്തലം.

ആദ്യരംഗം. സ്വഗൃഹത്തിൽ മടങ്ങിയെത്തുന്ന ബ്രാഹ്മണൻ യാദവസഭയിൽ നടന്ന കാര്യങ്ങൾ പത്നിയെ അറിയിക്കുന്നു. വിധിയെ മറികടക്കുവാൻ ആർക്ക് കഴിയും എന്നാണ് ബ്രാഹ്മണ പത്നിയുടെ പ്രതികരണം. തുടർന്ന് അർജുനന്റെ ശപഥത്തെക്കുറിച്ചുകൂടി സൂചിപ്പിച്ച് ദുഃഖിതയായ പത്നിയെ ആശ്വസിപ്പിക്കുവാനാണ് ബ്രാഹ്മണന്റെ ശ്രമം. ബ്രാഹ്മണന്റെ പദം കോമള സരോജമുഖി, രാഗം കാംബോജി. ബ്രാഹ്മണ പത്നിയുടെ വിധിമതം നിരസിച്ചിടാമോ ദേശരാഗത്തിലാണ് പാടിയിട്ടുള്ളത്.

രണ്ടാം രംഗം. ബ്രാഹ്മണപത്നി വീണ്ടും ഗർഭം ധരിക്കുന്നു. അർജുനന്റെ ശപഥത്തെക്കുറിച്ച് ഓർക്കുന്ന ബ്രാഹ്മണൻ അർജുനനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ദ്വാരകയിലേക്ക് പുറപ്പെടുകയാണ്.

ബ്രാഹ്മണൻ ദ്വാരകയിലെത്തി വിവരം അർജുനനെ അറിയിക്കുന്നു. തുടർന്ന് ഇരുവരും ബ്രാഹ്മണഗ്രഹത്തിലേക്ക് യാത്ര തിരിക്കുന്നു. ഈ രംഗത്തിൽ മധ്യമാവതി, അഠാണ എന്നീ രാഗങ്ങളിലാണ് പദങ്ങൾ പാടിയിട്ടുള്ളത്.

ചോദ്യത്തിലാക്കി കാവൽ നിൽക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ജനിച്ച ശിശുവിന്റെ ശരീരം പോലും അപ്രത്യക്ഷമാവുന്നു. വിവരമറിയുന്ന ബ്രാഹ്മണൻ സ്വയം മറന്ന് അർജുനനെ പരിഹസിക്കുകയും ശകാരിക്കുകയും ചെയ്യുമ്പോൾ പരാജയത്തിൽ തളർന്നുപോയ അർജുനൻ വാക്കുപാലിക്കാനായി ഒരു തീക്കുണ്ടമൊരുക്കി ചാടുവാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് അവിടെ എത്തിയ കൃഷ്ണൻ അർജുനനെ തടയുന്നു. ഇരുവരും ബ്രാഹ്മണന്റെ പുത്രന്മാരെ പലയിടത്തും തിരിഞ്ഞ് ഒടുവിൽ വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്നു. ബ്രാഹ്മണപുത്രന്മാരെ വൈകുണ്ഠത്തിൽ കണ്ട കൃഷ്ണാർജുനന്മാർക്കുണ്ടായ അമ്പരപ്പ് മനസ്സിലാക്കിയ മഹാവിഷ്ണു നരനെയും നാരായണനെയും ഒരുമിച്ച് കാണുവാൻ വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തത് എന്നറിയിച്ച ശേഷം ബ്രാഹ്മണന്റെ 10 പുത്രന്മാരെയും കൃഷ്ണാർജുനന്മാർക്കൊപ്പം അയക്കുകയാണ്.

വിടുന്നു.

0: കൃഷ്ണനും അർജുനനും ബ്രാഹ്മണഗൃഹത്തിലെത്തി 10 മക്കളെയും ബ്രാഹ്മണനും പത്നിക്കും നൽകുന്നു. അതീവ സന്തുഷ്ടനായ ബ്രാഹ്മണൻ ഇരുവരെയും അനുഗ്രഹിക്കുന്നതോടെ സന്താനഗോപാലം കഥ സമാപിക്കുകയാണ്.
1: ദയാവാരിധേ ആരുഹ്യരഥം സമം

0: സന്താനഗോപാലം ആട്ടക്കഥയിൽ നിന്നുള്ള പദങ്ങൾ പാടിയത് കലാമണ്ഡലം പി ജി രാധാകൃഷ്ണൻ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി. ചെണ്ട കലാമണ്ഡലം ശിവദാസ്, മദ്ദളം കലാഭാരതി അജികുമാർ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ദയ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയത്. ONV കുറുപ്പിന്റെ രചന, വിശാൽ ഭരദ്വാജിന്റെ സംഗീതം.

ചതുരംഗം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ ഈണം നൽകി ആലപിച്ച ഗാനം ഇപ്പോൾ കേൾക്കാം. കൂടെയുള്ളത് സൗമ്യ. ഗാനരചന ഷിബു ചക്രവർത്തി.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ തോലികയിൽ വിരിഞ്ഞ് ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം മുല്ലവള്ളിയും തേന്മാവും, ഈണമിട്ടത് ഔസേപ്പച്ചൻ, ജി വേണുഗോപാലിനൊപ്പം ഗായത്രി അശോകൻ.

വയലാർ ശരത്ചന്ദ്രവർമ്മ, മെജു ജോസഫ് കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഗാനം നോട്ട്ബുക്ക് എന്ന ചിത്രത്തിൽ നിന്ന്. സുദീപ് കുമാറിനൊപ്പമുള്ളത് മഞ്ജിരി.

പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനമൊരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരിയും ഇളയരാജയും.

ഇതോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.